0: والأرض والله بصير بما تعملون.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുന്നു. പാരായണം നിർവഹിച്ചത് അഹമ്മദ് അൽ അജ്മി. മധുരം ഖുർആൻ സൂറത്തു അന്നിസയിലെ 150 മുതൽ 171 വരെയുള്ള ആയത്തുകളുടെ പാരായണം. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത പണ്ഡിതനും ഹറം ഇമാമുമായ സഊദ് അശ്ശുറൈം.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
3: ان الذين يكفرون بالله ورسله ويريدون ان يفرقوا بين الله ورسله ويق

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറക്കാത്തു. ഇന്ന് 2026 ജൂലൈ 8 ബുധൻ, ഹിജറ വർഷം 1448, മുഹറം 22. വിശുദ്ധ ഖുർആനിനെ നിരന്തരമായി കേൾക്കാനും ലോകപ്രശസ്ത കാരുകളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ആസ്വദിക്കാനും വിശുദ്ധ ഖുർആനിനെ ആഴത്തിൽ പഠിക്കാനും പീസ് ഖുർആൻ റേഡിയോ പുതിയൊരു പുലരി കൂടി സമ്മാനിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും പീസ് ഖുർആൻ റേഡിയോയിലെ വ്യത്യസ്തമായ പ്രോഗ്രാമുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം.

വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്ത ഭാഗങ്ങൾ വിവിധ ഖാരിഅകളുടെ ശബ്ദത്തിൽ കേൾക്കാനുള്ള അവസരമാണ് തൻസീൽ പരിപാടിയിൽ ശ്രോതാക്കൾക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറത്തു അങ്കബോത്ത് 52 വചനം മുതൽ അവസാനം വരെയും സൂറത്തു റൂം, സൂറത്തു ലുഖ്മാൻ, സൂറത്തു സജദ എന്നീ അധ്യായങ്ങളുടെ പാരായണമാണ്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിൽ മുഹമ്മദ് അയ്യൂബ്.

0: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
1: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ അന്നിസയിലെ 103 മുതൽ 108 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനേജി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം സൂറത്ത് യൂസുഫ് 101 മുതൽ 111 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സലാഹ് ബ ഉസ്മാൻ.
1: نور أضل على الحياة رحيم
2: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനം എന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ, അൽ ഇജാബ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വീഡിയോയിൽ ഇപ്പോൾ തഫ്സീർ സഅദി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, തഫ്സീർ സഅദിയുടെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 97-ാം അധ്യായം സൂറത്തുൽ ഖദർ. സൂറത്തുൽ ഖദർ അവതരിപ്പിക്കപ്പെട്ടത് മക്കയിലാണ്. 5 വചനങ്ങളാണ് ഈ സൂറത്തിൽ മുഴുവനായിട്ടുള്ളത്. മദീനയിലാണ് ഈ സൂറത്ത് അവതരിച്ചത് എന്നും പറയപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ അഭിപ്രായങ്ങൾ അങ്ങനെയും വന്നിട്ടുണ്ട്. ഈ 5 ആയത്തുകളാണ് ഈ സൂറത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. നമുക്ക് വിശുദ്ധ ഖുർആനിലെ 97-ാം അധ്യായം സൂറത്തുൽ ഖദറിൻ്റെ മുഴുവനായ പാരായണം ഒന്ന് ശ്രദ്ധിക്കാം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാ ഏറ്റവും ഭംഗിയോടുകൂടെയുള്ള വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖദറിൻ്റെ പാരായണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇനി ഈ സൂറത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം കൂടുതലായിട്ട് പഠിക്കുമ്പോൾ അതിലെ ഓരോ വാക്കുകളുടെയും അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. വീണ്ടും സൂചിപ്പിക്കുന്നു, എഴുതിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായും അതിൻ്റെ ഒരു ശ്രമം തുടരേണ്ടതുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതിൻ്റെ വാക്കുകളുടെ അർത്ഥങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇന്ന, തീർച്ചയായും നിശ്ചയമായും നാം, അൻസൽനാഹു, ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നു, ഇറക്കിയിരിക്കുന്നു, ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിൽ, നിർണയത്തിൻ്റെ രാവിൽ. വമാ അദ്രാക, നിനക്ക് അറിവ് തന്നതെന്ത്, അഥവാ എന്തറിയാം, മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്നാൽ എന്ത് എന്ന്. ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ, ഖൈറുൻ, ഉത്തമമാണ്, ഗുണകരമാണ്, മിൻ അൽഫി, ആയിരത്തേക്കാൾ, ഷഹ്ർ, മാസം, മിൻ അൽഫി ഷഹ്ർ, ആയിരം മാസത്തേക്കാൾ. തനസ്സലു, ഇറങ്ങി വരും, ഇറങ്ങിക്കൊണ്ടിരിക്കും, അൽ മലായികത്തു, മലക്കുകൾ, വർറൂഹു, റൂഹും അഥവാ ആത്മാവും, ഫീഹ, അതിൽ, ബി ഇസ്നി, ഉത്തരവ് പ്രകാരം അഥവാ സമ്മതപ്രകാരം, അനുമതിപ്രകാരം, റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ, മിങ്കുല്ലി അംരിൻ, എല്ലാ കാര്യത്തെക്കുറിച്ചും, സലാമുൻ, ശാന്തിയാണ്, സമാധാനമത്രേ, ഹിയ, അത്, ഹത്ത മത്ലഈ, ഉദയം വരെ, ഉദിക്കുന്ന അവസരം, അൽഫജർ, പ്രഭാതത്തിൻ്റെ, ഹത്ത മത്ലഈൽ ഫജർ, പ്രഭാതത്തിൻ്റെ ഉദയം വരെ. സൂറത്തുൽ ഖദർ 97 അധ്യായമാണ്. അതിൻ്റെ ഓരോ ആയത്തുകളിൽ അടങ്ങിയിരിക്കുന്ന വാക്കുകളുടെ അർത്ഥമാണ് നമ്മൾ കേട്ടത്. അതിൻ്റെ ആശയം മുഴുവനായി മനസ്സിലാക്കുന്നതിന് ഈ സൂറത്തിൻ്റെ ഓരോ ആയത്തുകളുടെയും മുഴുവനായ അർത്ഥം നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അത് നമുക്ക് ശ്രദ്ധിക്കാം.
1: തീർച്ചയായും നാം ഇതിനെ, ഖുർആനിനെ, നിർണയത്തിന്റെ രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. നിർണയത്തിന്റെ രാത്രി എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ? നിർണയത്തിന്റെ രാത്രി ആയിരം മാസത്തേക്കാൾ ഉത്തമമാകുന്നു.

0: മലക്കുകളും റൂഹും അവരുടെ രക്ഷിതാവിന്റെ എല്ലാ കാര്യത്തെ സംബന്ധിച്ചുമുള്ള ഉത്തരവുമായി ആ രാത്രിയിൽ ഇറങ്ങി വരുന്നു. പ്രഭാതോദയം വരെ അത് സമാധാനമത്രേ.
1: സൂറത്തുൽ ഖദറിന്റെ ഓരോ ആയത്തുകളുടെയും അർത്ഥമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇനി ഈ ആയത്തിൽ അല്ലെങ്കിൽ ഈ സൂറത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് മനസ്സിലാക്കുവാനും പഠിക്കുവാനും വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതരിപ്പിച്ച ഈ സൂറത്തിൻ്റെ ആഴത്തിലുള്ള പഠനമാണ് അല്ലെങ്കിൽ അറിവാണ് ഇനി നമുക്ക് നേടേണ്ടത്. മഹാനായ നാസിറു സഅദി തൻ്റെ തഫ്സീറു സഅദിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അർത്ഥവും ആശയവും അതിൻ്റെ വ്യാഖ്യാനങ്ങളുമാണ് ഇനി നമ്മൾ അതിൻ്റെ മലയാള ഭാഷാന്തരത്തിലൂടെ നമ്മൾ കേൾക്കുന്നത്. ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, അദ്ദേഹമാണ് ഇതിൻ്റെ തഫ്സീറു സഅദിയുടെ ഈ സൂറത്തിൻ്റെ വ്യാഖ്യാനം മലയാളത്തിൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അതിൻ്റെ ഭാഷാന്തരം നടത്തിയത് അദ്ദേഹമാണ്. ആ ഭാഷാന്തരത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനക്കുറിപ്പുകളിലേക്ക് നമുക്ക് കാതോർക്കാം.
2: ഖുർആനിൻ്റെ ഉന്നതമായ മഹത്വത്തെയും ശ്രേഷ്ഠതയെയും വ്യക്തമാക്കിക്കൊണ്ട് അല്ലാഹു പറയുന്നു, തീർച്ചയായും നാം ഇതിനെ, ഖുർആനിനെ, നിർണയത്തിൻ്റെ രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയുന്നു, തീർച്ചയായും നാം അതിനെ അനുഗ്രഹീത രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഖുർആനിൻ്റെ അവതരണം ആരംഭിച്ചത് റമദാനിലെ ലൈലത്തുൽ ഖദറിലാണ്. മഹത്തായ ഈ രാത്രിയെ നിശ്ചയിച്ചു തന്നതിലൂടെ നന്ദി ചെയ്താൽ തീരാത്ത വിധം അള്ളാഹു തൻ്റെ അടിമകൾക്ക് അതിവിശാലമായ അനുഗ്രഹമാണ് നൽകിയത്. ലൈലത്തുൽ ഖദർ എന്ന് ഈ രാത്രിക്ക് പേരു നൽകാൻ കാരണം അതിന് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ശ്രേഷ്ഠതയും അതിൻ്റെ മഹത്വവുമാണ്. കാരണം ആ വർഷത്തിൽ സംഭവിക്കാനിരിക്കുന്ന മനുഷ്യൻ്റെ അവധി, ഉപജീവനം, വിധി സംബന്ധമായ കാര്യങ്ങൾ എന്നിവ അന്ന് നിർണയിക്കപ്പെടുന്നു. പിന്നീട് അതിൻ്റെ മഹത്വത്തെ ഒന്നുകൂടി ഉന്നതമാക്കിയും

0: ക്കാൾ 1000 മാസങ്ങൾക്ക് തുല്യമായ പ്രതിഫലമുണ്ട്. ബുദ്ധിയും ചിന്തയും പരിഭ്രമിച്ചു പോകുന്ന ഒരു വസ്തുതയാണിത്. ദുർബലമായ ഈ സമുദായത്തിന് അള്ളാഹു നൽകിയ മഹത്തായൊരനുഗ്രഹം 1000 മാസങ്ങളെക്കാൾ വർദ്ധിച്ച പ്രതിഫലം നിശ്ചയിക്കുന്നതിലൂടെ ദുർബല സമുദായത്തെ അള്ളാഹു ശക്തിപ്പെടുത്തി. ദീർഘായുസ് ലഭിക്കുന്ന ഒരു വ്യക്തി പോലും ജീവിക്കുന്നത് 80-ൽ പരം വർഷങ്ങളാണ്. എന്നാൽ അതിലും കൂടുതലാണ് ഈ കാലയളവ്. മലക്കുകളും റൂഹും, അതായത് ജിബ്രീൽ, ആ രാത്രിയിൽ ഇറങ്ങി വരുന്നു. അതായത് ആ രാത്രിയിൽ അവർ ധാരാളമായി ഇറങ്ങുന്നു എന്നർത്ഥം. എല്ലാ കാര്യത്തിലും അത് സമാധാനമെത്രേ! നന്മ ധാരാളമുള്ള രാത്രിയായതിനാൽ അത് അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും സുരക്ഷിതമായതാണ്. പ്രഭാതോദയം വരെ, അതിൻ്റെ ആരംഭം സൂര്യാസ്തമയത്തോടെയും അവസാനം പ്രഭാതോദയം വരെയും ആയിരിക്കും. ഈ രാത്രിയുടെ മഹത്വത്തെ വിശദീകരിക്കുന്ന ധാരാളം നബിവചനങ്ങൾ വന്നിട്ടുണ്ട്. അത് റമളാനിലെ അവസാന 10-ൽ ഒറ്റയിട്ട രാവുകളിലാണ്. ഈ രാത്രി ലോകാവസാനം വരെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രാത്രിയെ പ്രതീക്ഷിച്ചുകൊണ്ട് റമളാനിലെ അവസാന 10-ൽ പള്ളിയിൽ ഇഹ്തികാഫ് ഇരിക്കുകയും ആരാധനകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നത്. അല്ലാഹു അഅലം.
1: പീസ് റേഡിയോ തഫ്സീർ സഅദിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം കാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ, ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്
3: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല.
2: അതായത്
3: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
2: അതായത്
3: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറേ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറേ ഉണ്ട് ഇവിടെ,
2: അതിരുകൾ.
3: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല നല്ലൊരു.
2: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മിനിങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇത്തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
1: പീസ് റേഡിയോ പുലരിവെട്ടം.
0: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
1: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
0: പകച്ചു നിൽക്കാനാകാതെ
1: പരിഹാരം അന്വേഷിക്കാൻ പോലുമാവാത്ത പ്രതിസന്ധി ഘട്ടം,
0: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
1: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
0: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
1: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
0: നന്മയുടെ സുഭാഷിതമായി നേർമയുള്ള കിരണങ്ങൾ.
1: പീസ് റേഡിയോ പുലരിവെട്ടം
0: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഖത്തമുൽ ഖുർആൻ.
1: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുകാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും

0: വിഷയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങൾ തിരുത്തുവാനുള്ള പ്രത്യേക പരിപാടി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പാരായണ നിയമങ്ങളാണ് ഹാഫിൽ അബ്ദു ശുക്കൂർ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.
3: പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ സൂറത്തുൽ മുൽക്കിലെ 18 വരെയുള്ള ആയത്തുകളാണ് കേട്ടത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.
4: അവലം യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ൻ

സൂറത്തുൽ മുൽക്കിലെ 19-ാമത്തെ ആയത്ത്. അവലം യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന. ഇവിടെ യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാത്, സാഫാത് എന്ന മദ്ദ് മദ്ദ് കലിമി മുസഖൽ എന്ന് പറയും. മദ്ദ് ലാസിമാണത്, രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട്, ആറ് ഹർക്കത്തിന് തുല്യമായിട്ടാണ് അവിടെ നീട്ടേണ്ടത്. സോഫാത്ത് മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്ദ് വരിക എന്നുള്ളതാണ് മുസക്കൽ. അത് കലിമത്താവുമ്പോൾ കലിമി മുസക്കൽ എന്ന് പറയുന്നു. സോഫാത്ത് അവിടെ സോഫാത്ത് എന്ന് നല്ല ഷദ്ദ് ചെയ്ത് കൃത്യമായിട്ട് അവിടെ നീട്ടണം. വയഖ്ബിദ്ന് വഖഫ് ചെയ്യുമ്പോൾ വയഖ്ബിദ്ന് ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. വയഖ്ബിദ്ന് അല്ലെങ്കിൽ വയഖ്ബിദ്ന ഈ രൂപത്തിലല്ല നിർത്തേണ്ടത്. അപ്പോൾ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവലം യറൗ ഇല ത്വൈരി. ത്വൈരി എന്നുള്ളത് ത എന്ന അക്ഷരമാണ്. അവിടെ ത എന്ന അക്ഷരം കൊണ്ട് ത്വൈരി എന്ന് വായിക്കരുത്. അവലം യറൗ ഇല ത്വൈരി, ത്വൈരി അല്ല, യറൗ ഇല ത്വൈരി. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം. മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. അവിടെ റഹ്മാൻ എന്ന പദത്തിലെ ഹഇൻ്റെ ഉച്ചാരണവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ റഹ്മാൻ എന്നാവും. അവലം മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, ഇങ്ങനെയല്ല, റഹ്മാൻ. ഇന്നഹു ബികുല്ലി ഷൈഇം ബസീർ. ബികുല്ലി ഷൈഇം ബസീർ, അവിടെ ഷൈഇൻ എന്ന തൻവീന് ശേഷം ബ വന്നാൽ ഇഖ്ലാബ് എന്നതാണ്. തൻവീനിനെ മീമാക്കി മാറ്റുന്നു. ഷൈഇൻ ബസീർ. ബസീർ എന്നത് മദ് ഇഅ്റാദുൽ സുക്കൂൻ, അതുപോലെ റാഇനെ തർഖീഖാണ് ചെയ്യേണ്ടത്. ബസീർ ബസീർ അല്ല ബസീർ. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുല്ലക്കും. ജുന്ദുല്ലക്കും അവിടെ ഇഖ്ഫാവും ബിഗുന്ന, സുക്കൂനുള്ള നൂനിന് ശേഷം ദാല്, അപ്പോൾ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ജുന്ദുൻ, അതുപോലെ ദാലിൽ തൻവീനാണ്, ശേഷം ലാം, ഇദ്ഗാം ബിലാ ഗുന്ന. തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം, അപ്പോൾ നൂനിൻ്റെ ശബ്ദം കേൾക്കൂല. ജുന്ദുൻ എന്ന ശബ്ദമില്ല. ജുന്ദുൻ ലക്കും അല്ല ജുന്ദുല്ലക്കും. യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. യൻസുറുക്കും, സുക്കൂനുള്ള മീമിന് ശേഷം വീണ്ടും മീമ്, ഇദ്ഗാം മുത്തമാസിലേനി സുഗീർ. അപ്പോൾ യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. അതുപോലെ തന്നെ യൻസുറുക്കും എന്നതിൽ ഇഖ്ഫാവും ബിഗുന്നയുണ്ട്, സുക്കൂനുള്ള നൂനിന് ശേഷം സ്വാദ്. അവിടെയും ശ്രദ്ധിക്കണം, യൻസുറുക്കും സ്വാദാണ്. യൻസുറുക്കും മിൻ ദൂനി. മിൻ ദൂനി അവിടെ ഇഖ്ഫാവും ബിഗുന്ന. റഹ്മാൻ വഖഫ് ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട് വഖഫ് ചെയ്യാം. ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഗുറൂർ. ഗുറൂർ എന്നത് ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉറൂർ എന്നാവർ. ഇല്ലാ ഫീ ഗുറൂർ, ഇല്ലാ ഫീ ഉറൂർ ഈ രൂപത്തിലൊന്നുമല്ല. ഇല്ലാ ഫീ ഗുറൂർ.

ഒതുന്നു. ബല്ലജു ഫി ഉതുവ്വി വ നുഫൂർ. ഉതുവ്വിൻ തൻവീന് ശേഷം വ എന്ന അക്ഷരം വന്നാൽ ഇത് ഗം നാഖിസ് ആണ്. ഉതുവ്വി വ നുഫൂർ എന്നാണ് പറയേണ്ടത്. 22-ാമത്തെ ആയത്തിൽ അഫമൻ യംഷി മുകിബ്ബൻ അലാ വജ്ഹിഹി അഹ്ദ. അഫമൻ യംഷി, സുക്കൂനുള്ള നൂനിന് ശേഷം യ വന്നാൽ ഇത് ഗം നാഖിസ്. അഫമൻ യ, അഫമൻ യംഷി, ഈ രൂപത്തിൽ അവിടെ യാക്ക് ശബ്ദ ചെയ്യാതെ അഫമൻ യംഷി എന്ന് കട്ടികൂട്ടി പറയേണ്ടതില്ല. മുകിബ്ബൻ അലാ വജ്ഹിഹി, മുകിബ്ബൻ അലാ തൻവീന് ശേഷം അയൻ, മുകിബ്ബന്നല എന്ന് പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മുകിബ്ബന്നല എന്നല്ല, മുകിബ്ബൻ അല. അല വജ്ഹിഹി അഹ്ദ. ഹുള്ളമീറിന് ശേഷം ഹംസ വന്നാൽ മദ് മുൻഫസ്സിൽ പോലെ നീട്ടണം, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട്. സുലത്തു തൊവീല. അപ്പോൾ വജ്ഹിഹി അഹ്ദ, അഹ്ദ അമ്മൻ. അവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസ്സിലാണ്. അമ്മൻ യംഷി സവിയൻ അലാ സിറാത്തിൻ മുസ്തഖീം. ഇവിടെ അമ്മൻ യംഷി ഈ നിയമമൊക്കെ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. ഇത് ഗാം നാഖിസ് ആണ്. സവിയൻ അല ഇദ്ഹാർ, സവിയൻ അല എന്നാവരുത്, സവിയൻ അല. അയിൻ എടുത്ത് ഓതണം. സവിയൻ അല, അലാ സിറാത്തിൻ മുസ്തഖീം, അലാ സിറാത്തിൻ ശേഷം തൻവീന് ശേഷം മീം വന്നാൽ ഇദ്ഗാം കാമിൽ. തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. അലാ സിറാത്തിൻ മുസ്തഖീം, മുസ്തഖീം എന്നതിലെ ഖാഫിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അവലം

0: സൂറത്തുൽ മുൽക്കിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അത്തഹ്സീൻ സമാപിക്കുന്നു. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഹാഫിദ് അബ്ദുശ്ശുക്കൂർ നമുക്കായി വിവരിച്ചത്.
2: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീടതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിൽ

0: ഉള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
1: പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. വിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ പഠിപ്പിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് ലാദ്, സ്വാദ്, ദാൽ എന്നീ അക്ഷരങ്ങളുടെ ഉച്ചാരണങ്ങളിലെ അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നു അബ്ദുള്ള സമീർ മദീനി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയ്യിന മുഹമ്മദ് وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد. ബഹുമാനരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. തജ്വീദ് പഠനം എന്ന നമ്മുടെ വിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന ഈ സംരംഭത്തിൽ ഇതിനകം തന്നെ തുടർച്ചയായി നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവസാനമായി അക്ഷരങ്ങളുടെ മഖ്റജിലും സിഫത്തിലും, അഥവാ അതിൻ്റെ ഉത്ഭവസ്ഥാനത്തു നിന്നും പുറത്തു കൊണ്ടുവരുന്നതിലും അതിന് നൽകേണ്ട വിശേഷണം നൽകുന്നതിലും വരുന്ന അബദ്ധങ്ങളെയും പോരായ്മകളെയും കുറിച്ചാണ് സൂചിപ്പിച്ചു വരുന്നത്. അതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി രണ്ടോ മൂന്നോ എപ്പിസോഡുകളിലൂടെ അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനത്തിലും വിശേഷണം വരുന്ന അബദ്ധങ്ങളുടെ ആ ഭാഗം പൂർണ്ണമാകുകയാണ് ഏകദേശം ഇൻഷാ അല്ലാ. ഇന്നത്തെ എപ്പിസോഡിലൂടെ നാവിൻ്റെ ഏറ്റവും മുൻഭാഗത്തുള്ള അറ്റത്തു നിന്നും പുറപ്പെടുന്ന മേലെ മുൻപല്ലുകളോട് അതിൻ്റെ അറ്റങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഉച്ചരിക്കുന്ന മൂന്നക്ഷരങ്ങളാണ് ഹർഫ് ലോ, അതുപോലെ ദാൽ, സ എന്നീ മൂന്ന് അക്ഷരങ്ങൾ. ഈ അക്ഷരങ്ങളുടെ ഉച്ചാരണം എപ്രകാരമായിരിക്കണം എന്നുള്ളത് അതിൻ്റെ മഖ്റജുകളെ സൂചിപ്പിക്കുന്ന സന്ദർഭത്തിൽ കുറേ തുടക്കത്തിൽ സൂചിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നില്ല. നമ്മൾ കാര്യമായി പറയുന്നത് അബദ്ധങ്ങളെ സംബന്ധിച്ചാണ്. നമ്മുടെ ഭാഗത്തുനിന്നും ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ, കൂട്ടി ഉച്ചരിക്കുമ്പോൾ ഓതുന്ന സമയത്ത് വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യമായി ഇതിൻ്റെ അക്ഷരങ്ങളുടെ ഉച്ചാരണം എങ്ങനെയാണ് നാം മനസ്സിലാക്കണം. ഓരോ അക്ഷരങ്ങളെയും ഉച്ചരിക്കാൻ പരിശീലിക്കേണ്ടത് ആ അക്ഷരങ്ങൾക്ക് സുക്കൂ നൽകുകയും അതിന് തൊട്ട് മുമ്പ് ഹംസ, അതിന് ഫത്ഹോ കസ്റോ നൽകുകയും ചെയ്യുമ്പോൾ അത് ഉച്ചരിക്കാൻ പരിശീലിക്കുന്നു. അപ്പോൾ ലാ എന്ന അക്ഷരം ഉച്ചരിക്കാൻ പരിശീലിക്കുന്നത് ലാഅിന് സുക്കൂനും അതിന് മുമ്പ് ഹംസക്ക് കസ്റോ ഫത്ഹോ നൽകി ഉച്ചരിക്കുകയും ചെയ്യുക. അതുപോലെ അദ്, ഇദ്, അതുപോലെ അസ്, ഇസ് തുടങ്ങിയ രൂപത്തിലാണ് ഉച്ചാരണങ്ങളെ നാം പരിശീലിക്കേണ്ടത്. അതുപോലെ തന്നെ ഒരേ മഖ്റജിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങളെ വ്യതിരിക്തമാക്കി നിർത്തുന്നത് അതിൻ്റെ സിഫത്തുകളാണ് എന്ന് നാം മുമ്പ് പല തവണ സൂചിപ്പിച്ചതാണ്. നാവിൻ്റെ അഗ്രഭാഗത്ത് നിന്ന് മുൻഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന, അതുപോലെ തന്നെ ആ നാവിൻ്റെ അഗ്രഭാഗം മേലെ മുൻപല്ലുകളുടെ അറ്റങ്ങളുമായി ചേർന്ന് വരുമ്പോഴാണ്, അതുമായി സ്പർശിക്കുമ്പോഴാണ് ഈ അക്ഷരങ്ങൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് ഇതിന് ഹുറൂഫുൽ ലഹവിയ എന്ന് പറയാറുണ്ട്. സ, ദാൽ, അതുപോലെ ലാ, ലാ, ദാൽ, സ എന്നീ മൂന്ന് അക്ഷരങ്ങൾക്ക്. അപ്പോൾ ഒരേ മഖ്റജിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള രീതിയും ഉച്ചാരണവും വരുന്നത് അതിൻ്റെ സിഫത്തുകളിൽ വരുന്ന വ്യത്യാസങ്ങളാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള സിഫത്തുകൾ ഈ അക്ഷരങ്ങൾക്ക് ഓരോന്നുമുണ്ട്. ആദ്യമായി തന്നെ നമുക്ക് ലാഇന് ഉള്ള സിഫത്തുകൾ ഏതൊക്കെയാണ്? ജഹർ, റഹാവത്ത്, ഇസ്തിഅലാ, ഇത്ബാഖ്. ഇതിൽ തന്നെ ജഹർ, ഇസ്തിഅലാ, ഇത്ബാഖ് എന്ന് പറയുന്ന മൂന്ന് സിഫത്തുകൾ അത് കവിയായ സിഫത്തുകളാണ് എന്നൊക്കെ മുമ്പ് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ കവിയായിട്ടുള്ള അക്ഷരത്തിൽ പെട്ടതാണ് ഏത്? ലാ എന്നുള്ളത്. ആദ്യ റഹാവത്ത് എന്നുള്ള സിഫത്ത് മാത്രമാണ് ലഈഫായിട്ടുള്ള സിഫത്തുള്ളത്. അതുകൊണ്ട് തന്നെ വാ എന്നുള്ള അക്ഷരം ഈ കവിയായ സിഫത്തുകളുള്ള അക്ഷരങ്ങൾ അതെല്ലാം മുഫഹമായിട്ടുള്ള തഫ്ഹീമാക്കി കനപ്പിച്ചു ചരിക്കുന്ന അക്ഷരങ്ങളായിരിക്കും ഖാഫ്, അതുപോലെ ഹുറൂഫുൽ ഇസ്തിഇലാഇൻ്റെ അക്ഷരങ്ങൾ. അപ്പോൾ അതാണ് ലാഇനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. ഇനി അതിൻ്റെ വരുന്ന തെറ്റുകൾ പറയുമ്പോൾ നമ്മൾക്ക് വിശദമായി ഒന്നുകൂടി മനസ്സിലാക്കാം. അത് അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ വരുന്ന തെറ്റുകളും അതുപോലെ തന്നെ വാചകത്തിൽ വരുന്ന തെറ്റുകളൊക്കെ. അപ്പോൾ ഇത്ബാഖ് എന്നുള്ളത് വാഇൻ്റെ പ്രധാനപ്പെട്ട ഒരു സിഫത്താണ്, അഥവാ നാവ് പിന്നെ ചേർത്തിക്കൊണ്ട്, അത് പിന്നെ നാവും അതുപോലെ അണ്ണാക്കും ചേർത്തിക്കൊണ്ട് പറയുന്ന വിശേഷണത്തിനാണ് ഇത്ബാഖ് എന്ന് പറയുന്നത്. ആ ഇത്ബാഖ് എന്ന സിഫത്ത് ലാഇന് നൽകണം. ലാഇൻ സാദു ദാദിൻ മുത്ബഖ. ഇമാം ഇബ്നുൽ ജസരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുഖത്തുബുൽ ജസരിയിൽ പറയുന്നു, സാദു ദാദിൻ ലാഇൻ മുത്ബഖ. ഇത്ബാഖിൻ്റെ സിഫത്തിൽപ്പെട്ട അക്ഷരമാകുന്നു ഇത്ബാഖ് എന്ന സിഫത്തുള്ള അക്ഷരങ്ങളിൽപ്പെട്ടതാണ് അക്ഷരമാണ് അക്ഷരങ്ങളിൽപ്പെട്ടതാണ് ലാഇ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ലാ എന്നുള്ളത് അത് പിന്നെ ഇൽസാഖ് അൽ ലിസാൻ ഇലൽ ഹൻഖിൽ ഹലൽ ഹനഖിൽ അഅല, അത് ഉണ്ടാകേണ്ടതുണ്ട്. ഹനക്ക് അണ്ണാക്കുമായിക്കൊണ്ട് എന്തു ചെയ്യണം? നാവിൻ്റെ അഗ്രം അത് എന്തു ചെയ്യണം? സ്പർശിക്കണം. അത് നാവ് അമുനെ തട്ടണം. അതുകൊണ്ട് ലാബുദ്ദ മിനൽ അദാഇൽ ഇത്ബാഖി അവ്വലൻ, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇത്ബാഖ് എന്തായാലും വേണം. വാ വാ വാ എന്ന് പറയുമ്പോൾ അത് നാവിൻ്റെ അതിൻ്റെ മുകൾ ഭാഗം അത് അണ്ണാക്കുമായി എന്തു ചെയ്യണം? സ്പർശിക്കണം. ثم الزام راس اللسان اطراف الثنايا العليا. പിന്നെ നാവിൻ്റെ അറ്റം, അഗ്രം, മുൻഭാഗത്തെ അറ്റം, അത് മേലെ മുൻപല്ലുകളുടെ അറ്റങ്ങളുമായി കൊണ്ട് എന്തു ചെയ്യണം? അതും ചേർന്ന് നിൽക്കണം. വാ വാ അത് നമ്മൾ പറഞ്ഞ് നോക്കുമ്പോൾ തന്നെ ശരിക്കും അത് നമുക്ക് മനസ്സിലാകും. രണ്ടാമത്തെ വരുന്ന ലാഇൽ വരുന്ന തെറ്റുകൾ, തെറ്റെന്ന് ചോദിച്ചാൽ ഈ ജറയാനുൻ നഫസ്, ഹബസു സൗത്ത്, ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞു. അതായത് ശ്വാസം വിട്ടുകൊണ്ട് ഓതുന്ന പിന്നെ ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ, അതുപോലെ തന്നെ ശബ്ദം പിടിച്ചു വെച്ചുകൊണ്ട് വരുന്ന അക്ഷരങ്ങൾ. അപ്പോൾ വാഇന് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ശ്വാസം പിന്നെ അങ്ങനെ വിട്ടുകൊണ്ട് പറയുന്ന അക്ഷരമല്ല, അതിനെ മറിച്ച് ശ്വാസം വിടണം. അതുകൊണ്ട് ശ്വാസം പിടിച്ചു വെച്ചുകൊണ്ട് ഉള്ള അക്ഷരങ്ങളല്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ശബ്ദം അങ്ങനെ അവിടെ പിടിച്ചു വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ഉച്ചരിക്കണം. അതുപോലെ തന്നെ പ്രധാനമായും മറ്റൊരു അബദ്ധം, ഇതൊക്കെ നമ്മൾ അതിൻ്റെ സൂക്ഷ്മമായ വശങ്ങളാണെങ്കിൽ സാധാരണക്കാർ വരെ അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് അക്ഷരങ്ങൾ മാറിപ്പോകരുത്. അതാണ് പലപ്പോഴും സംഭവിക്കുന്ന അബദ്ധങ്ങൾ. അബദ്ധങ്ങൾ ലഹനുൽ ജലീകൾ ഉണ്ടല്ലോ, അഥവാ വലിയ ഗുരുതരമായ അബദ്ധങ്ങൾ, അതാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. കുറച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ശബ്ദം പിടിച്ചു വെച്ചുകൊണ്ട് അതുപോലെ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ചിലപ്പോൾ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അഥവാ ശ്രദ്ധിക്കാൻ കഴിഞ്ഞോളമെന്നില്ല. എന്നിരുന്നാൽ പോലും അത് ശ്രദ്ധിക്കണം. അതോടൊപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഭാഗം അക്ഷരങ്ങളുടെ മഹ്റജ് മാറിപ്പോകുന്ന, അക്ഷരം മാറിപ്പോകുന്ന അവസ്ഥ. പലരും വാഇനെ സായി പറയും, അല്ലാലിമീൻ എന്നുള്ളത് അസ്സാലിമീൻ ഉണ്ടാവും, എന്നുള്ളത് സായി പോകുന്ന അക്ഷരം. അപ്പോൾ ആ മഹ്റജ് തന്നെ വ്യത്യാസപ്പെടുന്ന അവസ്ഥയുണ്ടാകും. സായിൻ്റെ മഹ്റജ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു അതിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ സായും അതുപോലെ തന്നെ, അല്ലെങ്കിൽ സായും അതുപോലെ വാവും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം നമ്മൾ ഉച്ചാരണത്തിലും എന്ത് വേണം? ശ്രദ്ധിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ള ഒന്നാമത്തെ വിഷയം. ഇനി രണ്ടാമത്തേത് ദാലുമായി ബന്ധപ്പെട്ടാണ്. ദാലും വാഇനെ പോലെ ഒരേ മഖ്റജിൽ നിന്ന് വരുന്ന അക്ഷരമാണ്. പക്ഷേ വ്യത്യാസം സിഫത്തുകളിൽ വരുന്ന വ്യത്യാസങ്ങളാണ് അത് അക്ഷരത്തെ വ്യതിരിക്തമാക്കി നിർത്തുന്നത്. അത്, ഇത്, ഒത്, അപ്പോൾ ആ രൂപത്തിൽ അക്ഷരങ്ങൾ നമ്മൾ ഉച്ചരിച്ച് എന്ത് ചെയ്യണം, പരിശീലിക്കേണ്ടതുണ്ട്. അക്ഷരങ്ങളെ ഉച്ചരിച്ചു കൊണ്ട് തന്നെയാണ് പരിശീലിക്കേണ്ടത്. ലാവും ദാലും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ ഒന്ന്, ഈ കവിയായ സിഫത്തുകൾ അഥവാ ഇത്ബാഖ്, ഇസ്തിഅല, വായ നിറച്ചുച്ചരിക്കുന്ന, തഫ്ഹീമാക്കി കനപ്പിച്ചുച്ചരിക്കുന്ന ആ സിഫത്തുകളൊന്നും ദാലിനില്ല. അത് ഇൻഫിത്താഹുമാണ്, ഇത്ബാഖ് അല്ല, ഇൻഫിത്താഹാണ്. അതുപോലെ തന്നെ ഇസ്തിഅല അല്ല, ഇസ്തിഫാലാണ്. അപ്പോൾ നാവ് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടല്ല ഉച്ചരിക്കുന്നത്, അതുപോലെ നാവിൻ്റെ മുകൾ ഭാഗം അണ്ണാക്കുമായി സ്പർശിച്ചു കൊണ്ടല്ല. അപ്പോൾ ഇത്ബാഖുമല്ല, അതുപോലെ തന്നെ ഇസ്തിഅലാവും. ഈ ഇസ്തിഅല, ഇത്ബാഖ് തുടങ്ങിയ കവിയായ സിഫത്തുകളാണ്, അത് ദാലിനില്ല. അതാണ് പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. ഇനി നാല് സിഫത്തുകൾ: ജഹർ, റഖാവത്ത്, ഇസ്തിഫാൽ, ഇൻഫിത്താഹ്. അപ്പോൾ ഒരു കവിയായിട്ടുള്ള ജഹർ എന്ന സിഫത്ത് മാത്രം, ബാക്കിയൊക്കെ ലഈഫായ സിഫത്തുകൾ. അതുകൊണ്ട് തന്നെ ദാല് ലഈഫായിട്ടുള്ള അക്ഷരമാകുന്നു. അങ്ങനെയാണ് നമ്മളൊക്കെ മുമ്പ് പറഞ്ഞതാണ്, എങ്ങനെയാണ് ലഈഫായ അക്ഷരം, കവിയായ അക്ഷരം എന്നൊക്കെ പറയാമെന്നുള്ളത്. കുറേ മുമ്പത്തെ എപ്പിസോഡുകളിൽ നാം പറഞ്ഞ ഒരു വിഷയവും കൂടിയാണ്. അതുകൊണ്ട് ദാലിൻ്റെ കാര്യത്തിൽ പ്രത്യേകം നമ്മൾ ദ എന്നാകാതെ ദ എന്നുള്ളത്, ലാവും അതുപോലെ ദാലും ഒക്കെ പലരും സ ആയിട്ട് പറയാറുണ്ട്. അതും എന്ത് ചെയ്യണം, ശ്രദ്ധിക്കുക. ദാലല്ല, ദാലാണ്, ദാലാണ് അതിൽ എന്നുള്ളത് പ്രത്യേകം നമ്മൾ വിലയിരുത്താം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ രൂപത്തിൽ സായി മാറുന്നത് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ദിക്കർ, ദിക്കർ എന്നാകിപ്പോകും. ശ്രദ്ധിക്കണം, ദിക്കറാണ്, ദാലാണ്, സല്ല, ദിക്കർ എന്നല്ല. പിന്നെ ദിക്കർ, ഇന്ന നഹ്നു നസ്സൽന ദിക്ര വ ഇന്നഹു ലതദ്കിറ ലതദ്കിറ എന്നല്ല, ലതദ്കിറ ദിക്ര ദിക്ര എന്നല്ല. ഖുർആനിൽ ദിക്കർ അല്ലെങ്കിൽ ദാല് വരുന്നിടത്ത് സ സി എന്ന് പറയാതെ ദാല് എന്ന് തന്നെ പറയാൻ നമ്മളെല്ലാവരും നിർബന്ധമായും ശ്രമിക്കേണ്ടതുണ്ട്. അതാണ് ദാലുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇനി അതുപോലെ തന്നെ സ സായും പ്രധാനപ്പെട്ട ഒരു അക്ഷരമാണ്, പലപ്പോഴും നമ്മൾക്ക് തെറ്റിപ്പോകുന്ന ഒരക്ഷരമാണ്. കാരണം അറബിയിൽ മാത്രമുള്ള അക്ഷരമായതുകൊണ്ട് തന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലുമൊക്കെ സ സി സു എന്ന് ശീലിച്ച ആളുകൾ ഖുർആൻ ഓതുന്ന സമയത്തും അതും അതുപോലെ ആകാൻ പലപ്പോഴും നമ്മൾ കാണാറുമുണ്ട്, കേൾക്കാറുമുണ്ട്. സുമ്മ എന്നുള്ളതൊക്കെ സുമ്മ എന്ന് ഓതാറുള്ളതുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ഒരിക്കലും സ സീനായി മാറാൻ പാടില്ല. അത് അക്ഷരങ്ങളിൽ വരുന്ന വ്യത്യാസം, അർത്ഥത്തിൽ പിന്നെ വരുന്ന വലിയ വ്യത്യാസം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണത്. അതുകൊണ്ട് അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ദാല് പറഞ്ഞതുപോലെ തന്നെ ഇതിനും ഉള്ള സിഫത്തുകൾ, വിശേഷണങ്ങൾ ലഈഫായിട്ടുള്ള സിഫത്തുകളാണ്. ഇസ്തിഅല, ഇത്ബാഖ് പോലെയുള്ള സിഫത്തുകളൊന്നുമില്ല, ഇസ്തിഫാൽ ആണുള്ളത്. അപ്പോൾ ഉള്ള സിഫത്തുകൾ ഹംസ്, അതുപോലെ റഖാവത്ത്, ഇസ്തിഫാൽ, ഇൻഫിത്താഹ്, എല്ലാ സിഫത്തുകളും ലഈഫായ സിഫത്തുകളാണ്, ചെറിയ ദുർബലമായ സിഫത്തുകളാണ്. കവിയായിട്ടുള്ള ഒരൊറ്റ സിഫത്ത് പോലും ദാലില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ദാ ഹർഫ് മുറക്കഖാണ്. ഏതുപോലെ ദാല് പോലെ, ദാലും ഹർഫ് മുറക്കഖാണ്, സാവും ഹർഫ് മുറക്കഖാണ്. എന്നാൽ ലോ എന്നുള്ളത് ഹർഫ് മുഫഖമാണ്. ഹർഫ് മുഫഖം എന്ന് പറഞ്ഞാൽ കനപ്പിച്ചുച്ചരിക്കുന്ന, വായ നിറച്ചുച്ചരിക്കുന്ന അക്ഷരങ്ങൾ, ലോ ലോ ലി ലോ എന്നാണ്. എന്നാൽ ലോ എന്ന് പറയില്ല, ദി അതുപോലെ സോ എന്ന് പറയില്ല, സ സി സു സ്. അപ്പോൾ ഈ മുറക്കഖ് എന്ന് പറയുമ്പോൾ വായ തുറന്നുച്ചരിക്കുന്ന അക്ഷരങ്ങളാണ്. എന്നാൽ നേർപ്പിച്ച് ലഘുവായിട്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ. എന്നാൽ മുഫഹം, അത് തഫ്ഹീമായ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ ഗൗരവത്തിൽ ഉച്ചരിക്കുന്ന, വായ മുഴുവൻ ഉച്ചരിക്കുന്ന, ഗൗരവത്തിൽ ഉച്ചരിക്കുന്ന, കനപ്പിച്ചുച്ചരിക്കുന്ന അക്ഷരങ്ങൾക്കാണ് മുഫഹമായിട്ടുള്ള അക്ഷരങ്ങൾ എന്ന് പറയാറുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സഇൻ്റെ ഉച്ചാരണത്തിൽ അത് ചിലപ്പോൾ സയാകാം, ചിലപ്പോൾ സീനായി മാറാം. ഉണ്ടോ, സീനുമാകാറുണ്ട്, ചിലപ്പോൾ സായും മാറാറുണ്ട്. ചില ആളുകളിത് കേട്ടാൽ മനസ്സിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുമ്മ എന്നുള്ളത് സുമ്മ എന്ന് പറയുന്നു. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫ സ എന്നുള്ള ചിലപ്പോൾ ഫ ആയി മാറാനും സാധ്യതയുണ്ട്. അപ്പോൾ അക്ഷരങ്ങൾ മാറിപ്പോകുന്ന ഒരവസ്ഥ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ ഏത് അക്ഷരങ്ങളാണെങ്കിലും ഈ അക്ഷരങ്ങളുടെ ശരിയായ രൂപത്തിലുള്ള ഉച്ചാരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്നുള്ളത്. ഉച്ചാരണം ശരിക്കും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. തജ്വീദ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ചില ആളുകൾക്ക് മനസ്സിലാക്കിയത് പിന്നെ ഇഖ്ഫാ, ഇദ്ഗാം, ഇൽഹാർ തുടങ്ങിയ കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളത്. അത് പ്രധാനം തന്നെയാണ്, പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് നിർബന്ധമായി നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടി ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഉച്ചാരണം തന്നെയാണ്. ആ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങൾ, അക്ഷരങ്ങൾ മാറിപ്പോകുന്നതിലേക്കും അത് അതിൻ്റെ അർത്ഥവ്യത്യാസത്തിലേക്കും അത് ഗുരുതരമായ തെറ്റിലേക്കൊക്കെ നയിക്കും. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയം തന്നെയാണ് അക്ഷരങ്ങളുടെ ഉച്ചാരണം, അതിൻ്റെ വിശേഷണങ്ങൾ എന്നുള്ളത്. മുൻഗാമികളായവരും പിൻഗാമികളായവരും ആധുനിക കാലത്തുള്ള എല്ലാവരും വളരെ പ്രാധാന്യത്തോടു കൂടി, തജ്വീദിൻ്റെ പണ്ഡിതന്മാർ അത് വിഷയങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും അങ്ങനെ നമ്മിലേക്ക് എത്തപ്പെടുകയും ചെയ്ത ഒരു വിജ്ഞാനമാണ് ഈ വിജ്ഞാനം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉച്ചാരണം ശരിയാക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നിരന്തരമായ പരിശീലനത്തിലൂടെ നമ്മുടെ നാവ് അതിന് വഴങ്ങി വഴക്കുക, അതിന് വഴങ്ങിയെടുക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ പരിഹാരമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അക്ഷരങ്ങൾ ഉച്ചാരണങ്ങൾ ശ്രദ്ധിക്കുക കൂട്ടത്തിൽ ഈ പറഞ്ഞ അക്ഷരങ്ങൾ ല, ദാൽ, സ എന്നീ അക്ഷരങ്ങൾ അതിൽ പ്രധാനമായ അബദ്ധങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു. അത് എത്രയാണോ എങ്ങനെയാണോ ഉച്ചരിക്കേണ്ടത് അങ്ങനെ തന്നെ ഉച്ചരിക്കുക. അതിൽ കൂടുതലും കുറവും പാടില്ല, മനസ്സിലായില്ലേ? കൂടുതലും കുറവും പാടില്ല. ഇപ്പോൾ നാവ് പുറത്തേക്ക് അത് കെട്ടുകഴിഞ്ഞാൽ അത് അതിൻ്റെ ഉച്ചാരണത്തിനെ സാരമായി ബാധിക്കും. നാവ് പുറത്തേക്ക് തീരെ ഇടാതിരുന്നാലും അതിൻ്റെ ഉച്ചാരണത്തെ ബാധിക്കും. അപ്പോൾ നാവ് അല്പം പുറത്തേക്ക് ഇടുക എന്നുള്ളതാണ്. സ വ അതുപോലെ ദ എന്നൊക്കെ പറയുമ്പോൾ നാവിൻ്റെ ഒരു അഗ്രം ഒന്ന് നമ്മുടെ രണ്ട് ചുണ്ടുകൾക്കിടയിലൂടെ പുറത്തു വരും. അതല്ലാതെ നാവ് കൂടുതലായിക്കൊണ്ട് അധികമായി പുറത്തു വരാനും പാടില്ല. അപ്പോഴും അക്ഷരത്തിൻ്റെ ഉച്ചാരണത്തിൽ വ്യത്യാസം വരും. അതുപോലെ നാവ് തീരെ പുറത്തേക്കിടാതെ ഉള്ളിൽ നിന്നാലും നാവ് വായ പൂട്ടിക്കൊണ്ട് പറഞ്ഞാലും അതിൽ അബദ്ധം വരും. അതാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ലാഇന് സ്വാദായോ സായോ മാറുന്നൊരവസ്ഥ ഉണ്ടാകരുത്. ഇപ്പോൾ ലാലിമീൻ, അല്ലാലിമീൻ, അത് ലാ തന്നെയാണ് ഉച്ചരിക്കേണ്ടത്. അത് ലാദും അഥവാ സ്വാദും സായും കൂടുന്നൊരു തഷ്മീം എന്നുള്ള ഉച്ചാരണമുണ്ട് ഇഷ്മാമ്. വമൻ അസ്ദഖു എന്നുള്ളത് വമൻ അസ്ദഖു, സ്വാദും സായും കൂടി ചേർന്ന് അത് ഖിറാഅത്തിൻ്റെ വ്യത്യസ്ത രീതിയിൽ വരുന്നതാണ്. നമ്മുടെ ഖിറാഅത്തിൽ അങ്ങനെയല്ല. അതുകൊണ്ട് ലാലിമീ എന്ന് പറയുമ്പോൾ സ്വാലിമീൻ, അവാലിമി, അത് സ്വാദാണോ അതല്ല, അല്ല സായാണോ, അത് ഇഷ്മാമുള്ള സ്വാദാണോ, ഒന്നും തിരിയാത്ത രൂപത്തിലുള്ള ഓത്ത് ആകാൻ പാടില്ല, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതാണ് എൻ്റെ ദാഖിരീൻ, ദിഖർ, സിഖർ എന്ന് ആകരുത്, സ ആകരുത് എന്നുള്ളത്. ദാലൊരിക്കലും സ ആകരുത്. അതുപോലെ തന്നെ സ സ എന്നുള്ളത് സീനാകരുത്. ഭയങ്കര അബദ്ധമൊക്കെ വളരെ ഗുരുതരമായ അർത്ഥവ്യത്യാസങ്ങളൊക്കെ വരുന്ന സന്ദർഭമുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഫകസറാക്കും, ഫകസറാക്കും, നിങ്ങൾക്ക് നാം അധികരിപ്പിച്ചു തന്നു. അത് കസറാക്കും എന്നാക്കാണ് നിങ്ങളെ നാം പൊട്ടിച്ചു, അല്ലെങ്കിൽ അത് പിന്നെ കത്ത മുറിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ആ വ്യത്യാസങ്ങൾ, സീന് ആകരുത്. അതുപോലെ ത ആകാനും പാടില്ല, സ ത. അത് പിന്നെ അറബികളൊക്കെ പിന്നെ അവരുടെ ഒരു ലഹജിയായിട്ടുള്ള ആമി ആയിട്ടുള്ള ലഹജയിൽ, ലഹജ ആമിയ കൊളോക്കിയൽ ശൈലിയിൽ കത്തീർ, തലാത്ത എന്നൊക്കെ പറയാറുണ്ട് പല അറബികളും, തലാത്ത കത്തീർ എന്നൊക്കെ. പക്ഷേ ആ രൂപത്തിൽ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ പറയാൻ പാടില്ല, സ ത ആകരുത്. അതുപോലെ സീനാകരുത്. നേരത്തെ പറഞ്ഞ പോലെ സുമ്മ എന്നുള്ളത് സുമ്മ എന്നുള്ളത് സുമ്മ എന്നാകരുത്. അതുപോലെ ഫകസറക്കും എന്നുള്ളത് ഫകസറക്കും. ഈ രൂപത്തിലുള്ള അബദ്ധങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രീതിയിൽ ശുദ്ധ ഖുർആനെ പാരായണം ചെയ്യാനും അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അല നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാ അല്ലാഹ് ബാറകല്ലാഹു ഫീക്കും. നാം കേട്ടത് തജ്വീദ് പഠനം. ഇന്ന് നാം പഠിച്ചത് ലാദ്, സ്വാദ്, ദാൽ എന്നീ അക്ഷരങ്ങളുടെ ഉച്ചാരണങ്ങളിലെ അബദ്ധങ്ങളാണ്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് അബ്ദുള്ള സമീർ മദീനി. നൂറുന അലാ മർഇസ്സം.
0: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
3: പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ഇരു ഹറമുകളിലെ ഫജ്ർ നമസ്കാരത്തിൻ്റെയും മഗ്രിബ് നമസ്കാരത്തിൻ്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ മാഇദയിലെ 109 മുതൽ 120 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് അബ്ദുല്ല ബുഹൈജാൻ. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ബുറൂജാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് ബദർ അൽ തുർക്കി.
1: പരിശുദ്ധ ഖുർആനിൻ്റെ രണ്ടാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനു ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് എന്നായിരുന്നു. അഞ്ച് ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാ, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള അഞ്ച്. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തു, ഇസ്ലാമിലേക്കെത്തു, സന്മാർഗത്തിലേക്കെത്തു എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവേ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ പാരായണത്തിൻ്റെ ഹൃദ്യമായ ആസ്വാദനം. മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ ഇപ്പോൾ കേൾക്കാം അധ്യായം അൽ ഖമർ, വചനം 22 മുതൽ 55 വരെ. പാരായണം ചെയ്യുന്നത് ഫാരിസ് അബ്ബാദ്.
4: أعوذ بالله من الشيطان الرجيم.

0: ഖുർആൻ പാരായണത്തിന്റെ ഹൃദ്യമായ ആസ്വാദനം. മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ ഇപ്പോൾ കേൾക്കാം അധ്യായം അൽ ഖമർ, വചനം 22 മുതൽ 55 വരെ. പാരായണം ചെയ്യുന്നത് ഫാരിസ് അബ്ബാദ്.
1: أعوذ بالله من

0: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രസിദ്ധ ഖുർആൻ പണ്ഡിതന്മാരുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ 3-ാം അധ്യായം ആലു ഇമ്രാന്റെ 55 മുതൽ അവസാന വചനം വരെയും 3-ാം അധ്യായം ആലു ഇമ്രാൻ

0: 55 മുതൽ 180 വരെയുള്ള വചനങ്ങളുമാണ് നാം കേൾക്കുന്നത്. പാരായണം ചെയ്തത് മുഹമ്മദ് അയ്യൂബ് റഹിമഹുല്ലാ.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് ആലു ഇമ്രാൻ 55 വചനം മുതൽ 180 വചനം വരെയാണ്. പാരായണം ചെയ്തത് മുഹമ്മദ് അയ്യൂബ്.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
2: സാധാരണക്കാരിലേക്ക് പീസ് റേഡിയോ ഹൃദയ വസന്തം. പ്രവാചകരെ നിഷേധിക്കുന്നവർ, ശിക്ഷയെ ക്ഷണിച്ചു വരുത്തുന്നവർ. സൂറത്തു സ്വാദിലെ 14 മുതൽ 16 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണവുമായി നമ്മോടൊപ്പം ചേരുന്നു ബഹുമാന്യനായ മുഹമ്മദ് കുട്ടി സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

كذب الرسل فحق عقاب. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ

പതിനാലാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ പതിമൂന്നാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഈ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, കുല്ലുൻ, എല്ലാവരുമില്ല, ഇല്ല കദബ, വ്യാജമാക്കുകയല്ലാതെ, അർറുസുല, ദൂതന്മാരെ അഥവാ ദൈവ ദൂതന്മാരെ, ഫഹഖ, അങ്ങനെ യഥാർത്ഥമായി, ഇഖാബ്, എന്റെ പ്രതികാര ശിക്ഷ, ഇവർ എല്ലാവരും തന്നെ ദൈവദൂതന്മാരെ വ്യാജമാക്കുകയല്ലാതെ ചെയ്തില്ല, അങ്ങനെ എന്റെ പ്രതികാര ശിക്ഷ അവരിൽ യാഥാർത്ഥ്യമായി. അതാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ വചനത്തിൽ എടുത്തു പറയുന്ന കാര്യം. ഏതു കാലഘട്ടത്തിലായിരുന്നാലും അള്ളാഹു നിയോഗിച്ചയച്ച പ്രവാചകന്മാരെ അതാതു കാലങ്ങളിൽ ആ കാലത്തുള്ള ആളുകൾ നിഷേധിക്കാതിരുന്നിട്ടില്ല. ബഹുഭൂരിഭാഗം വരുന്ന പ്രവാചകന്മാരെയും അതാതു കാലത്തുള്ള സമൂഹങ്ങൾ നിഷേധിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ അനന്തരഫലമായി അള്ളാഹുവിൻ്റെ കടുത്ത ശിക്ഷ അവരെ ബാധിച്ചു എന്നാണ് ഈ വചനത്തിൽ അള്ളാഹു എടുത്തു പറയുന്നത്. ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നു, ഫജഅല ഇല്ലത ഹലാക്കിഹിം ഹുവ തക്ദീബുഹും ബിർറുസുൽ, അവരുടെ നാശത്തിൻ്റെ കാരണമായി അള്ളാഹു പറയുന്നു, അവർ പ്രവാചകന്മാരെ കളവാക്കി എന്നത്. ഫൽ യഹ്ദരിൽ മുഖാതബൂന മിൻ ദാലിക അഷദ്ദൽ ഹദർ, അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ അഭിസംബോധിതർ വലിയ ജാഗ്രത കാണിക്കേണ്ടതുണ്ട് എന്നർത്ഥം. പ്രവാചകന്മാരെ നിഷേധിച്ചു തള്ളിയ ആളുകൾക്കൊന്നും സ്വൈരമായി ജീവിക്കാൻ അള്ളാഹു അനുവദിച്ചിട്ടില്ല. അവരൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ കടുത്ത അതികഠിനമായ ശിക്ഷയ്ക്ക് വിധേയരായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളും ആ ശിക്ഷയെ ഭയപ്പെട്ടുകൊള്ളുക എന്നതാണ് ഈ വചനത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നത്. ഇമാം തൊബിർ റഹ്മ പറയുന്നു, മാ കുല്ലു ഹാഉലാ ഇൽ ഉമം ഇല്ലാ കദബ റസൂലുള്ളാ, ഏത് സമൂഹവും അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ അവർ നിഷേധിക്കാതിരുന്നിട്ടില്ല. എല്ലാ സമൂഹവും പ്രവാചകന്മാരെ നിഷേധിച്ച ആളുകളാകുന്നു. അതുകൊണ്ടാണ് ഇൻ കുല്ലുൻ ലമ്മാ കദബ റസൂല ഫഹഖ ഇഖാബ്, ഇവർ എല്ലാവരും തന്നെ ദൈവദൂതന്മാരെ വ്യാജമാക്കുകയല്ലാതെ ചെയ്തില്ല, അങ്ങനെ എന്റെ പ്രതികാര ശിക്ഷ അവരിൽ യാഥാർത്ഥ്യമായി എന്ന് അള്ളാഹു പറഞ്ഞത്. അദ്ദേഹം പറയുന്നു, ഫവജബ അലൈഹിം ഇഖാബല്ലാഹി ഇയാഹും, അള്ളാഹുവിന്റെ ശിക്ഷ അവരുടെ മേൽ അനിവാര്യമായി സംഭവിച്ചു. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, ഇൻ കുല്ലു, അതായത് മിൻ ഹാഉലായി, ഇക്കൂട്ടരിൽപ്പെട്ട എല്ലാവരും, ഇല്ലാ കദബ റസൂല ഫഹഖ അലൈക്കും ഫഹഖ അലൈഹിം ഇഖാബ് ഐ ഇഖാബല്ലാഹി വഹാഉലായി മല്ലദി യുതഹിറു വയുസക്കീഹിം മാ അസാബ ഉലായിക്, ഈ ആളുകൾ എന്തൊന്നാണ് അവരെ സുരക്ഷിതരാക്കിയത്, അവരെ ശുദ്ധീകരിച്ചത്? അള്ളാഹുവിൻ്റെ ശിക്ഷ അവരുടെ മേൽ ഇറങ്ങിയപ്പോൾ എന്ന് പറഞ്ഞാൽ, പ്രവാചകന്മാരെ നിഷേധിച്ച ആളുകളൊന്നും സുരക്ഷിതമായി ജീവിച്ചിട്ടില്ല എന്നർത്ഥം. എപ്പോഴെല്ലാം അള്ളാഹു നിയോഗിച്ചയച്ച പ്രവാചകന്മാർക്കെതിരെ ജനം തിരിഞ്ഞിട്ടുണ്ടോ, അപ്പോഴെല്ലാം അള്ളാഹുവിൻ്റെ ശിക്ഷ അവരെ ബാധിച്ചിട്ടുണ്ട് എന്നർത്ഥം. മുഹമ്മദ് സ്വാലിഹ് ഹുസൈമി റഹ്മഹുള്ള ഈ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്ന കാര്യം, ഫവജബ ഇഖാബുഹും കദബത് ഖൗമു നൂഹിൻ, അള്ളാഹുവിൻ്റെ ശിക്ഷ അവരുടെ മേൽ അനിവാര്യമായി സംഭവിച്ചു. ഉദാഹരണത്തിന്, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ജനത നിഷേധിച്ചു. ആദൗ നൂഹൻ, അവർ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയെ ഉപദ്രവിച്ചു. ഫഉഗരിഖൂ, അപ്പോൾ അവർ മുക്കിക്കൊല്ലപ്പെട്ടു. വഖൗമ ഹൂദിൻ, ഫഉഹ്ലിഖൂ ബിർരീഹി, ഹൂദ് അലൈഹി സ്സലാം, അദ്ദേഹത്തിൻ്റെ ജനത, അവർ കൊടുങ്കാറ്റുകൊണ്ട് നശിപ്പിക്കപ്പെട്ടു. വഫിർഔനു ഫഉഗരിഖ, ഫിർഔനും അവൻ്റെ ആളുകളും മുക്കിക്കൊല്ലപ്പെടുകയാണ് ചെയ്തത്. വസമൂദു ബിസ്വൈഹ, അതുപോലെ തന്നെ സമൂദ് ഗോത്രം, അവർ ഘോരമായ ശബ്ദം കൊണ്ടാണ് ശിക്ഷിക്കപ്പെട്ടത്.
വഖൗമു ലൂത്തിൻ ബിൽ ഖസ്ഫി, ലൂത്തിൻ്റെ ജനത അതുപോലെ തന്നെ അവർ ഭൂകമ്പം കൊണ്ട് അവർ ശിക്ഷിക്കപ്പെട്ടു. ഇങ്ങനെ ചരിത്രം പരിശോധിച്ചാൽ ഏതൊക്കെ സമൂഹങ്ങൾ തങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെ നിഷേധിച്ചു തള്ളിയിട്ടുണ്ടോ അപ്പോഴെല്ലാം അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷക്ക് അവർ വിധേയരായിട്ടുണ്ട് എന്നാണ് ഈ വചനത്തിൽ അള്ളാഹു എടുത്തു പറയുന്നത്. തുടർന്ന് 15-ാമത്തെ വചനം

0: വമാ യൻദുറു, നോക്കിയിരിക്കുന്നില്ല അല്ലെങ്കിൽ കാത്തിരിക്കുന്നില്ല. ഹാഉലാ ഇക്കൂട്ടർ, ഇല്ലാ സ്വയ്ഹതം വാഹിദ, ഒരു അട്ടഹാസമല്ലാതെ, ഘോര ശബ്ദമല്ലാതെ. മാലഹ, അതിനില്ല. മിം ഫവാഖ്, രണ്ട് കുറവുകൾക്കിടയിലുള്ള തുച്ഛമായ സമയമല്ലാതെ, അഥവാ ഒരൊറ്റ ഘോര ശബ്ദമല്ലാതെ മറ്റൊന്നും ഇക്കൂട്ടർ നോക്കിയിരിക്കുന്നില്ല. അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒട്ടും സാവകാശം ഉണ്ടായിരിക്കുന്നതല്ല. അതാണ് ഈ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. അല്ലാഹുവിന്റെ ശിക്ഷ വന്നാൽ ആ ശിക്ഷ അവരെ, അവർക്കാർക്കും തന്നെ ഒരു സാവകാശം നൽകുകയില്ല. പെട്ടെന്ന് അതവർക്ക് സംഭവിക്കും എന്നർത്ഥം. ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള പറയുന്നു, ഖാല മാലിക് അൻ സയ്ദ് ബിൻ അസ്ലം, ഐ ലൈസ ലഹ മസ്നവിയ, ഐ മാ യൻദുറൂന ഇല്ല സാഅത അൻ തഅതിയഹും ബഗ്ത, അന്ത്യനാളിനെയല്ലാതെ ഇവർ കാത്തിരിക്കുന്നില്ല, അതാവട്ടെ പെട്ടെന്നായിരിക്കും അവർക്ക് സംഭവിക്കുക. ഫഖദ് ജാഅ അശ്റാതുഹ, അതിന്റെ അടയാളങ്ങൾ വന്നിരിക്കുന്നു. ഐ ഫഖദ് ഇഖ്തറബത്, ആ അന്ത്യസമയം അടുത്തിരിക്കുന്നു. വദനത് വഅസിഫത്, അത് സമീപസ്ഥമായിരിക്കുന്നു, അടുത്തിരിക്കുന്നു. വഹാദിഹി സ്വൈഹ ഹിയ നഫ്ഖത്തുൽ ഫസ്ഇ അല്ലത്തി യഅ്മുറുല്ലാഹു ഇസ്രാഫീൽ അൻ യുതവ്വിലഹ ഫലാ യബ്ഖ അഹദുൻ മിൻ അഹ്ലി സമാവാത്തി വൽ അർദ് ഇല്ലാ ഫസ്ഇഅ ഇല്ലാ മൻ ഇസ്തസ്ന അല്ലാഹു അസ്സ വജൽ. അല്ലാഹു ഇസ്രാഫീൽ എന്ന മലക്കിനോട് കൽപ്പിക്കുകയേ വേണ്ടു. ആ മലക്ക് കാഹളത്തിലൂതും, അതോടുകൂടി ഒന്നാകെ തകർന്നടിയും. എല്ലാവരും ഭയവിഹ്വലരായി മാറും, എല്ലാവരും ബോധരഹിതരായി വീഴും, അല്ല ഉദ്ദേശിച്ചവരൊഴികെ. ഇമാം തൊബരി റഹ്മത്തുള്ള പറയുന്നു, വമാ യൻദുറു ഹാഉലാഇ ഐ അൽ മുശ്രികൂന ബില്ലാഹി മിൻ ഖുറൈഷ്, അല്ലാഹുവിൽ പങ്കുചേർക്കുന്ന ഈ ഖുറൈശികൾ അവർ കാത്തിരിക്കുന്നില്ല. ഇല്ലാ സ്വയ്ഹതം വാഹിദ, യഅനി ബിസ്വയ്ഹത്തിൽ വാഹിദ, ഒരൊറ്റ ഘോര ശബ്ദമല്ലാതെ. അന്നഫ്ഖത്തുൽ ഊലാ ഫിസ്സൂർ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാഹളത്തിലെ ഒന്നാമത്തെ ഊത്താകുന്നു. മാ ലഹാ മിൻ ഫവാഖ്, ഒരു സാവകാശവും അതിനുണ്ടാവുകയില്ല. യഖൂലു മാ ലിതിൽക സ്വയ്ഹതി മിൻ ഫൈഖത്തിൻ യഅനി മിൻ ഫുതൂരിൻ വലാ ഇൻഖിതാഇൻ, ഒരു ഇടവേളയോ ഒരു കുറഞ്ഞ സമയമോ അതിനുണ്ടാവുകയില്ല എന്നർത്ഥം. ഹാദാ കഖൗലിഹി തആല, ഇത് അല്ലാഹുവിന്റെ മറ്റൊരു വചനം പോലെ തന്നെയാകുന്നു. സൂറത്ത് യൂനുസിലെ 102-ാമത്തെ വചനത്തിൽ കാണാം, ഫഹൽ യൻദുറൂന ഇല്ലാ മിസ്ല അയ്യാമില്ലദീന ഖലൗ മിൻ ഖബ്ലിഹിം. ഫഹൽ യൻദുറൂന, അവർ കാത്തിരിക്കുന്നുവോ, അവർ നോക്കുന്നുവോ. ഇല്ലാ മിസ്ല അയ്യാമില്ലദീന ഖലൗ മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പുള്ളവർക്ക് കഴിഞ്ഞുപോയ, ഇവർക്ക് മുമ്പ് കഴിഞ്ഞുപോയവരുടെ ദിവസങ്ങളല്ലാതെ, അതേപോലെയുള്ള ദിവസമല്ലാതെ, അഥവാ അല്ലാഹുവിന്റെ ശിക്ഷയല്ലാതെ എന്താണ് ഇവർ കാത്തിരിക്കുന്നത് എന്നർത്ഥം. അല്ലാമ സഅദി റഹ്മഹുള്ള ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നു, ഫല്യന്തളിറു സ്വയ്ഹതൻ വാഹിദ, ഒരൊറ്റ ഘോരമായ ശബ്ദത്തിൽ നിങ്ങൾ കാത്തിരിക്കുക, അവർ കാത്തിരിക്കട്ടെ. മാ ലഹാ മിൻ ഫവാഖിൻ ഐ റുജൂഇൻ വറദ്ദിൻ തുഹ്ലിക്കുഹും വതസ്തഅ്സിലുഹും ഇൻ അഖാമു അലാ മാഹും അലൈഹി. ആ അല്ലാഹുവിന്റെ ശിക്ഷ വന്നെത്തിയാൽ ഒരു മടക്കമാകട്ടെ, അതിനെ തടഞ്ഞു നിർത്തലാകട്ടെ, അതൊരിക്കലും തന്നെ സാധിക്കുകയില്ല. അതവരിൽ സംഭവിക്കുക തന്നെ ചെയ്യും. അല്ലാഹുവിന്റെ കടുത്ത മുന്നറിയിപ്പാകുന്നു ഈ വചനത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ ധിക്കരിക്കുന്നവർ, പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളെ തള്ളിക്കളയുന്നവർ, അത്തരം ആളുകൾ ഈ ഖിയാമത്ത് നാളിനെയല്ലാതെ, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ കഠിന കടോരമായ ശിക്ഷയല്ലാതെ മറ്റെന്താണവർ കാത്തിരിക്കുന്നത് എന്നർത്ഥം. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും അല്ലാഹുവിന്റെ വചനങ്ങളെ കൊഞ്ഞനം കുത്തുന്ന, അല്ലാഹുവിന്റെ തിരുദൂതർ പറഞ്ഞ അധ്യാപനങ്ങളെ, അവിടുത്തെ വാക്കുകളെ അതിന് അവഗണിച്ചു തള്ളുന്ന എത്രയോ ആളുകളെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. ഇത്തരം ആളുകൾക്കു പോലും, ഇത്തരം ആളുകൾ കൂടി ശ്രദ്ധിക്കേണ്ടുന്ന, ഗൗരവമായി കാണേണ്ട ഒരു വചനമാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഈ വചനം. അത്തരം ആളുകൾക്ക് ഒരിക്കലും തന്നെ വിജയിക്കാൻ സാധ്യമല്ല. ഈ ദുനിയാവിലും നാളെ പരലോകത്തും അവർക്ക് വിജയിക്കുക സാധ്യമേ അല്ല. അതാണ് വമാ യൻളുറുഹ ഉലൈ, ഇക്കൂട്ടർ കാത്തിരിക്കുന്നില്ല, ഇല്ലാ സ്വയ്ഹതം വാഹിദ, ഒരൊറ്റ അട്ടഹാസമല്ലാതെ. മാത്രമല്ല മാലഹാ മിൻ ഫവാഖ്, മാലഹാ അതിനില്ല, മിൻ ഫവാഖ്, രണ്ട് കുറവുകൾക്കിടയിലുള്ള തുച്ഛമായ സമയമല്ലാതെ. അപ്പോ വളരെ പെട്ടെന്നായിരിക്കും അള്ളാഹുവിന്റെ ശിക്ഷ വന്ന് ഭവിക്കുക എന്നാണ് ഈ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. തുടർന്ന് പതിനാറാമത്തെ വചനം,
1: വഖാലു റബ്ബന അജ്ജിൽ ലനാ ഖിത്തന ഖബ്ല യൗമിൽ ഹിസാബ്.
0: വഖാലു, അവർ പറയുന്നു, റബ്ബന, ഞങ്ങളുടെ റബ്ബേ,
1: അജ്ജിൽ ലനാ,
0: ഞങ്ങൾക്ക് വേഗമാക്കണം,
1: ഖിത്തന,
0: ഞങ്ങളുടെ വിഹിതം, ഞങ്ങളുടെ ഓഹരി,
1: ഖബ്ല യൗമിൽ ഹിസാബ്,
0: ന്യായ വിസ്താരത്തിൻ്റെ വിചാരണയുടെ ദിവസത്തിന് മുമ്പ്. ന്യായ വിസ്താരത്തിൻ്റെ അഥവാ വിചാരണയുടെ ദിവസത്തിന് മുമ്പ് അവർ പറയുന്നു, ഞങ്ങളുടെ രക്ഷിതാവേ, ന്യായ വിസ്താരത്തിൻ്റെ ദിവസത്തിന് മുമ്പ് ഞങ്ങളുടെ വിഹിതം അഥവാ ശിക്ഷ ഞങ്ങൾക്ക് വേഗമാക്കി തരണമേ. അള്ളാഹുവിൻ്റെ ശിക്ഷക്ക് ധൃതിപ്പെട്ട് ആവശ്യപ്പെടുകയാണ് ഇത്തരം ആളുകൾ ചെയ്യുന്നത്. ഇബ്നു കസീർ അഹമ്മദ് പറയുന്നു, ഹാദാ ഇൻകാറു മിൻ അല്ലാഹി അലൽ മുശ്രിക്കീന ഫീ ദുആഇഹിം അലാ അൻഫുസിഹിം, തങ്ങൾക്കെതിരിൽ ഈ മുശ്രിക്കുകൾ പ്രാർത്ഥിക്കുന്നതിനെ, അതിനെ അല്ലാഹു ആ വാക്കിനെയാണ്, അവരുടെ ആ ആവശ്യപ്പെടലാണ്, ആ പ്രാർത്ഥനയാണ് അല്ലാഹു എടുത്തു പറയുന്നത്. തങ്ങൾക്കെതിരിലാണ് അവർ പ്രാർത്ഥിക്കുന്നത്, ബി തഅജീലിൽ അദാബി, ശിക്ഷ വേഗത്തിൽ ആക്കാൻ വേണ്ടി. ഫഇന്നൽ ഖിത്ത ഹുവൽ കിതാബു, ഇവിടെ ഖിത്ത് എന്ന് അവർ പറഞ്ഞത് അത് ഗ്രന്ഥത്തെ ഉദ്ദേശിച്ചാകുന്നു എന്നാണ് ഒരു അഭിപ്രായം. വഖീല ഹുവൽ ഹള്ളു വൻ നസീബ്, മറ്റൊന്ന് അത് ഒരു വിഹിതത്തെയാണ് ഉദ്ദേശിക്കുന്നത്, ഒരു ഓഹരിയാണ് ഉദ്ദേശിക്കുന്നത്. ഖാല ഇബ്നു അബ്ബാസ് വ മുജാഹിദ് വ ദഹാക് വൽ ഹസൻ വ ഗൈറു വാഹിദിൻ, ഈ പറയപ്പെട്ടവരെല്ലാം അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം പറയുന്നു, സഅലു തഅജീലൽ അദാബി, അവർ ശിക്ഷയെ ധൃതിപ്പെട്ട് ആവശ്യപ്പെടുകയാണ്. സൂറത്തുൽ അൻഫാലിൽ അള്ളാഹു പറഞ്ഞതുപോലെ, അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ് മിൻ ഇൻദിക്, അള്ളാഹുവേ, ഇത് നിന്റെ അടുക്കൽ നിന്നുള്ള സത്യമാണെങ്കിൽ, ഞങ്ങൾ ഈ ധിക്കരിക്കുന്ന തള്ളിക്കളയുന്നത് നിന്റെ അടുക്കൽ നിന്നുള്ള സത്യമാണെങ്കിൽ, ഫഅംതിർ അലൈനാ ഹിജാറത്തം മിനസ്സമാഇ,
1: ആകാശത്തു നിന്ന് ഞങ്ങൾക്കുമേൽ നീ ചരൽ വർഷം അയക്കേണമേ, അവിഇതിനാ ബിഅദാബിൻ അലീം,
0: അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ നീ കൊണ്ടുവരേണമേ. ഈ വചനത്തെപ്പോലെ ഒരു വചനമാകുന്നു ഇത് എന്ന് ചില തഫ്സീറുകളിൽ ഇമാം ഇബ്നു കസീർ പോലുള്ള തഫ്സീർ മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നു.
1: വഖീല സഅലു തഅജീല നസീബഹും മിനൽ ജന്ന,
0: മറ്റൊരു അഭിപ്രായം, അവർ സ്വർഗത്തിലെ തങ്ങളുടെ വിഹിതമാണ് ധൃതിപ്പെട്ട് ആവശ്യപ്പെടുന്നത. ഇൻകാനത്ത് മൗജൂദത്തൻ, അതുണ്ടെങ്കിൽ,
1: അയ്യൽ ഖൗദാലിക ഫിദ്ദുനിയ,
0: ദുനിയാവിൽ തന്നെ തങ്ങളതൊന്ന് കാണട്ടെ എന്നവർ ആവശ്യപ്പെടുന്നു.
1: وَإِنَّمَا خَرَجَ هَذَا مِنْهُمْ مُخْرِجَ الْإِسْتِبْعَادِ وَالتَّكْذِيبِ,
0: ഇതവർ പറയുന്നത് ഇതൊരിക്കലും സംഭവിക്കുന്ന കാര്യമേ അല്ല, ഇത് ഒരിക്കലും ഉണ്ടാകുന്ന കാര്യമല്ല എന്ന അർത്ഥത്തിലാകുന്നു അവരിത് പറയുന്നത്.
1: ഇബ്നു ജറീർ അഹ്മദ് പറയുന്നു, സഅലു തഅജീല മാ യസ്തഹിഖൂനഹു മിനൽ ഖൈരി അവിശ്ശർരി ഫിദ്ദുനിയ,
0: അവർ ധൃതിപ്പെട്ട് ആവശ്യപ്പെടുന്നു തങ്ങൾക്ക് അർഹിക്കുന്നത് സംഭവിക്കട്ടെ എന്നർത്ഥത്തിൽ.
1: വഹാദിഹി ഹാദിഹി വഹാദല്ലദീ ഖാലഹു ജയ്യിദുൻ വഅലൈഹി യദൂറു കലാമുദ്ദഹാക് വഇസ്മാഈൽ ഇബ്നു ഖാലിദ് വല്ലാഹു അഅലം,
0: ഈ പറഞ്ഞ ഈ അഭിപ്രായം തന്നെയാണ് ഈ പറയപ്പെട്ട മുഫസ്സിരീങ്ങളും ആ വചനവുമായി എടുത്തു പറഞ്ഞ കാര്യം.
1: വലമ്മാ കാന ഹാദൽ കലാമു മിൻഹും അലാ വജ്ഹിൽ ഇസ്തിഹ്സാഇ,
0: അവരുടെ ഈ പരിഹാസത്തിന്റെ വാക്ക് അവരിന്ന് വന്നപ്പോൾ,
1: വലിസ്തിബ്ആദി,
0: അതേപോലെ തന്നെ അവരുടെ ഇത് സംഭവിക്കുകയില്ല, ഇത് വിദൂരമായ സംഭവ്യതയ്ക്കേ സാധ്യതയുള്ളൂ എന്ന അർത്ഥത്തിൽ അവർ പറഞ്ഞപ്പോൾ,
1: ഖാല അല്ലാഹു തആല ലി റസൂലിഹി,
0: അല്ലാഹു തന്റെ പ്രവാചകനോട് പറഞ്ഞു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
1: ആമിറൻ ബിസ്സബ്രി അലാ അദാഹും, അവരുടെ ഈ ഉപദ്രവത്തിന്റെ കാര്യത്തിൽ താങ്കൾ ക്ഷമ കൈക്കൊള്ളുക എന്ന് അല്ലാഹു കൽപ്പിച്ചു. വ മുബശ്ശിറൻ ലഹു അലാ സബ്രിഹി, ആ ക്ഷമയിൽ അല്ലാഹു അദ്ദേഹത്തിന് പ്രദാനം ചെയ്യുന്ന, അദ്ദേഹത്തിന് നൽകുന്ന കാര്യത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നു. എന്താണത്? ബിൽ ആഫിയത്തി വൻ നസുർ, സൗഖ്യവും അതേപോലെ തന്നെ സഹായവും അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്നു എന്ന് അല്ലാഹു എടുത്തു പറയുന്നു, സന്തോഷ വാർത്ത അറിയിക്കുന്നു. അതേപോലെ തന്നെ ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് മഹാനായ മുഫസ്സിർ അസ്സഈദി റഹ്മഹുള്ള പറയുന്നു, ഐ ഖാല ഹാഉലാഇൽ മുഖസ്സിബൂന മിൻ ജഹ്രിഹിം വ മുആനദതിഹിം അൽഹഖ, ഈ വ്യാജവാദികൾ, ഈ കളവാക്കുന്നവർ തങ്ങളുടെ അജ്ഞത കൊണ്ടും ധിക്കാരം കൊണ്ടും, സത്യത്തിന് ധിക്കാര സമീപനം സ്വീകരിക്കുന്നതുകൊണ്ടും അവർ പറയുന്നു, മുസ്തഅജിലീനലിൽ അദാബ്, ശിക്ഷക്ക് അവർ ധൃതിപ്പെട്ട് ആവശ്യപ്പെടുന്നു. എന്താ ആവശ്യപ്പെടുന്നത്? റബ്ബന അജ്ജില്ലന ഖിത്തന ഐ ഖിസ്തന വമാ ഖസമലന മിനൽ അദാബ്, ഞങ്ങൾക്ക് കണക്കാക്കിയിട്ടുള്ള, ഞങ്ങൾക്ക് വീതിച്ചിട്ടുള്ള ആ ശിക്ഷയൊന്ന് വേഗത്തിൽ കാണട്ടെ എന്നവർ പറയുന്നു. ഖബ്ല യൗമിൽ ഹിസാബ്, അഥവാ വിചാരണ ദിവസത്തിന് മുമ്പ്. വലജ്ജു ഫി ഹാദൽ ഖൗലി, അവരുടെ ഈ വാക്കിൽ അവർ തുടർന്നുകൊണ്ടിരിക്കുന്നു. വസഅമു അന്നക യാ മുഹമ്മദ് ഇൻ കുന്ത സ്വാദിഖൻ, പ്രവാചകരെ താങ്കൾ സത്യവാനാണെങ്കിൽ അവർ വാദിക്കുന്നു. ഫഅലാമത്തു സിദ്ഖിക, താങ്കളുടെ സത്യസന്ധതയുടെ അടയാളമായി കാണണം എന്ത്? അൻതഅതീനാ ബിൽ അദാബ്, ഞങ്ങൾക്ക് ശിക്ഷയൊന്ന് താങ്കൾ കൊണ്ടുവന്നു തരണം. അതാണ് അവർ അവകാശപ്പെടുന്നത്. സ്വാലിഹുൽ ഉസൈമി റഹ്മഹുള്ള ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നു, ലമ്മാ കാന റസൂലു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതവഅദഹും ബി അദാബി യൗമിൽ ഖിയാമ, അല്ലാഹുവിൻ്റെ തിരുദൂതർ അവരോട് ഖിയാമത്ത് നാളിലെ ശിക്ഷയെക്കൊണ്ട് വാഗ്ദാനം ചെയ്തപ്പോൾ, സഖിറു, അവർ അദ്ദേഹത്തെ പരിഹസിച്ചു. മിൻഹാദാ, ഈ വാക്കുകൊണ്ട്. അതെന്താണ്? വഖാലു റബ്ബന അജ്ജില്ലന ഖിത്തന, റബ്ബേ ഞങ്ങളുടെ വിഹിതമൊന്ന് ഞങ്ങൾക്ക് വേഗത്തിലാക്കി തരണേ. യഅനി അജ്ജില്ലന നസീബന, ഞങ്ങളുടെ ശിക്ഷയുടെ വിഹിതം, ഓഹരി ഞങ്ങൾക്കൊന്ന് വേഗത്തിലാക്കി തരണേ. മിനൽ അദാബ്, യഖൂലൂന ഹാദാ ഇസ്തിഹ്സാഅൻ ബിറസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ പ്രവാചകനെ പരിഹസിച്ചുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ ആവശ്യപ്പെടുന്നത്. അവർ വേഗത്തിൽ വരട്ടെയെന്ന് ധൃതിപ്പെട്ട് ആവശ്യപ്പെടുന്നത്. നാം ശ്രദ്ധിക്കണം സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ വാക്കുകൾക്ക് അതിന് അർഹിക്കുന്ന ഗൗരവം കൽപ്പിച്ചുകൊണ്ട്, ആ വാക്കുകൾക്കനുസരിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ വചനങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയാണ് യഥാർത്ഥ വിശ്വാസികൾക്ക് ഏറ്റവും അനിവാര്യമായ കാര്യം. അല്ലാഹുവിൻ്റെ വചനങ്ങളെ തിരസ്കരിക്കുന്നവർ, അവയെ കളവാക്കുന്നവർ ഈ ദുനിയാവിലും നാളെ പരലോകത്തും അല്ലാഹുവിൻ്റെ കടുത്ത ശിക്ഷക്ക് വിധേയരായി മാറും എന്നതിൽ യാതൊരു സംശയവും ആർക്കും ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു തആല മരണം വരെ അവനെ സൂക്ഷിച്ചുകൊണ്ട്, അവൻ്റെ അധ്യാപനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാഹ്, നമ്മൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം സൂറത്തു സ്വാദിലെ 14 മുതൽ 16 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണവുമായി നമ്മോടൊപ്പം ചേർന്നത് ബഹുമാന്യനായ മുഹമ്മദ് കുട്ടി സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷേ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷേ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെ കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായിട്ടുള്ളത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും, അതല്ല നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
4: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമിനിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമിനിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ കച്ചവടക്കാരൻ, എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിനെ മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്
5: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
4: അതെ,
5: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
4: അതെ,
5: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല.
4: അതെ, നല്ലൊരു, നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മിനിങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകന്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇത്തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാളം ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാഖ്യാനം.
3: ജുസ് 30, സൂറ അഥവാ അധ്യായം 78, സൂറത്തുൻ നബ.
4: أعوذ بالله من الشيطان الرجيم.
3: ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും അല്ലാഹുവിൽ ഞാൻ ശരണം തേടുന്നു.
4: بسم الله الرحمن الرحيم.
3: പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ.
5: വചനം ഒന്ന്.
3: അമ്മ, എന്തിനെക്കുറിച്ചാണ്? യതസാഅലൂൻ, അവർ പരസ്പരം ചോദിക്കുന്നു, ചോദ്യം ചെയ്യുന്നു. എന്തിനെക്കുറിച്ചാണ് അവർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്?
5: വചനം രണ്ട്.
3: അനിൻ നബഇ, വൃത്താന്തത്തെ കുറിച്ചാകുന്നു. അൽ അലീം, മഹത്തായ, വമ്പിച്ച. അതെ, ആ മഹത്തായ വൃത്താന്തത്തെ കുറിച്ച്.
5: വചനം മൂന്ന്.
3: അല്ലദി, അതായത് യാതൊരു കാര്യവും. ഹും ഫീഹി, അവർ അതിൽ. മുഖ്തലിഫൂൻ, ഭിന്നിച്ചവരാണ്, വ്യത്യസ്താഭിപ്രായക്കാരാണ്.
4: അല്ലദി ഹും ഫീഹി മുഖ്തലിഫൂൻ,
3: അതായത് യാതൊന്നിൽ അവർ ഭിന്നാഭിപ്രായക്കാരാകുന്നുവോ അക്കാര്യം തന്നെ.
5: വചനം നാല്.
3: കല്ല, അങ്ങനെ വേണ്ട, അങ്ങനെയല്ല. സയഅലമൂൻ, അവർ വഴിയെ അറിയും, അവർക്കറിയാം.
4: കല്ല സയഅലമൂൻ,
3: അങ്ങനെ വേണ്ട, അവർക്ക് വഴിയെ അറിയാറാകും.
5: വചനം അഞ്ച്.
3: തുമ്മക്കല്ല, പിന്നെ വേണ്ട. സയഅലമൂൻ, അവർ വഴിയെ അറിയും, അറിയാറാകും.
4: തുമ്മക്കല്ല സയഅലമൂൻ,
3: പിന്നെ വീണ്ടും അങ്ങനെ വേണ്ട, അവർക്ക് വഴിയെ അറിയാറാകും.
2: ഈ ലോകത്തിന് ഒരു അന്ത്യമുണ്ടെന്നും അനന്തരം മറ്റൊരു ജീവിതമുണ്ടെന്നും അവിടെ വെച്ച് ഓരോരുത്തരും ഇഹത്തിൽ വെച്ച് ചെയ്ത കർമ്മങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്നുമുള്ള യാഥാർത്ഥ്യത്തെയാണ് മുശ്രിക്കുകൾ മറ്റെല്ലാറ്റിനേക്കാളും കഠിനമായി നിഷേധിക്കുന്നത്. ഈ വിഷയകമായി തമ്മത്തമ്മിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സത്യവിശ്വാസികളോടും പല ചോദ്യങ്ങളും വാദങ്ങളും നടത്തിക്കൊണ്ടിരിക്കുക അവരുടെ പതിവത്രേ. സത്യാന്വേഷണമല്ല ഇതിൻ്റെ ലക്ഷ്യം. പരിഹാസം, ആശ്ചര്യം, ധിക്കാരം, നിഷേധം ഇവയൊക്കെയാണ് അവരെ അതിനു പ്രേരിപ്പിക്കുന്നത്. എന്നാൽ അത് അങ്ങനെ ചോദ്യം ചെയ്യപ്പെടാവുന്ന ഒരു കാര്യമല്ലെന്നും അതിനെ സംബന്ധിച്ച് സഗൗരവം മനസ്സിരുത്താത്ത പക്ഷം അതിൻ്റെ ഫലം അതിഗുരുതരമായിരിക്കുമെന്നും അള്ളാഹു അവരെ താക്കീത് ചെയ്യുന്നു. അൻ നബഉൽ അലീം, മഹത്തായ വൃത്താന്തം എന്ന് പറഞ്ഞത് മരണാനന്തര ജീവിതത്തെ ഉദ്ദേശിച്ചാണെന്ന് മേൽ വിവരിച്ചതിൽ നിന്ന് വ്യക്തമാണ്. മിക്കവാറും എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ അഭിപ്രായവും അതുതന്നെ. ചുരുക്കം ചിലർ അതുകൊണ്ടുദ്ദേശം ഖുർആനാണെന്നും പറഞ്ഞു കാണുന്നു. ഏതായാലും രണ്ടാമത്തെ ജീവിതത്തിൻ്റെ സാധ്യതയും സംഭവ്യതയും സ്ഥാപിക്കുന്ന പല ദൃഷ്ടാന്തങ്ങളാണ് അള്ളാഹു തുടർന്ന് വിവരിക്കുന്നത്.
5: വചനം ആറ്.
3: അലം നജ്അൽ, നാം ആക്കിയില്ലേ. അൽ അർള, ഭൂമിയെ. മിഹാദ, ഒരു വിധാനം, തൊട്ടിൽ, വിരിപ്പ്.
4: അലം നജ്അലിൽ അർദ മിഹാദ,
3: ഭൂമിയെ നാം ഒരു വിധാനം അഥവാ വിരിപ്പെന്നോണം ആക്കിയിട്ടില്ലേ.
5: വചനം ഏഴ്.
3: വൽ ജിബാല, മലകളെ. ഔറ്റാദ, ആണികളും കുറ്റികളും.
4: വൽ ജിബാല ഔറ്റാദ,
3: മലകളെ ഭൂമിക്ക് ആണികളും ആക്കിയിട്ടില്ലേ.
5: വചനം എട്ട്.
3: വഖലഖനാകും, നിങ്ങളെ നാം സൃഷ്ടിക്കുകയും ചെയ്തു. അസ്വാജ, ഇണകളായിട്ട്.
4: വഖലഖനാകും അസ്വാജ,
3: നിങ്ങളെ നാം ഇണകളായി സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നു.
5: വചനം ഒമ്പത്.
3: വജഅൽന, നാം ആക്കുകയും ചെയ്തു. നൗമകും, നിങ്ങളുടെ നിദ്രയെ. സുബാറ്റ, ഒരു വിശ്രമം, ശാന്തത.
4: വജഅൽന നൗമകും സുബാത,
3: നിങ്ങളുടെ ഉറക്കം നാം നിങ്ങൾക്കൊരു വിശ്രമമാക്കുകയും ചെയ്തിരിക്കുന്നു.
5: വചനം പത്ത്.
3: വജഅൽന, നാം ആക്കുകയും ചെയ്തു. അല്ലൈല, രാത്രിയെ. ലിബാസ, ഒരു വസ്ത്രം.
4: വജഅൽന അല്ലൈല ലിബാസ,
3: രാത്രിയെ നിങ്ങൾക്ക് നാം ഒരു വസ്ത്രവും ആക്കിയിരിക്കുന്നു.
5: വചനം പതിനൊന്ന്.
3: വജഅൽന നഹാറ, പകലിനെ നാം ആക്കുകയും ചെയ്തു. മാഷ, ഉപജീവനം അന്വേഷിക്കുന്നത്.
4: വജഅൽന നഹാറ മആഷ,
3: പകലിനെ നാം ജീവിത സന്ധാരണ വേളയിലും ആക്കിയിരിക്കുന്നു.
5: വചനം പന്ത്രണ്ട്.
3: വബനൈന, നാം സ്ഥാപിക്കുകയും ഉണ്ടാക്കുകയും ചെയ്തു. ഫൗഖകും, നിങ്ങളുടെ മീത്തെ. സബ്അൻ, ഏഴെണ്ണം. ശിദാദ, കഠിനമായ, ശക്തമായ.
4: വബനൈന ഫൗഖകും സബ്അൻ ശിദാദ,
3: നിങ്ങളുടെ മീത്തെ നാം ശക്തമായ ആകാശങ്ങൾ ഏഴെണ്ണം സ്ഥാപിച്ചിരിക്കുന്നു.
5: വചനം പതിമൂന്ന്.
3: വജഅൽന, നാം ഉണ്ടാക്കുകയും ചെയ്തു, ഏർപ്പെടുത്തുകയും ചെയ്തു. സിറാജൻ, ഒരു വിളക്ക്. വഹാജ, തിളങ്ങുന്ന, കത്തിജ്വലിക്കുന്ന.
4: വജഅൽന സിറാജൻ വഹാജ,
3: കത്തിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്ക് അഥവാ സൂര്യനും നാം ഉണ്ടാക്കിയിരിക്കുന്നു.
5: വചനം പതിനാല്.
3: വഅൻസൽന, നാം ഇറക്കുകയും ചെയ്തു. മിനൽ മുഅസ്സിറാത്തി, മഴക്കാറുകളിൽ നിന്ന്, മഴക്കാറ്റുകളിൽ നിന്ന്. മാ അൻ സജ്ജാജ, കുത്തി ഒഴുകുന്ന വെള്ളം.
4: وأنزلنا من المعصرات ماء ثجاجا,
3: മഴക്കാറുകളിൽ നിന്ന് കുത്തിയൊഴുകുന്ന വെള്ളം അഥവാ മഴയും നാം ഇറക്കി.
5: വചനം പതിനഞ്ച്.
3: ലിനുഖ്രിജ ബിഹി, അതുകൊണ്ട് നാം വെളിക്കുവരുത്തുവാൻ, പുറപ്പെടുവിക്കുവാൻ. ഹബ്ബൻ, ധാന്യം. വനബാത, സസ്യവും ചെടിയും.
4: ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത,
3: അതുകൊണ്ട് നാം ധാന്യവും സസ്യവും ഉൽപ്പാദിപ്പിച്ച് വെളിക്കു വരുത്തുവാൻ വേണ്ടി.
5: വചനം പതിനാറ്.
3: വജന്നാത്തിൻ, തോട്ടങ്ങളും. അൽഫാഫ, മരങ്ങളാൽ ഇടതിങ്ങിയ, തൂർന്നു നിൽക്കുന്ന.
4: വജന്നാത്തിൻ അൽഫാഫ,
3: ഇടതിങ്ങിയ തോട്ടങ്ങളും വെളിക്കു വരുത്തുവാൻ.
2: നിത്യേന മനുഷ്യൻ കണ്ടും അനുഭവിച്ചും കൊണ്ടിരിക്കുന്ന 10 പ്രത്യക്ഷ ദൃഷ്ടാന്തങ്ങളും അതേ അവസരത്തിൽ മഹത്തായ അനുഗ്രഹങ്ങളുമാണ് അള്ളാഹു ഈ വചനങ്ങളിൽ എടുത്തുകാട്ടിയിരിക്കുന്നത്. പലപ്പോഴും ഖുർആനിൽ ഇവയെപ്പറ്റി ആവർത്തിച്ചും വിവരിച്ചും പ്രസ്താവിക്കാറുള്ളതുമാകുന്നു. 1. ഭൂമിയിൽ മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങളുടെ ജീവിത സന്ധാരണത്തിനുപയുക്തമായ വിധത്തിൽ അതിനെ വിരിച്ച് വിധാനപ്പെടുത്തിയിരിക്കുന്നത്. 2. ഭൂമിക്ക് ഇളക്കം പറ്റാതെ അതിനെ ഉറപ്പിച്ചു നിർത്തുന്ന കുറ്റികൾ അഥവാ ആണികൾ എന്നോണം അതിൽ പർവ്വതങ്ങളെ സ്ഥാപിച്ചത്. 3. മനുഷ്യനെ ആണും പെണ്ണുമായി ഇണവർഗങ്ങളാക്കിയത്. 4. ദേഹാധ്വാനം, രോഗം മുതലായവ കൊണ്ടോ വ്യസനം, ഭയം മുതലായവ നിമിത്തമോ ഉണ്ടാകുന്ന ക്ഷീണങ്ങളിൽ നിന്നും പകലത്തെ വിവിധ ജോലിത്തിരക്കുകളിൽ നിന്നും വിശ്രമവും ശാന്തതയും നൽകുന്ന വിധം മനുഷ്യന് ഉറക്കിനെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 5. രാത്രിയെ കേവലം വസ്ത്രം കൊണ്ടെന്നോണം ദേഹം മൂടി മറഞ്ഞു സ്വസ്ഥമായിരിക്കുവാൻ പര്യാപ്തമാക്കിയത്. 6. മുഴുവൻ സമയവും രാത്രിയെപ്പോലെ ഇരുട്ടിയതാക്കാതെ പകലിനെ അതിൽ നിന്ന് വേർതിരിച്ച് ജീവിത സന്ധാരണത്തിനു പക്വമായ അവസരമാക്കിയത്. 7. ഭൂമിയിലെ എത്രയോ കാര്യങ്ങൾക്ക് അനുപേക്ഷണീയമായ നിരവധി പ്രകൃതി ബന്ധങ്ങൾ സ്ഥിതി ചെയ്യുന്ന വമ്പിച്ച 7 ആകാശലോകങ്ങളെ ഭൂമിക്കുമീത് സ്ഥാപിച്ചു വച്ചിരിക്കുന്നത്. 8. കത്തിജ്വലിച്ചും തിളങ്ങിപ്രകാശിച്ചും കൊണ്ടിരിക്കുന്ന ലോകവിളക്കാകുന്ന സൂര്യനെ ഏർപ്പെടുത്തിയത്. 9. മഴ വർഷിപ്പിക്കുമാറുള്ള കാർമേഘങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മഴക്കാറുകളെ തട്ടിക്കൂട്ടുന്ന മഴക്കാറ്റുകളിൽ നിന്ന് ധാരാളം മഴവെള്ളം വർഷിപ്പിക്കുന്നത്. 10. അങ്ങനെ മഴ മൂലം ധാന്യം തുടങ്ങിയ എല്ലാ സസ്യവർഗങ്ങളും വൃക്ഷങ്ങളാലും ചെടികളാലും തിങ്ങിത്തൂർന്നു നിൽക്കുന്ന തോട്ടങ്ങളും മനുഷ്യർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത്. അതെ, വൈൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങൾ എണ്ണുന്ന പക്ഷം നിങ്ങൾ അത് കണക്കാക്കുന്നതല്ല. ഇതെല്ലാം നിരത്തിക്കാട്ടിക്കൊണ്ട് അള്ളാഹു പറയുന്നു.
5: വചനം 17.
3: ഇന്ന യൗമ, നിശ്ചയമായും ദിവസം. അൽഫസ്ലി, തീരുമാനത്തിൻ്റെ. കാന, അതാകുന്നു, ആയിരിക്കുന്നു. മീഖാത്ത്, സമയം നിർണയിക്കപ്പെട്ട, നിശ്ചയിക്കപ്പെട്ടത്.
4: ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത്ത്,
3: നിശ്ചയമായും തീരുമാനത്തിൻ്റെ ദിവസം സമയം നിർണിതമായിരിക്കുന്നു.
5: വചനം 18.
3: യൗമ യുംഫഹു, അതായത് ഊതപ്പെടുന്ന ദിവസം. ഫിസ്സോരി, കാഹളത്തിൽ. ഫതഉതൂന, അപ്പോൾ നിങ്ങൾ വരും, ചെല്ലും. അഫ്വാജൻ, പല കൂട്ടങ്ങളായി, കൂട്ടം കൂട്ടമായി.
4: യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഉതൂന അഫ്വാജ,
3: അതായത് കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം, അപ്പോൾ നിങ്ങൾ കൂട്ടമായി വന്നെത്തും.
5: വചനം 19.
3: വഫുതിഹത്ത്, തുറക്കപ്പെടുകയും ചെയ്യും. അസ്സമാ, ആകാശം. ഫകാനത്ത്, എന്നിട്ടത് ആയിരിക്കും. അബ്വാബ, പല വാതിലുകൾ, പ്രവേശന മാർഗങ്ങൾ, കവാടങ്ങൾ.
4: വഫുതിഹത്തിസ്സമാഉ ഫകാനത്ത് അബ്വാബ,
3: ആകാശം തുറക്കപ്പെടുകയും ചെയ്യും, എന്നിട്ടത് പല വാതിലുകളായിത്തീരും.
5: വചനം 20.
3: വസുയ്യിറത്ത്, നടത്തപ്പെടുകയും ചെയ്യും. അൽ ജിബാല, മലകൾ, പർവ്വതങ്ങൾ. ഫകാനത്ത്, എന്നിട്ടവ ആയിത്തീരും. സറാബ, കാനൽ പോലെ.
4: വസുയ്യിറത്തിൽ ജിബാലു ഫകാനത്ത് സറാബ,
3: പർവ്വതങ്ങൾ തൽസ്ഥാനം വിട്ടു നടത്തപ്പെടുകയും ചെയ്യും, എന്നിട്ട് അവ കാനൽ സമാനം ആയിത്തീരും.
2: ഖിയാമത്തു നാളിലെ സംഭവ വികാസങ്ങളാണ് ഇവയെല്ലാം. ഇവയെപ്പറ്റി പലപ്പോഴും ഇതിനു മുമ്പുള്ള ചില അധ്യായങ്ങളിലും താഴെ വരുന്ന അധ്യായങ്ങളിലും വിവരിക്കപ്പെട്ടിട്ടുള്ളതാകുന്നു. ആകാശം പൊട്ടിപ്പിളരുമ്പോൾ അതിൽ ഏർപ്പെടുന്ന വിടവുകളെ ഉദ്ദേശിച്ചാണ് ആകാശം വാതിലുകൾ ആയിത്തീരും, ഫകാനത്ത് അബ്വാബ എന്നു പറഞ്ഞതെന്നും, അതല്ല ആകാശത്തുനിന്ന് മലക്കുകൾ കൂട്ടം കൂട്ടമായി പ്രവഹിക്കുവാനുള്ള പ്രവേശന മാർഗങ്ങൾ അന്ന് തുറക്കപ്പെടുന്നതിനെ ഉദ്ദേശിച്ചാണെന്നും അഭിപ്രായങ്ങളുണ്ട്. അള്ളാഹുവിനറിയാം.
0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി ഇതോടെ അവസാനിക്കുന്നു.
6: പരിശുദ്ധ ഖുർആനിൻ്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അള്ളാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.

0: നീ എന്താ റേഡിയോ പോലെ? കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. وصاحب نبيلا ولا تكثرن فكم مكثر يا اخي حرم وحقق دارم പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ്, എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത

0: ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ഇനി പീസ് ഖുർആൻ റേഡിയോയിൽ ഖതമുൽ ഖുർആൻ. ഇന്നത്തെ ഖതമുൽ ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ നാലാമത്തെ ജുസ് ആണ് പാരായണം ചെയ്യുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ നാലാമത്തെ ജുസു ആണ് ഇതുവരെ നമ്മൾ പാരായണം ചെയ്തത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.
1: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളിവെളിച്ചം എത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാശ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആനിനെ മനഃപ്പാഠമാക്കുകയും ലോകമറിയുന്ന ഖാരിഇകളായി മാറുകയും ചെയ്ത ഹാഫിളുകളുടെ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈം പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്. തൻ്റെ മധുരതരമായ ശബ്ദത്തിൽ പാരായണം ചെയ്യുകയാണ് ത്വഹ അൽ ജുനൈദ്.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം സമാപിക്കുകയാണ്. വശ്യവും ഹൃദ്യവുമായ രൂപത്തിൽ ഹാഫിൽ ത്വാഹ ജുനൈദിന്റെ ശബ്ദത്തിലാണ് ഇതുവരെ നാം കേട്ടുകൊണ്ടിരുന്നത്.
1: മധുരം ഖുർആൻ സൂറ അൽ മുഅ്മിനൂൻ 23 മുതൽ 44 വരെയുള്ള ആയത്തുകളുടെ പാരായണം നിർവഹിക്കുന്നത് റമദാൻ ഷക്കൂർ.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനിന്റെ ഹൃദ്യമായ പാരായണം. സൂറത്തു ഹൂദ് 9 വചനം മുതൽ അവസാനം വരെയും സൂറത്തു യൂസുഫ് ആദ്യം മുതൽ 49 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ തൻസീൽ പരിപാടിയിൽ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് വാദി അൽ യമാനി.
2: أعوذ بالله من الشيطان الرجيم.

0: 49 വരെ വചനങ്ങളുമാണ്.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: أعوذ بالله من الشيطان الرجيم.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്ത് അൻകബൂത്തിലെ 16 മുതൽ 45 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുള്ള അൽഖലഫ്.
1: ഈ ലോകത്തു അല്ലാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തുനിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ സൂറത്ത് മുസമ്മിൽ 9 മുതൽ 15 കൂടിയ വചനങ്ങൾ പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദുഷക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുസമ്മിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പാരായണത്തിൽ വരുന്ന തെറ്റുകളെ സംബന്ധിച്ച് അൽഹംദുലില്ലാഹ് ഏറെക്കുറെ മനസ്സിലാക്കി. സൂറത്ത് മുസമ്മിലെ 1 മുതൽ 8 വരെയുള്ള വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. വാക്യഭാഗം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹ്.

0: റബ്ബുൽ മഷ്രിഖി വൽ മഗ്രിബി. ഒൻപതാമത്തെ ആയത്തിൽ റബ്ബുൽ മഷ്രിഖി, ഇവിടെ മഷ്രിഖി വൽ മഗ്രിബി എന്നതിന് വൽ മഗ്രിബി എന്ന് പറയുമ്പോഴുള്ള തെറ്റ് ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. മഷ്രിഖി വൽ മഗ്രിബി എന്ന് പറയുമ്പോൾ അപ്പോൾ മഷ്രിഖി ഷീന് ഖലഖല ചെയ്യാൻ പാടില്ല, ഖാഫിനെ അതിൻ്റെ ഉച്ചാരണം മഖ്റജ് ചെറുനാക്ക്. അപ്പോൾ മഷ്രിഖി വൽ മഗ്രിബി, ചെറുനാക്കിൻ്റെ തൊട്ടിപ്പുറത്ത് അഥവാ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം, മഗ്രിബി, അവിടെയും ഗൈനെ ഖൽഖല ചെയ്യാൻ പാടില്ല. ലാ ഇലാഹ മദ് മുൻഫസ്സിൽ, ഇല്ലാ ഹുവ ഫത്തഖിദ്ഹു ഫത്തഖിദ്ഹു ഫത്തഖിദ്ഹു എന്ന് വായിക്കരുത്, ദാലിനെ ഖൽഖലയും ചെയ്യരുത്. ഫത്തഖിദ്ഹു ഫത്തഖിദ്ഹു എന്നോ ഫത്തഖിദ്ഹു എന്നോ അല്ല വായിക്കേണ്ടത്. فاتخذه وكيلا واصبر على ما يقولون واهجرهم هجرا جميلا. ഇവിടെ വസ്ബിർ എന്ന പദം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അധികം ആളുകളും എന്നല്ല, തജ്വീദോ അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ കുറച്ചെങ്കിലും അറിയാത്ത ആളുകളിലൊക്കെ ഇത്തരം വിഷയങ്ങൾ ഈ വസ്ബിർ എന്ന പദത്തിൽ വസ്ബിർ, അതുപോലെ ഫദക്കിർ മുദക്കിർ ഈ പദങ്ങളൊക്കെ റായിനെ കനപ്പിച്ചുകൊണ്ടാണ് പറയാറുള്ളത്. ഫദക്കിർ എന്നല്ല ഫദക്കിർ, അതുപോലെ മുദക്കിർ എന്നല്ല മുദക്കിർ, അതുപോലെ തന്നെ ഇവിടെയും വസ്ബിർ എന്നല്ല വസ്ബിർ. ശ്രദ്ധിക്കുക, വസ്ബിർ എന്നാണ് പറയേണ്ടത്, തർഖീഖാണ് ചെയ്യേണ്ടത്. അലാമാ യഖൂലൂന വഹ്ജുറുഹും, വഹ് കെട്ടുള്ള ഹ തൊണ്ടയുടെ ഏറ്റവും അടിഭാഗം, വഹ്ജുർഹും ഹജ്റൻ ജമീല, ജീമിനെ ഖൽഖല ചെയ്യണം, ഹജ്റൻ ജമീല. വദർനി വൽ മുകദ്ദിബീന ഉലിൻ നഅമതി വമഹിൽഹും ഖലീല. ഇവിടെ വമഹിൽഹും, അതുപോലെ ഉലിൻ നഅമതി. അപ്പോൾ വദർനി വൽ മുകദ്ദിബീന, മുകദ്ദിബീന അല്ല മുകദ്ദിബീന, ഉലിൻ നഅമതി, ഉലി ആണ് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഉലി എഴുതിയിട്ടുണ്ടെങ്കിലും വായിക്കേണ്ടത് ഉലി എന്നാണ്, ഉലിൻ നഅമതി. അതിന് കാരണം വാവിൻ്റെ മുകളിലുള്ള സുക്കൂൻ, അത് ഉച്ചാരണത്തിൽ കൊണ്ടുവരികയില്ല. അപ്പോൾ ഉലിൻ നഅമ, ഉലിൻ നഅമതി എന്നാണ്. ഇവിടെ നഅമത്ത് എന്ന പദവും ഒരു പക്ഷേ ചില ആളുകളൊക്കെ നഅമത്ത് എന്ന് പറയാൻ ഉലിൻ നഅമതി, ഉലിൻ നഅമതി, ഇത് അങ്ങനെ വായിക്കരുത്. ഉലിൻ നഅമത്തിന് നൂന്ന് ഫതഹാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഉലിൻ നഅമതി വമഹിൽഹും ഖലീല, വമഹിൽഹും ഖലീല. പന്ത്രണ്ടാമത്തെ ആയത്തിൽ ഇന്ന ലദൈന അൻകാലൻ വജഹീമ, അൻകാലൻ ഇഖ്ഫാ ബിഗുന്ന, ശേഷം അൻകാലൻ വ അവിടെ ഇത് ഗം നാഖിസ്, വതഅമൻ ദ ഗുസ്സതി വഅദാബൻ അലീമ. ഗുസ്സത്ത് അവിടെ ഗൈന്, വതഅമൻ ദ ഗുസ്സതി ഉസ്സതിൻ എന്ന കോതി പോകുമ്പോൾ പൂർണ്ണമായിട്ടും ആ കലിമത്ത് തന്നെ മാറാണ്, അപ്പം അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. വതഅമൻ ദ ഗുസ്സതി വഅദാബൻ അലീമ, വഅദാബൻ അ ഇളഹാർ, തൻവീനു ശേഷം ഹംസ വന്നാൽ അവിടെ മണിക്കാൻ പാടില്ല, ഇളഹാറാണ് ചെയ്യേണ്ടത്, അഥവാ തൻവീനിനെ കൃത്യമായിട്ടും വെളിവാക്കണം. അദാബൻ അലീമ, യൗമ തർജുഫുൽ അർദു വൽ ജിബാലു വകാനതിൽ ജിബാലു കസീബൻ മഹീല. തർജുഫുൽ അർദു, ദാദിൻ്റെ മഖ്റജ് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ്, മനസ്സിലാക്കിയതാണ്. നാവിൻ്റെ അരു നീളത്തിൽ അണപ്പല്ലുകളോട് ചേർന്നിട്ടാണ്. യൗമ തർജുഫുൽ അർദു വൽ ജിബാലു വകാനതിൽ ജിബാലു കസീബൻ കസീബൻ കസീബൻ കസീബൻ, രണ്ടും മാറ്റമുണ്ട്, ഒന്ന് സീനെ കൊണ്ടാണ്, സീനെ കൊണ്ടല്ല വായന, അപ്പം അത് ശ്രദ്ധിക്കണം. കസീബം മഹീല,
1: യൗമ തർജുഫുൽ അർദു വൽ ജിബാലു വകാനതിൽ ജിബാലു കസീബം മഹീല.
0: 15-ാമത്തെ ആയത്തിൽ ഇൻ

0: മൂല ഇവിടെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് ഫിർഔന എന്നുള്ള പദം തന്നെയാണ്. ഫിർഔന എന്ന് എല്ലാവരും സാധാരണക്കാരും ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകളൊക്കെ ഫിർഔന എന്നാണ് പറയുക. ഫിർഔന റാഇനെ തർഖീഖ് ചെയ്യേണ്ടതിന് പകരം തഫ്ഹീം ചെയ്യുക എന്ന് കനപ്പിച്ച് പറയും. അപ്പോൾ തഫ്ഹീം ചെയ്യുകയല്ല വേണ്ടത്, തർഖീഖ് നേർപ്പിക്കുകയാണ് വേണ്ടത്. ഫിർഔന ഫിർഔന അല്ല ഫിർഔന റസൂല എന്നാണ് പറയേണ്ടത്. ഇവിടെ ഒന്നുകൂടെ ഓതാം.
1: റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി ലാ ഇലാഹ ഇല്ലാ ഹുവ ഫത്തഖിദ്ഹു വകീല വസ്ബിർ അലാ

0: സൂറത്ത് മുസമ്മിലിലെ 9 മുതൽ 15 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാകുമുല്ലാ ഖൈറൻ. നമ്മൾ കേട്ടുകഴിഞ്ഞത് അത്തഹസീൻ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുസമ്മിൽ 9 മുതൽ 15 കൂടിയ വചനങ്ങളിൽ വരാൻ സാധ്യതയുള്ള പാരായണത്തിലെ അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുത്തത് ഹാഫിസ് അബ്ദുൽ ഷക്കൂർ.
2: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: മധുരം ഖുർആൻ. സൂറത്തു അശ്വറയിലെ സൂക്തങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അബ്ദുൽ അസീസ് അൽ ഹക്കമി.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ ലോകപ്രശസ്ത കാരികളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലെത്തിക്കുന്ന പ്രോഗ്രാം മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ പ്രശസ്ത കാരി ഒമർ അൽ അനസി നിർവഹിച്ച വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്ഖാഫിൻ്റെ 29 മുതൽ 35 വരെയുള്ള വചനങ്ങളുടെ പാരായണങ്ങളാണ് നാം കേൾക്കുന്നത്.
1: أعوذ بالله من الشيطان الرجيم

0: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇനി മനപ്പാഠം. ദിവസവും ഒരു പേജ് വീതം മനപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 453-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
3: അഊദു ബില്ലാഹി മിനശ്ശൈ

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 453-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ഇരു ഹറമുകളിലെ ഫജ്ർ നമസ്കാരത്തിന്റെയും മഗ്രിബ് നമസ്കാരത്തിന്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക് പീസ് ഖുർആൻ റേഡിയോയിലിനി ഹറമേൻ ലൈവ്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ നൂറിലെ 1 മുതൽ 22 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷൈഖ് ഖുറാഫി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിന്റെ ഖുർആൻ പാരായണങ്ങളിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ അഹ്കാഫിലെ 14 മുതൽ 18 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷേഖ് മുഅയ്ക്കലി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണ അവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം, സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനം ഒന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കിട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ.

0: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. സൂറ അന്നിസായിലെ 93 മുതൽ 95 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: أعوذ بالله من الشيطان الرجيم.

0: عظيما.
1: بارك الله فيكم، جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നിസായിലെ 93 മുതൽ 95 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.
2: ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിന്റെ കോപത്തിന്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നുവെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തഫ്സീർ അമാനിയുടെ ഈ എപ്പിസോഡിൽ സൂറത്തുൽ മഅരിജിലെ 1 മുതൽ 7 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവുമാണ് നമ്മൾ കേൾക്കുന്നത്.
2: അദ്ധ്യായം 70, സൂറത്തുൽ മഅരിജ്, മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 44.
3: بسم الله الرحمن الرحيم
4: പരമ കാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ.
2: വചനം 1, വാക്കർത്ഥം സഅല, ചോദിച്ചു, ആവശ്യപ്പെട്ടു. സഇലുൻ, ഒരു ചോദിക്കുന്നവൻ, ചോദ്യകർത്താവ്. ബിഅദാബിൻ, ശിക്ഷയെ, ശിക്ഷക്ക്. വാഖിഇൻ, സംഭവിക്കുന്ന.
3: സഅല സാഇലുൻ ബിഅദാബിൻ വാഖിഇ,
2: സംഭവിക്കുവാനിരിക്കുന്ന ശിക്ഷയെ ഒരു ചോദ്യകർത്താവ് ചോദിച്ചാവശ്യപ്പെടുകയാണ്. വചനം 2, വാക്കർത്ഥം ലിൽ കാഫിരീന, അവിശ്വാസികൾക്ക്. ലൈസ ലഹു, അതിനില്ല. ദാഫിഉൻ, തടുക്കുന്നതൊന്നും, ഒരു തടവും.
3: ലിൽ കാഫിരീന ലൈസ ലഹു ദാഫിഉ,
2: അതെ, അവിശ്വാസികൾക്ക് സംഭവിക്കുന്നത് അതിനെ തടുക്കുന്നതൊന്നും തന്നെ ഇല്ല. വചനം 3, വാക്കർത്ഥം മിനല്ലാഹി, അല്ലാഹുവിങ്കൽ നിന്ന്. ദിൽ മഅരിജ്, കയറുന്ന മാർഗങ്ങളുടെ, ആരോഹണ സ്ഥാനങ്ങളുടെ, സോപാനങ്ങളുടെ, പദവികളുടെ ഉടമയായ, അധിപനായ.
3: മിനല്ലാഹി ദിൽ മഅരിജ്,
2: കയറിപ്പോകുന്ന സ്ഥാനങ്ങളുടെ അധിപനായ അല്ലാഹുവിൽ നിന്ന് സംഭവിക്കുന്നത്. വചനം 4, വാക്കർത്ഥം തഅറുജു, കയറുന്നു, ആരോഹണം ചെയ്യും. അൽ മലായിക്കത്തു, മലക്കുകൾ. വർറൂഹു, റൂഹും അഥവാ ആത്മാവും. ഇലൈഹി, അവങ്കലേക്ക്. പി യൗമിൻ, ഒരു ദിവസത്തിൽ. ഖാനമി ഖദാറുഹു, അതിൻ്റെ തോത്, അളവ്, വലുപ്പം, കണക്ക് ആകുന്നു. ഹംസീന അൽഫ, 50,000. സനത്തിൻ, കൊല്ലം.

0: മലക്കുകളും റൂഹും അഥവാ ആത്മാവും അവങ്കലേക്ക് കയറിപ്പോകുന്നു. 50,000 കൊല്ലം വലുപ്പം ഉള്ളതായ ഒരു ദിവസത്തിൽ. വചനം 5, വാക്കർത്ഥം ഫസ്ബീർ, എന്നാൽ ക്ഷമിക്കുക. സ്വബിറൻ ജമീലൻ, ഭംഗിയായ ക്ഷമ, നല്ല ക്ഷമ.
1: ഫസ്ബിർ സബ്റൻ ജമീല,
0: എന്നാൽ നബിയെ, നീ ഭംഗിയായ ക്ഷമ കൈക്കൊള്ളുക. വചനം 6, വാക്കർത്ഥം ഇന്നഹും യറൗനഹു, നിശ്ചയമായും അവർ അതിനെ കാണുന്നു. ബഈദൻ, വിദൂരമാണെന്ന്, ദൂരപ്പെട്ടതായി.
1: ഇന്നഹും യറൗനഹു ബഈദ,
0: നിശ്ചയമായും അവർ അതിനെ വിദൂരമായ ഒന്നായി കാണുന്നു. വചനം 7, വാക്കർത്ഥം വനറാഹു, നാം അതിനെ കാണുകയും ചെയ്യുന്നു. ഖരീബൻ, അടുത്തതായി.
1: വനറാഹു ഖരീബ,
0: നാം അതിനെ അടുത്തതായും കാണുന്നു. 1 മുതൽ 7 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. വാചക ഘടനയിൽ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ 3 വചനങ്ങൾക്കും കൂടി ഒന്നിച്ച് ഇങ്ങനെ അർത്ഥം നൽകാം. കയറിപ്പോകുന്ന സ്ഥാനങ്ങളുടെ അധിപനായ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള യാതൊരുവിധ തടവും ഉണ്ടായിരിക്കാത്ത അവിശ്വാസികൾക്ക് സംഭവിക്കാനിരിക്കുന്ന ശിക്ഷയെ ഒരാൾ ചോദിച്ചാവശ്യപ്പെടുകയാണ്. വ്യാഖ്യാനം താഴെ വരുന്നു. അൽ മഅരിജ് എന്ന വാക്കിന് കയറുന്ന സ്ഥാനങ്ങൾ എന്നത്രേ വാക്കർത്ഥം. കോണിപ്പടികൾ, സോപാനങ്ങൾ, ഉയർന്ന പദവികൾ, ആരോഹണ മാർഗങ്ങൾ എന്നിങ്ങനെ പല അർത്ഥങ്ങളും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുകയും ചെയ്യാം. എന്നാൽ അള്ളാഹുവിൻ്റെ വിശേഷണമായി കയറിച്ചെല്ലുന്ന സ്ഥാനങ്ങളുടെ അധിപൻ ദിൽ മഅരിജ് എന്നു പറഞ്ഞതിൻ്റെ വ്യാഖ്യാനത്തിൽ ഒന്നിലധികം അഭിപ്രായങ്ങളുണ്ട്. ഇവിടെ അൽ മഅരിജ് കൊണ്ടുദ്ദേശ്യം ആകാശങ്ങളാണെന്നും ആകാശങ്ങളിൽ മലക്കുകൾ കയറിപ്പോകുന്ന പ്രത്യേക സ്ഥാനങ്ങളാണെന്നും ഉയർന്ന പദവികൾ എന്നാണെന്നും മറ്റുമാണ് ആ അഭിപ്രായങ്ങൾ. എന്നാൽ തൊട്ട വചനത്തിൽ ആ വാക്കിൻ്റെ വിശദീകരണമെന്നോണം മലക്കുകളും റൂഹും അവനിലേക്ക് കയറിച്ചൊല്ലുന്നു. തഅറുജുൽ മലായികത്തു വർറൂഹു ഇലൈഹി എന്നു പറഞ്ഞിരിക്ക കൊണ്ട് മലക്കുകൾ കയറിച്ചൊല്ലുന്ന സ്ഥാനങ്ങൾ എന്ന് വെക്കുന്നതിനാണ് കൂടുതൽ ന്യായം കാണുന്നത്. അഥവാ ആകാശലോകങ്ങളിൽ മലക്കുകൾക്ക് കയറിച്ചെല്ലാവുന്നതും ഓരോരുത്തരുടെയും നിലപാടനുസരിച്ച് വ്യത്യസ്ത പദവികളോടു കൂടിയതുമായ സ്ഥാനങ്ങളായിരിക്കാം അവ. വാസ്തവം അള്ളാഹുവിനറിയാം. അർറൂഹ് കൊണ്ടുദ്ദേശ്യം ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കാണെന്നാണ് അധിക വ്യാഖ്യാതാക്കളുടെയും അഭിപ്രായം. ജിബ്രീലിനെ ഉദ്ദേശിച്ച് റൂഹ് എന്നു പറയപ്പെടാറുണ്ട്. ഖുർആനിലും അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു. സൂറത്തു ശുഅറ 193 വ്യാഖ്യാനവും നോക്കുക. അപ്പോൾ മലക്കുകളുടെ കൂട്ടത്തിൽ പ്രമുഖൻ അദ്ദേഹമായതുകൊണ്ട് മലക്കുകളെപ്പറ്റി മൊത്തത്തിൽ പ്രസ്താവിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ പേർ പ്രത്യേകം എടുത്തു പറഞ്ഞതായിരിക്കാം. മനുഷ്യാത്മാക്കളാണ് അതുകൊണ്ടുദ്ദേശ്യമെന്നത്രേ മറ്റൊരു അഭിപ്രായം. വേറെയും അഭിപ്രായമുണ്ട്. 50,000 കൊല്ലത്തെ വലുപ്പമുള്ള ദിവസം, യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന എന്നു പറഞ്ഞത് ഖിയാമത്ത് നാളാകുന്നു. തുടർന്നുള്ള ആയത്തുകൾ വായിക്കുമ്പോൾ ഇത് മനസ്സിലാകുന്നതാണ്. കൂടാതെ നബി വചനങ്ങളിൽ നിന്ന് ഇത് വ്യക്തമായും മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിച്ചെയ്തതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസിൽ ഇപ്രകാരം കാണാവുന്നതാണ്. കടമകൾ നിറവേറ്റാതെ ധനം നിക്ഷേപിച്ചു വെക്കുന്നവൻ്റെ ധനം തകിടുകളാക്കി നരകാഗ്നിയാൽ ചുട്ടുപഴുപ്പിച്ച് അവൻ്റെ നെറ്റിയും ഭാഗങ്ങളും മുതുകും അതുകൊണ്ട് പൊള്ളിക്കും. നിങ്ങൾ എണ്ണി വരുന്ന 50,000 കൊല്ലത്തെ വലുപ്പമുള്ള ഒരു ദിവസം അള്ളാഹു അവൻ്റെ അടിയാന്മാർക്കിടയിൽ വിധി കൽപ്പിക്കുന്നതുവരേക്കും അതങ്ങനെയിരിക്കും. പിന്നെ അവൻ്റെ വഴി ഒന്നുകിൽ സ്വർഗത്തിലേക്കോ അല്ലെങ്കിൽ നരകത്തിലേക്കോ അവൻ കാണും. എന്നാൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ ദിവസത്തിൻ്റെ വമ്പിച്ച ദൈർഘ്യം അവർക്ക് ഒരു സാധാരണ നിർബന്ധ നമസ്കാരത്തിൻ്റെ സമയത്തേക്കാൾ ലഘൂകരിക്കപ്പെടുന്നതാണെന്ന് അഹ്മദും ബൈഹഖിയും മറ്റും ഉദ്ധരിച്ച ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ 50,000 കൊല്ലത്തെ വലുപ്പം എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ ദിവസം അത്രയും ദൈർഘ്യം തോന്നുന്നതും വിഷമം നിറഞ്ഞതുമാണ് എന്നായിരിക്കും. അതല്ല, ശരിക്കും കൃത്യമായ 50,000 കൊല്ലം തന്നെയാണ് ഉദ്ദേശ്യമെന്നും വരാവുന്നതാണ്. വാസ്തവം അള്ളാഹുവിനറിയാം. സൂറത്തു സജദയിൽ അള്ളാഹു ഇപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു: അവൻ ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് കാര്യം നിയന്ത്രിച്ചു വരുന്നു. പിന്നീട് നിങ്ങൾ എണ്ണിവരുന്ന 1,000 കൊല്ലം വലുപ്പമുള്ള ഒരു ദിവസത്തിൽ അത് അവങ്കലേക്ക് കയറി പോകുന്നു. സൂറത്തു സജദയിലെ 5-ാം വചനത്തിൽ ഇപ്രകാരം നമുക്ക് കാണാം: യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലാ ഖൗലിഹി അൽഫ സനത്തി മിമ്മാ തഉദ്ദു. ഈ രണ്ടു വചനങ്ങളും ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചു തന്നെയാണുള്ളത്. ആ നാളിലെ ചില വ്യത്യസ്ത ഘട്ടങ്ങളെയാണ് ഇത് കുറിക്കുന്നതെന്നത്രേ ചില വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം. 1,000 കൊല്ലമെന്നും 50,000 കൊല്ലമെന്നും പറഞ്ഞിരിക്കുന്നതിനെപ്പറ്റി ഒരാൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയുണ്ടായെന്നും അദ്ദേഹം ഇപ്രകാരം മറുപടി നൽകിയെന്നും ഇബ്നു ജരീർ റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ചിരിക്കുന്നു: ഹുമാ യൗമാനി ذكرهماللہ اللہ اعلم بهما واكره ان اقول في كتاب الله بما لا اعلم. അർത്ഥം: അങ്ങനെ രണ്ടു ദിവസങ്ങളെ പറ്റി അല്ലാഹു പ്രസ്താവിച്ചിരിക്കുന്നു, അവയെ പറ്റി അല്ലാഹുവിനറിയാം. അല്ലാഹുവിന്റെ കിതാബിൽ എനിക്കറിയാത്തതിനെക്കുറിച്ച് പറയുവാൻ ഞാൻ മടിക്കുന്നു. നമുക്കും ഇവിടെ പറയുവാനുള്ളത് ഇതുതന്നെ. സൂറത്തു സജദ 5-ാം വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പ്രസ്താവിച്ച സംഗതികൾ ഇവിടെയും നാം ഓർക്കുക. ഇതുപോലെ തന്നെ മലക്കുകളും റൂഹും അഥവാ ജിബിരീലും അല്ലെങ്കിൽ മനുഷ്യാത്മാവും അള്ളാഹുവിങ്കലേക്ക് കയറി ചെല്ലും എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യവും എന്താണെന്ന് നമുക്ക് തിട്ടപ്പെടുത്തി പറയുവാൻ സാധ്യമല്ല. സൂറത്തു സജദയിലെ ആയത്തിൽ പിന്നീട് 1,000 കൊല്ലം വലുപ്പമുള്ള ഒരു ദിവസം കാര്യം അള്ളാഹുവിങ്കലേക്ക് കയറുന്നു എന്ന് പറഞ്ഞുവല്ലോ. സൂറത്തു ഫാത്തിറിൽ നല്ല വാക്കുകൾ അവങ്കലേക്ക് കയറുന്നു, സൽക്കർമ്മത്തെ അവങ്കലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു. ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബ് എന്നു പറഞ്ഞിരിക്കുന്നു. ഈ രണ്ടു വചനങ്ങളും അവയുടെ വ്യാഖ്യാനത്തിൽ വായിച്ച സംഗതികളും ഇവിടെയും ഓർക്കുന്നത് നന്നായിരിക്കും. സൂറത്തുൽ ഹൂദ് 123-ാം വചനത്തിൽ വഇലൈഹി യുർജഉൽ അംറു കുല്ലുഹു, കാര്യങ്ങളെല്ലാം അവങ്കലേക്ക് മടക്കപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതും പ്രസ്താവ്യമാകുന്നു. മലക്കുകളും റൂഹും അവങ്കലേക്ക് കയറും എന്ന വചനത്തിൻ്റെ താൽപ്പര്യം മനസ്സിലാക്കുന്നതിന് ഇതെല്ലാം സഹായകമായിത്തീരുന്നതാണ്. അന്തിമമായ നടപടിയുടെയും തീരുമാനത്തിൻ്റെയും ദിവസമാണല്ലോ ഖിയാമത്ത് നാൾ. അന്ന് മലക്കുകളും ആത്മാക്കളുമെല്ലാം അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിൽ ഹാജരാകുമെന്നുള്ളതിൽ സംശയമില്ല. വളരെ വിചിത്രമായ ഒരു വ്യാഖ്യാനം ചില പുത്തൻ വ്യാഖ്യാനക്കാർ ഇവിടെ നടത്തിക്കാണുന്നു. മനുഷ്യൻ്റെ പുരോഗമനം ഇവിടം കൊണ്ടവസാനിക്കുന്നില്ല, മരണാനന്തരവും അവൻ പുരോഗമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു 50,000 കൊല്ലം അഥവാ ദീർഘമായ ഒരു കാലം കൊണ്ട് അവൻ പുരോഗമിച്ച് അള്ളാഹുവിങ്കലേക്ക് എത്തിച്ചേരും. ഇതിൽ മലക്കുകൾ അവനെ സഹായിച്ചുകൊണ്ടുമിരിക്കും എന്നൊക്കെയാണ്. മലക്കുകളും റൂഹും അള്ളാഹുവിലേക്ക് കയറിച്ചെല്ലും എന്ന വാക്യത്തിന് ഇവർ നൽകുന്ന വ്യാഖ്യാനം. പുരോഗമനവാദികളാണെന്ന് സ്വയം അഭിമാനിക്കുന്നവരുടെ ദൃഷ്ടിയിൽ ഈ വ്യാഖ്യാനം ഒരു പക്ഷേ രസകരമായി തോന്നാമെങ്കിലും സത്യാന്വേഷികൾക്ക് ഇതിനോട് യോജിക്കുവാൻ മാർഗം കാണുന്നില്ല. കാരണം ഈ വ്യാഖ്യാനം മനുഷ്യനെ അള്ളാഹുവിനോളം ഉയർത്തുകയും അതേ സമയത്ത് അള്ളാഹുവിനെ മനുഷ്യനിലേക്ക് താഴ്ത്തുകയുമാണ് ചെയ്യുന്നതെന്ന് അല്പം ആലോചിച്ചാൽ അറിയാവുന്നതാണ്. മഴാതല്ല എത്ര തന്നെ എത്ര കാലം തന്നെ പുരോഗമിച്ചുകൊണ്ടിരുന്നാലും അള്ളാഹുവിൻ്റെ സ്ഥാനം പ്രാപിക്കുവാൻ മനുഷ്യനാകട്ടെ മറ്റാർക്കെങ്കിലുമാകട്ടെ സാധ്യമല്ല തന്നെ.
2: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി സൂറത്തുൽ മഴാരിജിലെ 1 മുതൽ 7 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവുമാണ് നമ്മൾ ഇതുവരെ കേട്ടത്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിൻ്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടുന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിൻ്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്നു ഹൃദയ വസന്തം. അവതരിപ്പിക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

അതെ. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്ത് സ്വാദിലെ 12-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ വചനമാണ് നമ്മൾ മനസ്സിലാക്കി വന്നത്. അതുമായി ബന്ധപ്പെട്ടു ഉള്ള മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ഫജ്ർ എന്ന അധ്യായത്തിൽ ഈ പറഞ്ഞ ആളുകളെക്കുറിച്ച്, പ്രത്യേകിച്ച് ഫിർഔനിനെ കുറിച്ചും ആദ് സമൂഹത്തെക്കുറിച്ചുമൊക്കെ പരാമർശിക്കുന്നത് കാണാം. അലം തറ കൈഫ ഫഅല റബ്ബുക ബി ആദ്, നീ കണ്ടുപോ എങ്ങനെയാണ് നിന്റെ റബ്ബ് ആദ് സമൂഹത്തെ കൊണ്ട് പ്രവർത്തിച്ചതെന്ന്. ഇറമ ദാത്തിൽ ഇമാദ്, തൂണുകളുള്ള ഇറം വംശജർ, അല്ലത്തീലം യുഹ്ലക് മിസ്ലുഹാ ഫിൽ ബിലാദ്, അതുപോലെയുള്ളവർ നാടുകളിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, അങ്ങനെയുള്ളൊരു സമൂഹം. വസമൂദല്ലദീന ജാബു സഖ്റ ബിൽവാദ്, താഴ്വരകളിൽ പാറകൾ വെട്ടിത്തുരന്ന് വീടുകളുണ്ടാക്കിയ സമൂദ് ഗോത്രം. വഫിർഔന ദിൽ ഔതാദ്, ആണികളുള്ള ഫിർഔനും. അല്ലദീന അവർ തഗൗ ഫിൽ ബിലാദ്, നാടുകളിൽ അവർ അതിക്രമങ്ങൾ പ്രവർത്തിച്ചു, അതിരുവിട്ടു പ്രവർത്തിച്ചു. ഫഅക്സറു ഫീഹൽ ഫസാദ്, അവിടങ്ങളിൽ അവർ കുഴപ്പങ്ങൾ അധികരിപ്പിച്ചു. ഫസബ്ബ അലൈഹിം, അപ്പോൾ അവരുടെ മേൽ വർഷിച്ചു, ചൊരിഞ്ഞു റബ്ബുക, നിന്റെ റബ്ബ്, സൗത്ത അദാബ്, ശിക്ഷയുടെ ചമ്മട്ടി അവരുടെ മേൽ ചൊരിഞ്ഞു. ഇതാണ് സൂറത്തുൽ ഫജറിലെ 6 മുതൽ 13 വരെയുള്ള വചനങ്ങളിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. ഇവിടെ മുഫസ്സിരീങ്ങൾ പറയുന്ന കാര്യം, അഫല യഹ്സുറു ഖൗമക്, താങ്കളുടെ ജനങ്ങൾ ജാഗരൂകരാകുന്നില്ലേ, ഭയപ്പെടുന്നില്ലേ. യാ നബിയന, പ്രവാചകരെ, ഐ യുനസ്സില ബിഹിം മാ നസ്സല ബിഹാഉലൈൽ അഹ്സാബ്, ഈ പറയപ്പെട്ട സമൂഹങ്ങൾക്ക്, ഈ പറയപ്പെട്ട കക്ഷികൾക്ക് അവതരിപ്പിച്ചതുപോലെയുള്ള, അവരുടെ മേൽ ഇറങ്ങിയതുപോലെയുള്ള ശിക്ഷയെ ഇവർ പേടിക്കുന്നില്ലേ. സൂറത്തു സബയിലെ 45-ാമത്തെ ആയത്തിൽ കാണാം, വകദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം, ഇവരുടെ മുമ്പുള്ളവർ കളവാക്കി, വ്യാജമാക്കി. വമാ ബലഗു മിഅശാറമ ആതൈനാഹും, അവർക്ക് നൽകിയതിൻ്റെ 1/10 പോലും ഇവർ നേടിയിട്ടില്ല. ഫകദ്ദബു, എന്നിട്ടിവർ നിഷേധിച്ചു, റുസുലി, നമ്മുടെ ദൂതന്മാരെ. ഫകൈഫ കാന നകീർ, അപ്പോൾ നമ്മുടെ രോഷം എങ്ങനെയായിരുന്നുവെന്ന് താങ്കൾ നോക്കിക്കാണുക. എന്ന് പറഞ്ഞാൽ ഇവരുടെ പൂർവീകർ ഇവരെക്കാൾ ശക്തന്മാരായിരുന്നു, കഴിവുള്ളവരായിരുന്നു, പക്ഷേ പ്രവാചകന്മാരെ നിഷേധിച്ചപ്പോൾ അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ, അവരുടെ പര്യവസാനം എപ്രകാരമായിരുന്നുവെന്ന് ചിന്തിക്കുവാൻ അള്ളാഹു ആവശ്യപ്പെടുന്നു. ഫഇദാ കാന റബ്ബുന അഹ്ലകൽ ഉമമ അസ്സാബിഖ, നമ്മുടെ റബ്ബ് പൂർവ്വസമൂഹങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ. വഖാനു അഷദ്ദു ഖുവ്വത്തൻ വആസാറൻ ഫിൽ അർദി, അവർ ശക്തന്മാരായിരുന്നു, ഭൂമിയിൽ ധാരാളം കാര്യങ്ങൾ ചെയ്തവരായിരുന്നു. ഫയജിബു അലൽ മുആസിരീന അൻ യഅലമു അന്ന ഖുവ്വതഹും ദഈഫ ജിദ്ദൻ ജിദ്ദ, എന്നാൽ അതുപോലെയുള്ള ഈ ആളുകൾ പ്രവാചകന്മാരെ ധിക്കരിക്കുന്ന, പ്രവാചകന് നേരെ ധിക്കാർ സമീപനം സ്വീകരിക്കുന്ന ഇവർ മനസ്സിലാക്കണം തങ്ങളുടെ കഴിവ്, തങ്ങളുടെ ശക്തി വളരെ ദുർബലമാണെന്ന്. വ അന്നഹ ലൻ തഖൂമ ലി അംരില്ലാഹി ഇദാ ജാഅഹും, അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നാൽ ആ ശിക്ഷയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ, ശിക്ഷയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ലെന്ന് ഇവർ മനസ്സിലാക്കട്ടെ. സഅദി റഹ്മത്ത് പറയുന്നു, യുഹദ്ദിറുഹും തആല, അള്ളാഹു ഭയപ്പെടുത്തുന്നു, അൻ യഫ്അല ബിഹിം മാ ഫഅല ബിൽ ഉമമി മൻ ഖബ്ലഹും, ഇവരുടെ മുമ്പുള്ളവരെ കൊണ്ട് ചെയ്തതുപോലെ ഇവരെ കൊണ്ടും അവൻ ചെയ്യുമെന്ന്. അല്ലദീന കാനു അഅലമ ഖുവ്വതം മിൻഹും, ഇവരെക്കാൾ ശക്തന്മാരായിരുന്നു അവർ. വതഹസ്സുബൻ അലൽ ബാത്തിൽ, ബാത്തിലിന്റെ കാര്യത്തിൽ സംഘടിതരായിരുന്നു അവർ, പക്ഷേ എന്നിട്ടൊന്നും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഖൗമ നൂഹിൻ വആദിൻ ഖൗമ ഹൂദ്, നൂഹിന്റെ ജനതയും അതേപോലെ തന്നെ ഹൂദ് അലൈഹിസ്സലാമിയുടെ ജനതയായ ആദും. വഫിർഔന ദിൽ ദുൽ ഔതാദ്, ആണികളുള്ള ഫിർഔനും, എന്നാണ് അള്ളാഹു അവിടെ വ്യക്തമാക്കിയത്. സ്വാലിഉൽ ഹുസൈമി റഹ്മല്ല
ആ ഭാഗം വ്യാഖ്യാനിക്കുന്നിടത്ത് വിശദമായി പറയുന്നു, ആദുൻ, ആദ് എന്നത് കൗമു ഹൂദിൻ, ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയായിരുന്നു. കാനു ബിൽ അഹ്ഖാഫി, അവർ അഹ്ഖാഫിലായിരുന്നു താമസിച്ചിരുന്നത്. വക്കാനു ദവി സിദ്ദത്തിൻ വഖൂവത്തിൻ, ശക്തന്മാരും അതേപോലെ തന്നെ മല്ലന്മാരുമായിരുന്നു അവർ. മൻ അഷദ്ദ നാസി ഖൂവത്തൻ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തിയുള്ളവരായിരുന്നു. ഫഉഅജിബൂ ബിഖൂവത്തിഹിം, തങ്ങളുടെ ശക്തിയിൽ അവർ സ്വയം ആശ്ചര്യപ്പെട്ടു. വസ്തക്ബറു, അവർ അഹങ്കാരം കാണിച്ചു. വഅസൗ റസൂലഹും, തങ്ങളുടെ ദൂതനോട് പ്രവാചകനോട് അവർ ധിക്കാരം കാണിച്ചു. വഫ്തഖ

ഞങ്ങളെക്കാൾ ശക്തന്മാർ ആരുണ്ട്? അപ്പോൾ അല്ലാഹു അവർക്ക് കൊടുക്കുന്ന മറുപടി, അവലം യറൗ അന്നല്ലാഹല്ലദീ ഖലഖഹും, അവർ മനസ്സിലാക്കുന്നില്ലേ, അവർ കാണുന്നില്ലേ, അല്ലാഹുവാണ് അവരെ സൃഷ്ടിച്ചതെന്ന്. ഹുവ അഷദ്ദു മിൻഹും ഖുവ, അവനാകുന്നു അവരെക്കാൾ ശക്തൻ. സൂറത്ത് ഫുസ്സിലത്തിലെ 15-ാമത്തെ ആയത്തിൽ കാണാം. ഫതഅമ്മൽ ഖൗലുഹു അവലം യറൗ അന്നല്ലാഹല്ലദീ ഖലഖഹും, അല്ലാഹുവിൻ്റെ ആ പരാമർശം വളരെ ശ്രദ്ധേയമാണ്. അല്ലാഹുവാകുന്നു അവരെ സൃഷ്ടിച്ചവനെന്ന് പറഞ്ഞാൽ, ലി അന്ന ഫീഹാ ഇഷാറത്തുൻ ഇലാ അന്നഹും ദുഅഫാ, അവിടെ ഒരു സൂചനയുണ്ട് അവർ ദുർബലന്മാരാകുന്നുവെന്ന്. അമാമ ഖാലിഖിഹിം, തങ്ങളുടെ സൃഷ്ടാവിൻ്റെ മുമ്പിൽ അവർ ദുർബലന്മാരാണെന്ന് അവിടെ കാണാൻ സാധിക്കും. വലം യഖുൽ, അല്ല പറഞ്ഞില്ല, അവലം യറൗ അന്നല്ലാഹല്ലദീ ഖലഖ സമാവാത്തി, അവർ കാണുന്നില്ലേ ആകാശങ്ങളെ അവനാകുന്നു സൃഷ്ടിച്ചതെന്ന്, എന്നല്ല അല്ലാഹു പറഞ്ഞത്, അവരെ സൃഷ്ടിച്ചത് അവനാണെന്ന് അവർ കാണുന്നില്ലേ എന്നാണ്. ഖല ഖലഖഹും ഫഹും മഖ്ലൂഖൂന, അതുകൊണ്ട് തന്നെ അവർ സൃഷ്ടികളാകുന്നു. വൽ ഖാലിഖു അഅലാ മിനൽ മഖ്ലൂഖ്, സൃഷ്ടാവാണ് സൃഷ്ടികളിൽ നിന്ന് ഏറ്റവും ഉന്നതനായിട്ടുള്ളവൻ. വ അഷദ്ദു മിൻഹും ഖുവ, അവരെക്കാൾ അങ്ങേയറ്റം ശക്തിയുള്ളവൻ. അതുകൊണ്ടാണ് ഹുവ അഷദ്ദു മിൻഹും ഖുവത്തൻ വകാനു ബിആയാത്തിനാ യജ്ഹദൂൻ, അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ വ്യാജമാക്കുന്നവരായിരുന്നു എന്നുകൂടി അല്ലാഹു ഓർമ്മിപ്പിച്ചത്. അതാണ് അതിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. അവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആളുകളെക്കുറിച്ച് പറയുന്നിടത്ത് ആ ഒരു കാര്യം കൂടി മുഫസ്സിറീങ്ങൾ വ്യക്തമായി എടുത്തു പറയുന്നു. തുടർന്ന് 13-ാമത്തെ വചനം,

വസമൂതു സമൂതും വഖൗമു ലൂത്തിൻ ലൂത്തിൻ്റെ ജനതയും വ അസ്ഹാബുൽ ഐക്കത്തി മരക്കാവുകാരും ഉലായിക അക്കൂട്ടരത്രേ അൽ അഹ്സാബ് മിത്ര കക്ഷികൾ അല്ലെങ്കിൽ സഖ്യ കക്ഷികൾ. സമൂത് ഗോത്രവും സമൂതിൻ്റെ ജനതയും ഐക്യത്തുകാരും വ്യാജമാക്കി അക്കൂട്ടരത്രേ മിത്ര കക്ഷികൾ. അതാണ് ആ വചനത്തിൽ അല്ലാഹു പറഞ്ഞ കാര്യം. ഇൻ കുല്ലുൻ ഇല്ലാ കദ്ദബർ റുസുല ഫഹഖ ഇഖാബ്. തുടർന്ന് വരുന്നുണ്ട് എല്ലാ ഈ പറഞ്ഞ എല്ലാവരും ദൂതന്മാരെ നിഷേധിച്ചു, അപ്പോൾ നമ്മുടെ വാക്ക് നമ്മുടെ കൽപ്പന അല്ലെങ്കിൽ നമ്മുടെ ശിക്ഷ അത് യാഥാർത്ഥ്യമായി. ഫഹഖ അലൈഹിം വലസിമഹും ഇഖാബത്തുല്ലാഹി തബാറക വ തആല. അല്ലാഹുവിൻ്റെ ശിക്ഷ അവരുടെ മേൽ അനിവാര്യമായി മാറി. വ അൻതും യാ ഖുറൈഷ് കദ്ദബ്തും റസൂലല്ലാ. ഹേ ഖുറൈശികളെ, നിങ്ങൾ അല്ലാഹുവിൻ്റെ ദൂതനെ കളവാക്കി. ഫഹഖ ഇഖാബല്ലാഹി അലൈക്കും, അപ്പോൾ നിങ്ങളുടെ മേൽ അല്ലാഹുവിൻ്റെ ശിക്ഷ അനിവാര്യമായി. ആജിലൻ ഔ ആജിലൻ, ഒന്നുകിൽ ഈ ദുനിയാവിലോ അല്ലെങ്കിൽ പരലോകത്തോ. ഫമൻ നജാ മിൻകും മിൻ അദാബി ദുനിയാ, നിങ്ങളിൽ നിന്ന് ദുനിയാവിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടവർ. ഫലൻ യൻജു മിൻ അദാബിൽ ആഖിറ, പരലോകത്തെ ശിക്ഷയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. ദുനിയാവിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് പരലോകത്തിലെ ശിക്ഷയിൽ നിന്ന് നിങ്ങളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. വമാ യന്ദുറു ഹാഉലാ ഇല്ലാ സ്വയ്ഹത്തൻ വാഹിദത്തൻ മാ ലഹാ മിൻ ഫവാഖ്. ഇക്കൂട്ടർ ഒരു ഘോരമായ ശബ്ദത്തെയല്ലാതെ കാത്തിരിക്കുന്നില്ല, അതവർക്ക് സംഭവിക്കുക തന്നെ ചെയ്യും, അതവർക്ക് വരിക തന്നെ ചെയ്യും എന്ന് അല്ലാഹു ഓർമ്മിപ്പിക്കുന്നു. അല്ലാമ സഅദി റഹ്മല്ലാ പറയുന്നു, വ സമൂദു ഖൗമു സാലിഹിൻ വ ഖൗമു ലൂത് വ അസ്ഹാബുൽ ഐക്ക ഐ അൽ അഷ്ജാറു വൽ ബസാതീൻ അൽ മുൽതഫ വഹും ഖൗമു ശുഐബ്. സമൂദ് ഗോത്രം എന്ന് പറഞ്ഞാൽ അത് സാലിഹ് നബിയുടെ ജനതയാകുന്നു. വ ഖൗമു ലൂത്തിൻ, ലൂത്തിൻ്റെ ജനത എന്ന് പറഞ്ഞാൽ വ ഖൗമു ലൂത്ത്, അതുപോലെ തന്നെ ലൂത്തിൻ്റെ ജനതയും. വ അസ്ഹാബുൽ ഐക്ക ഐ അൽ അഷ്ജാറു വൽ ബസാതീൻ, മരക്കാവുകാർ എന്നാണ് അവർക്ക് പറയുന്നത്. കുറേ മരങ്ങളും സസ്യങ്ങളുമൊക്കെ ഉള്ള സ്ഥലത്ത് ഉള്ള ആളുകൾ എന്നർത്ഥത്തിൽ. വഹും ഖൗമു ഷുഐബ്, അവർ ഷുഐബ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജനതയാകുന്നു. ഉലായിക്കൽ അസ്ഹാബു അല്ലദീന ഇജ്തമഉ ബിഖുവ്വത്തിഹിം വഅദദിഹിം, തങ്ങളുടെ ശക്തി കൊണ്ടും എണ്ണപ്പെരുപ്പം കൊണ്ടും അവർ

0: കടിച്ചു. വഉദദിഹിം അലാ റദ്ദിൽ ഹഖി, സത്യത്തിനെതിരിൽ. പക്ഷേ ഫലം തുഗ്നി അൻഹും ഷൈആ, അവർക്ക് ഒന്നിനും തന്നെ സാധ്യമായില്ല. അവരുടെ അള്ളാഹുവിന്റെ ശിക്ഷ വരുന്ന ആ സന്ദർഭത്തിൽ അതിനു മുമ്പിൽ അവർക്ക് ഒന്നിനും തന്നെ സാധ്യമായില്ല എന്നർത്ഥം. അതുപോലെ തന്നെ വസമൂദു മഅതൂഫുൻ അലാ ഖൗമി നൂഹിൻ, സമൂദ് ഗോത്രം എന്നത് വസമൂദു മഅതൂഫുൻ അലാ ഖൗമി നൂഹിൻ, സമൂദ് നൂഹ് ജനതയിലേക്ക് അവരോട് ചേർത്ത് പറയുന്നു. യഅനി കദബത് ഖബലഹും സമൂദു അസ്ഹാബു സ്വാലിഹിൻ, അതായത് സമൂദ് ഗോത്രം നിഷേധിച്ചു, അവരാരാണ്? സ്വാലിഹിൻ്റെ ജനതയാകുന്നു. വഹും ഫി മക്കാനിൻ യുഖാലു ലഹു അൽ ഹിജ്ർ, അവർ ഒരു സ്ഥലത്തായിരുന്നു, അതിന് ഹിജ്ർ എന്ന് പറയപ്പെടുന്നു. വതുസമ്മ അൽ ആൻ ബി മദാഇനി സ്വാലിഹ്, ഇന്ന് ആ സ്ഥലത്തിന് മദാഇൻ സ്വാലിഹ് എന്ന പേരിലാണ് അതറിയപ്പെടുന്നത്. അർസലഹുല്ലാഹു സുബ്ഹാനഹു വ തആല ഇലൈഹിം, അല്ലാഹ് അവരിലേക്ക് നിയോഗിച്ചു, ആ പ്രവാചകൻ അത് അവരിലേക്ക് നിയോഗിച്ചു. വലാക്കിന്നഹും കഫറു ബിഹി, പക്ഷേ അവർ അദ്ദേഹത്തെ നിഷേധിച്ചു. വലം യുഅ്മിൻ മഅഹു ഇല്ലാ ഖലീൽ, അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് ആളുകളല്ലാതെ വിശ്വസിച്ചില്ല. അത്താഹുമുല്ലാഹു തആല, അല്ലാഹു വ ആത്താഹുമുല്ലാഹു തആല, അവർക്ക് അല്ലാഹു നൽകി ആയത്തൻ അളീമ, വളരെ വലിയൊരു ദൃഷ്ടാന്തം, ഒരു മഹത്തായ ദൃഷ്ടാന്തം. വഹിയ നാഖത്തുൻ, അതൊരു ഒട്ടകമായിരുന്നു. യഹ്ലിബൂനഹ യൗമൻ വ തഷ്റബുൽ മാഅ യൗമൻ ആഖർ, അവരതിനെ ഒരു ദിവസം കറന്നിരുന്നു, അതിൻ്റെ പാല് കറന്നെടുത്തിരുന്നു, ഒരു ദിവസം അത് വെള്ളം കുടിച്ചിരുന്നു. വഖീല ഇന്നൽ വാഹിദ മിൻഹും യഅതി ഇലൈഹ ഫയസ്ഖീഹ ഫയഖുദു മിൻ ലബനിഹ, അവർ ഒരാൾ വരും, അതിന് വെള്ളം കുടിപ്പിക്കും, എന്നിട്ട് അതിൻ്റെ പാലെടുക്കും. ബിഖദരി മാ അസ്ഖാഹ, അത് കുടിക്കേണ്ട അത്ര വെള്ളം അതിന് നൽകുകയും ചെയ്യും. അൽ മുഹിമ്മു അന്ന ഹാഉലാഇൽ ഖൗം ഇൻദഹും ഖുവത്തുൻ യത്തഖിദൂന മിനൽ ജിബാലി ബുയൂത്തൻ, ഈ ആളുകൾ വളരെ ശക്തന്മാരായിരുന്നു, അവർ പർവ്വതങ്ങളിൽ വീടുകൾ ഉണ്ടാക്കിയിരുന്നു. വലാ തസൽ ആസാറുഹും ബാഖിയത്തുൻ ഇലൽ യൗം, അവരുണ്ടാക്കിയ ആ വീടുകളുടെ അവശിഷ്ടങ്ങൾ ഇന്നും അവിടെ അവശേഷിക്കുന്നു കാണാൻ സാധിക്കും. വഖദ് മർവൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹാ വഹുവ ദാഹിബുൻ ഇലാ തബൂക്ക്, അള്ളാഹുവിൻ്റെ തിരുദൂതർ തബൂക്കിലേക്ക് പോകുന്ന യാത്രാമധ്യേ ആ വഴി കടന്നുപോയി. ഫഖന്നഅ റഅ്സഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅനി അഗത്താഹു വ അസ്റഅ ഫിൽ സൈറ, അവിടുന്ന് തല മൂടി എന്നിട്ട് വേഗത്തിൽ നടന്നു. എന്നിട്ട് നബി പറഞ്ഞു, ലാ തദ്ഖുലു അലാ ഹാഉലാഇൽ ഖൗം അൽ മുഅദ്ദബീന, ഈ ജനതയുടെ അടുക്കൽ, ഈ പ്രദേശത്ത് നിങ്ങൾ പ്രവേശിക്കരുത്. ഇല്ലാവ അൻതും ബാഖൂൻ, കരഞ്ഞുകൊണ്ടല്ലാതെ. ഫഇല്ലം തകൂനു ബാഖീന ഫലാ തദ്ഖുലു അലൈഹിം, നിങ്ങൾ കരയുന്നവരല്ലെങ്കിൽ അവിടെ നിങ്ങൾ പ്രവേശിക്കരുത്. അൻ യുസീബക്കും മാ അസാബഹും, അവർക്ക് ബാധിച്ചത് നിങ്ങൾക്കും ബാധിക്കും എന്നതിനാൽ. ഇമാം ബുഖാരിയും മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇത് കാണാൻ സാധിക്കും. ഇനി ഖൗമു ലൂത്ത് എന്ന് പറഞ്ഞാൽ അത് ലൂത്ത് ഇബ്നു ഇബ്രാഹിം ഇബ്നു അബി ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പിതാവിൻ്റെ സഹോദര പുത്രനായിരുന്നു, പിതാവിൻ്റെ സഹോദര പുത്രനായിരുന്നു ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം. അർസലഹുല്ലാഹു തആല ഇലാ ഖൗമിഹി, അള്ളാഹു അദ്ദേഹത്തിന് ജനതയിലേക്ക് നിയോഗിച്ചു. വകാനു ഖദിർതകബു അൽ ഫാഹിഷ, അവർ മ്ലേച്ഛവൃത്തിയിൽ ഏർപ്പെടുന്നവരായിരുന്നു. വല്ലയാദു ബില്ലാ, അള്ളാഹു അത്തരം മ്ലേച്ഛവൃത്തികളെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഫകാനു യഅതൂന റിജാല, അവർ പുരുഷന്മാരെ സമീപിച്ചിരുന്നു. വയദഊന നിസാഅ, സ്ത്രീകളെ ഉപേക്ഷിക്കുകയും തങ്ങളുടെ കാമ പൂർത്തീകരണത്തിന് വേണ്ടി പുരുഷന്മാരെയാണ് അവർ സമീപിച്ചിരുന്നത്. അള്ളാഹു അവർക്ക് അതുകൊണ്ട് തന്നെ കഠിനമായ ശിക്ഷയാണ് നൽകിയത്. സൂറത്ത് ഷുഅറയിലെ 166-ാമത്തെയും 165-66 വചനങ്ങളിൽ കാണാം. അതഊന ദുക്റാന മിനൽ ആലമീൻ, നിങ്ങൾ ലോകരിൽ നിന്നും പുരുഷന്മാരെ സമീപിക്കുകയാണോ? വതദറൂന മാ ഖലഖ ലകും റബ്ബുകും മിൻ അസ്വാജികും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ച നിങ്ങളുടെ ഇണകളെ നിങ്ങൾ വിട്ടേക്കുകയുമാണോ? വഅൻതും അൽ ആന തറക്തും അൽ ഹലാൽ ഇലൽ ഹറാം, നിങ്ങൾ അനുവദനീയമായതിനെ വിട്ടേക്കുന്നു നിഷിദ്ധമായതിലേക്ക്. വതറക്തും അൻ നസീഹ ഇലൽ ഖസീസ്, നിങ്ങൾ പരിശുദ്ധമായതിനെ വിട്ടേക്കുന്നു മ്ലേച്ഛമായതിലേക്ക്. വലാക്കിന്നഹും അബൗ വസ്തഖ്ബറു, പക്ഷേ അവർ ഇതൊക്കെ കേൾക്കാൻ വിസമ്മതിച്ചു, ഇതെല്ലാം അവർ നിരസിച്ചു, അവർ അഹങ്കാരം കാണിച്ചു. ഹത്ത ഇന്ന സൗജതഹു കാനത്ത് മിൻഹും, ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ഭാര്യയും അവരിൽപ്പെട്ടവളായിരുന്നു. ഫഅമറഹുല്ലാഹു തആല അൻ യുസ്രിയ ബി അഹ്ലിഹി, തൻ്റെ കുടുംബവും തൻ്റെ ആളുകളുമായിട്ട് രാത്രിയിൽ തന്നെ സഞ്ചരിക്കാൻ, നാടുവിടാൻ അള്ളാഹു അദ്ദേഹത്തോട് കൽപ്പിച്ചു. വ അർസൽ അല ഖൗമിഹി ഹിജാറത്തം മിൻ സിജീൽ, ആ ജനതയുടെ മേൽ ചുട്ടുപഴുപ്പിക്കപ്പെട്ട കല്ലുകൊണ്ട് അവൻ വർഷിപ്പിക്കുകയും ചെയ്തു. ഹത്ത ജഅല ആലിയഹ സാഫിലഹ, അങ്ങനെ അവിടെയുള്ള ഉയർന്ന പ്രദേശത്തെ അള്ളാഹു താഴ്ന്ന സ്ഥലമാക്കി മാറ്റി, കീഴ്മേൽ മറിച്ചു എന്നർത്ഥം. വഹാദാ മിനൽ മുനാസബ, അത് അനുയോജ്യമായതാകുന്നു. ബി വുദൂഹിൻ, അല്ലെ, വ്യക്തമായി തന്നെ. കാരണം ഫഇന്ന ഹാഉലാഇ, ഇക്കൂട്ടർ, ലമ്മൻ ഇൻഖലബു അനിൽ ഹഖീഖത്തി, അവർ യാഥാർത്ഥ്യത്തിന് പിന്തിരിഞ്ഞപ്പോൾ, വനസലു ഇല അസ്ഫലി അൽ അഖ്ലാഖി, വളരെ മോശമായ സ്വഭാവത്തിലേക്ക് അവർ മാറിയപ്പോൾ, ഉത്കൃഷ്ടമായ സ്വഭാവ ഗുണങ്ങൾ വിട്ട് നികൃഷ്ടമായതിലേക്ക് മാറിയപ്പോൾ, ജഅലല്ലാഹു അഅലാ ഖറിയതിഹിം ജഅലഹ സാഫിലഹ, അള്ളാഹു അവരുടെ പ്രദേശത്തെ ഉയർന്ന ഭാഗം താഴ്ന്ന ഭാഗമാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ അവരെ അവൻ കീഴ്മേൽ മറിച്ചു. ഇങ്ങനെയാണ് ആ സമൂഹം നശിപ്പിക്കപ്പെട്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആളുകളെക്കുറിച്ച് പറഞ്ഞെടുത്ത് അവർക്കൊക്കെ ഉണ്ടായ ശിക്ഷ ഈ ആളുകൾക്ക് പാഠമാകുന്നില്ലേ എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന ധ്വനി. ഈ ആളുകളെക്കുറിച്ച് സൂറത്ത് സ്വാദിലെ 13-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞ കാര്യം, വസമൂദു വഖൗമു ലൂത്തിൻ, സമൂദ് ഗോത്രവും ലൂത്തിൻ്റെ ജനതയും, വ അസ്ഹാബുൽ ഐക്കത്തി, അഥവാ മരക്കാവുകാരും ഐക്കത്തുകാരും, ഉലായിക അക്കൂട്ടരത്രേ അൽ അഹ്സാബ്, സഖ്യകക്ഷികൾ അല്ലെങ്കിൽ മിത്രകക്ഷികൾ. ഈ ആളുകളുടെ കഴിവും ശക്തിയും പ്രതാപവുമൊന്നും അവരുടെ മേൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുമ്പോൾ അതിന് തടസ്സമായില്ല, കഠിനമായ ശിക്ഷക്ക് അവർ ഇരയായി, വിധേയരായി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആളുകളെക്കുറിച്ച് പറയുന്നത്. മാത്രമല്ല അസ്ഹാബുൽ ഐക്കത്തിനെക്കുറിച്ച്, വഹും ഖൗമു ഷുഐബ് അലൈഹിസ്സലാം, ഈ അസ്ഹാബുൽ ഐക്കത്ത് അഥവാ മരക്കാവുകാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ആളുകൾ ഷുഐബ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ജനതയായിരുന്നു. അവിടെ ധാരാളം മരങ്ങളുള്ള ഒരു പ്രദേശമായിരുന്നു, വളരെ തിങ്ങി നിൽക്കുന്ന വൃക്ഷങ്ങളുള്ള സ്ഥലമായിരുന്നു. അതുകൊണ്ടാണ് ആ പേരിന് അവർ അർഹരായതെന്ന് മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നു. വക്കാനു ഫി നഈമിൻ, ധാരാളം അനുഗ്രഹങ്ങളിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. വലാക്കിന്നഹും അസൗ ഷുഐബൻ, അവർ തങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഷുഐബ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ അവർ ധിക്കരിച്ചു. വസഖിറു മിൻഹു, അദ്ദേഹത്തെ അവർ പരിഹസിച്ചു. വഖാലു, അവർ പറഞ്ഞു, യാ ഷുഐബു മാ നഫ്ഖഹു കസീറം മിമ്മാ തഖൂൽ, ഷുഐബേ, നീ പറയുന്ന ധാരാളം കാര്യങ്ങൾ, അധിക കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. വ ഇന്നാ ലനറാക, തീർച്ചയായും താങ്കളെ ഞങ്ങൾ കാണുന്നു, ഫീന, ഞങ്ങളിൽ നിന്ന്, ദഈഫ, ദുർബലനായിക്കൊണ്ട് ആണ് ഞങ്ങൾ കാണുന്നത്. വലൗലാ റഹ്തുക, താങ്കളുടെ സൈന്യം, അല്ലെങ്കിൽ താങ്കളുടെ കുടുംബം ഇല്ലായിരുന്നെങ്കിൽ, താങ്കളുടെ ആളുകൾ ഇല്ലായിരുന്നെങ്കിൽ, ല റജംനാക, താങ്കളെ ഞങ്ങൾ എറിഞ്ഞു കൊല്ലുമായിരുന്നു. വമാ അൻത അലൈനാ ബി അസീസ്, നീ ഞങ്ങളുടെ മേൽ വലിയ പ്രതാപിയൊന്നുമല്ല. ഖാലു, സൂറത്തു ഹൂദിൽ കാണാം, ഖാലു, അവർ പറഞ്ഞു, യാ ഷുഐബു, ഷുഐബേ, അസ്വലാത്തുക തഅ്മുറുക, നീ നിർവഹിക്കുന്ന നമസ്കാരമാണ് നിന്നെ പ്രേരിപ്പിക്കുന്നത്. അന്നത്രുക മാ യഅബ്ദു ആബാഉന ഔ അൻ നഫ്അല ഫി അംവാലിനാ മാ നശാഉ, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ആരാധിച്ചിരുന്നതിന് ആരാധിക്കാൻ പാടില്ല എന്ന് ഞങ്ങളോട് പറയാൻ, ഞങ്ങളുടെ സമ്പത്തിൽ ഞങ്ങളുടെ ഇഷ്ടാനുസരണം പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറയാൻ നീ നിർവഹിക്കുന്ന നമസ്കാരമാണ് നിന്നെ പ്രേരിപ്പിക്കുന്നത്. അവിടെ തഫ്സീറിൽ കാണാം, നിന്റെ ഈ മതമാണോ നിന്നെ അതിന് പ്രേരിപ്പിക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. ഇന്നക, തീർച്ചയായും നീ, ലഅൻതൽ ഹലീമുർ റഷീദ്, വലിയ വിവേകശാലിയും അതേപോലെ തന്നെ സഹനശീലനും തന്നെ എന്ന് അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് അവർ പറയുന്നു. വയസ്ഹറൂന ബിഹി, അവർ അദ്ദേഹത്തെ പരിഹസിക്കുന്നു. സൂറത്ത് ഷുഅറ 189 വചനത്തിൽ കാണാം, ഫകദബൂഹു ഫഅഖദഹും അദാബു യൗമിദ്ദുല്ല. ഫകദബൂഹു, അവർ അദ്ദേഹത്തെ നിഷേധിച്ചു. ഫഅഖദഹും, അപ്പോൾ അവരെ ബാധിച്ചു. അദാബു യൗമിദ്ദുല്ല, ആ തണലിൻ ദിവസമുള്ള ശിക്ഷ. ഇൻഷാ അല്ലാ ആ കാര്യങ്ങൾ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിൻ്റെ ഗ്രന്ഥം കൂടുതൽ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ഇസ്ലാമികമായി ചിട്ടപ്പെടുത്താൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അല നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറ. ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
2: ലോക പ്രശസ്ത ഖാരിഉകളുടെ ശ്രവണ സുന്ദരമായ ഖുർആൻ പാരായണം ശ്രോതാക്കൾക്ക് കേൾക്കാൻ സാധ്യമാകുന്ന തൻസീലിൽ സൂറത്ത് നഹൽ പൂർണ്ണമായും സൂറത്ത് ഇസ്രായിലെ 10 വചനങ്ങളുമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത്. പാരായണം ചെയ്യുന്നത് ഖാരി വദീഉ അൽ യമാനി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ലോകപ്രശസ്ത ഖുർആൻ ഖാരിഉകളുടെ ശ്രവണ സുന്ദരമായ പാരായണം പൂർണ്ണമായും കേൾക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന തെൻസീലിൽ സൂറത്ത് നഹൽ പൂർണ്ണമായും സൂറത്തുൽ ഇസ്രായിലെ 10 വരെയുള്ള വചനങ്ങളുമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഖാരിഉ വദീഉ അൽ യമാനി.
1: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: ഇന്നാ സമിഅ്ന ഖുർആനൻ അജബ.
3: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന.
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുത്

خلق الله سبع سماوات طباقا وجعل القمر فيهن نورا وجعل الشمس

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം സമാപിക്കുന്നു. യൂസുഫ് മുഷാഫിന്റെ സൂറത്ത് നൂഹ് പാരായണമാണ് നമ്മൾ കേട്ടത്.
1: പീസ് ഖുർആൻ റേഡിയോ അടുത്ത പരിപാടി കാതോർക്കുക. ഹിഫ്ളുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറ മുദ്ദസിർ 5 മുതൽ 7 വരെ ജാഫർ സലഫി പാരായണം ചെയ്യുന്നു. നിങ്ങളിതുവരെ കാതോർത്തത് ഹിഫ്ളുൽ ഖുർആൻ, ജാഫർ സലഫി വിശുദ്ധ ഖുർആൻ സൂറ മുദ്ദസിർ 5 മുതൽ 7 വരെ വചനങ്ങൾ പാരായണം നിർവഹിച്ചത്. പീസ് ഖുർആൻ റേഡിയോ കാതോർക്കുക അടുത്ത പരിപാടി ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത്, ജുസ് 7. ഇന്ന് പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി.

قومك وهو الحق قل لست عليكم بوكيل لكل نبأ مستقر وسوف

والأرض بالحق ويوم يقول كن فيكون قوله الحق وله الم

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ജൂസ് 7, ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി പാരായണം നിർവഹിച്ചത്.
1: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ദിവസവും ഒരു പേജ് വീതം മനപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 462-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

أرادني برحمة هل هن ممسكات رحمته قل حسبي الله عليه يتوكل

أرادني برحمة هل هن ممسكات رحمته قل حسبي الله عليه يتوكل

أرادني برحمة هل هن ممسكات رحمته قل حسبي الله عليه يتوكل

0: فسوف تعلمون من يأتيه عذاب يخزيه ويحل عليه عذاب مقيم.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 462-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.
2: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
3: أعوذ بالله من الشيطان الرجيم. واذكر

ജസാക്കും അല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആൻ 38-ാം അധ്യായം, സൂറ സഅദ് 45 മുതൽ 66 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ബറാഖ്.

0: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പരിശുദ്ധ ഖുർആനിൽ നിന്നും സൂറത്തുൽ മുനാഫിഖൂൻ 1 മുതൽ 6 വരെയുള്ള വചനങ്ങളിലെ തജ്വീദ് നിയമങ്ങൾ പഠിക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ മുബാറക് ബിൻ ഉമർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലൽ മബ്ഊസ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദ് ഇബ്നു അബ്ദുല്ല വഅല ആലിഹി വസഹബി അജ്മാഇൻ അമ്മാബാദ്. പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നോക്കാം, ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅക, ജാഅ കണ്ടോ മോനെ, ജാഅ മുസാഫിൽ നോക്ക്, ജാഅ കണ്ടോ, മദ്ദിന് ശേഷം ഹംസ, മദ്ദിന് ശേഷം ഹംസ, അപ്പോൾ അതിൻ്റെ പേര് മദ്ദ് മുത്തസിൽ എന്നാണ് പേര്. മദ്ദ് മുത്തസിൽ, മറ്റത് മദ്ദ് മുംഫസിൽ. മനസ്സിലായോ? മദ്ദ് മുത്തസിൽ, ഒരു കലിമത്തിൽ തന്നെ വന്നതുകൊണ്ട് മദ്ദ് മുത്തസിൽ, രണ്ട് കലിമത്തിലാവുമ്പോൾ മദ്ദ് മുംഫസിൽ. കേട്ടോ, അതിൽ

0: ജുന്നത്തം ഫസദ്ദു ഇഖ്ഫാ, പിന്നെ വീണ്ടും അൻസബി, അതും ഇഖ്ഫാ. ഇന്നഹും സാ ആണ്, സാ ആ. വീണ്ടും ഒരു ഒരു കലിമത്തിലുള്ള മദ്ദ്, ഇപ്പൊ എന്താ പേര്? അയ്വാ, മദ്ദ് മുത്തസിൽ. സാ അ മാ കാനു യഅമലൂൻ. പിന്നെ വഇദാ റഅയ്തഹും തുഅജിബുക അജ്സാമുഹും വഇൻ യഖൂലു
1: വഇൻ യഖൂലു.
0: ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിഗുന്ന. തസ്മഅ ലിഖൗലിഹിം കഅന്നഹും ഖുശുബും മുസന്നദ. തന്വീന് ശേഷം മീമ്, അപ്പൊ എന്താ ഇദ്ഗാം ബിഗുന്ന. പിന്നെ യഹ്സബൂന സൈഹത്തിൻ അലൈഹിം, തന്വീന് ശേഷം ഐനാണ് ഇൽഹാർ അലൈഹിം. പിന്നെ ഹുമുൽ അദുവു ഫഹ്ദർഹും ഖാതലഹുമുല്ലാഹു അന്ന യുഫക്കൂൻ. പിന്നെ വഇദാ ഖീല ലഹും തആലൗ യസ്തഗ്ഫിർ ഫിർ, കേട്ടോ, യസ്തഗ്ഫിർ. റാക്ക് മുമ്പ് കെസറായതുകൊണ്ട് ഇവിടെ സുക്കൂനായതുകൊണ്ടും രാനാ പറയണ്ടേ. യസ്തഗ്ഫിർ ലക്കും, യസ്തഗ്ഫിർ എന്ന് പറയരുത്. എന്താ പറയണ്ടത്?
1: യസ്തഗ്ഫിർ ലക്കും.
0: അയ്യോ, റസൂലുള്ളാഹി ലവ്വ റുഊസഹും വറായിതഹും യസദ്ദൂന വഹും. അങ്ങനെ അറിയാലോ, രണ്ട് മീം അടുത്ത് വന്നു, അപ്പോൾ നന്നായിട്ട് പണിക്കാം. പിന്നെ സവാഉൻ അലൈഹിം, തൻവീൻ ശേഷം ഹംസയാണ്, അപ്പോൾ ഇൽഹാർ. അപ്പോൾ അവിടെ മദ്ദുണ്ട്, തുടനെ തന്നെ ഇൽഹാറും. അപ്പോൾ സവാഉൻ അലൈഹിം,
1: സവാഉൻ അലൈഹിം.
0: അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും. വീണ്ടും അവിടെ സ്തസ്തഗ്ഫിർ ലഹും ലയ്യഗ്ഫിറ. നൂൻ സാക്കിനക്ക് ശേഷം യാ ആണ്, അപ്പം നന്നായിട്ട് മണിക്കണം. എങ്ങനെ? ലയ്യഗ്ഫിറല്ലാഹു,
1: ലയ്യഗ്ഫിറല്ലാഹു.
0: ആ, ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ശരി, നമുക്ക് ഓതാം. ആ, അഊദു

0: وإذا رأيتهم تعجبك أجسامهم
1: وإذا رأيتهم تعجبك أجسامهم

0: شُبٌّ مُسَنَّدَةٌ
1: يحسبون كل صيحة عليهم هم العدو فاحذرهم

0: അപ്പോൾ ആറായത്ത് കഴിഞ്ഞു. ഇൻഷാല്ലാ ബാക്കി അടുത്ത എപ്പിസോഡിൽ നോക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാന്യ ശ്രോതാക്കൾ കേട്ടത് പാരായണ പഠനം. ഇന്നത്തെ പാരായണ പഠനം പരിപാടിയിൽ നിങ്ങൾ കേട്ടത് സൂറത്തുൽ മുനാഫിഖൂനിലെ 1 മുതൽ 6 വരെയുള്ള വചനങ്ങളിലെ തജ്വീദ് നിയമങ്ങൾ പഠിപ്പിക്കാൻ ശ്രോതാക്കളെ സഹായിച്ചത് ബഹുമാന്യനായ മുബാറക് ബിൻ ഒമർ.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 105-ാം അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അല്ലാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അല്ലാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, ലോകപ്രസിദ്ധ ഖുർആൻ ഖാരിഉകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന

حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് സൂറത്തുൽ ഹഷർ, സൂറ മുംതഹിന, സൂറത്തുൽ സഫ്, സൂറത്തുൽ ജുമുഅ, സൂറ അൽ മുനാഫിഖൂൻ, സൂറ അത്തആബുൻ, സൂറ അത്തലാഖ്, സൂറ തഹ്രീം, സൂറ മുൽക്ക് എന്നീ സൂറത്തുകൾ പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി മിഷാരി റാഷിദ് അൽ അഹ്ഫാസി.
1: نور أطل على الحياة رحيم
2: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം, അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറെ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്ടുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. ഇപ്പോൾ നാം കേൾക്കുന്നത് നാവിൻ്റെ ഉച്ചാരണം. ക്ലാസ്സെടുക്കുന്നത് ബഹുമാനനായ അബ്ദുള്ള ഷമീർ മദീനിയാണ്.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങൾ

സംസ്ഥാനങ്ങൾ. മഖാരിജുൽ ഹുറൂഫ്, അതിൻ്റെ പ്രാഥമികമായ കാര്യങ്ങളെക്കുറിച്ചാണ്. കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി, മഖാരിജുൽ ഹുറൂഫ് അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അഞ്ച് വിധത്തിലും, വിശദീകരിച്ചു പറയുകയാണെങ്കിൽ അതിന് 17 സ്ഥലങ്ങളുമാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. മൊത്തത്തിൽ പറയുമ്പോൾ മഖാരിജുൽ ഹുറൂഫ് അഞ്ചെണ്ണമാണ്. അതിൽ രണ്ടെണ്ണം താൽക്കാലികമാണ്, മഖ്റജ് മുഖദ്ദറാണ്, അഥവാ മദ്ദിൻ്റെ അക്ഷരങ്ങൾ പുറപ്പെടുന്ന അൽ ജൗഫ്, തൊണ്ടക്കുഴി. ഇത് ആ സന്ദർഭത്തിൽ മാത്രമേ ഉച്ചരിക്കപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ ഈ സ്ഥാനത്തു നിന്നും അക്ഷരങ്ങൾ പുറത്തു വരികയുള്ളൂ, മദ്ദിൻ്റെ അക്ഷരങ്ങൾ. അപ്രകാരം തന്നെ ഹൈഷൂം, തരിമൂക്ക്, അവിടെ നിന്നും മണിക്കുന്ന സന്ദർഭത്തിൽ, ഗുന്നത്തിൻ്റെ സന്ദർഭത്തിലാണ് മീം, നൂൻ എന്നീ അക്ഷരങ്ങളെ മണിക്കുമ്പോൾ. അതുപോലെ ഇഖ്ഫാഇൻ്റെയും ഇദ്ഗാമും ബിഗുന്നയുടെയും ഇഖ്ലാബിൻ്റെയൊക്കെ സന്ദർഭത്തിൽ ഗുന്നത്ത് ചെയ്യുമ്പോൾ, മണിക്കുമ്പോൾ മാത്രമാണ് ഹൈഷൂം അഥവാ തരിമൂക്കിൽ നിന്നും ആ ശബ്ദം പുറപ്പെടുന്നത്. അതല്ലാത്ത ബാക്കി മൂന്ന് മഖ്റജുകളും, അഥവാ മഖ്റജ് അല്ലിസാൻ നാവ്, മഖ്റജ് ഷഫത്താൻ രണ്ട് ചുണ്ടുകൾ, അതുപോലെ അൽഹൽഖ് തൊണ്ട, അതിൻ്റെ മൂന്ന് ഭാഗങ്ങളും, ഇതെല്ലാം മഖ്റജ് മുഹഖഖാണ് എന്ന് പറഞ്ഞാൽ എല്ലാ സന്ദർഭത്തിലും സ്ഥിരമായിട്ടുള്ള മഖ്റജാണ് മഖ്റജ് മുഹഖഖ്. ഇത് മൂന്നെണ്ണമാണ് തൊണ്ട, അതുപോലെ നാവ്, അതുപോലെ രണ്ട് ചുണ്ടുകൾ. തൊണ്ടക്കൊഴി അൽ ജൗഫ്, അതുപോലെ തരിമൂക്ക് അൽ ഖൈഷൂം, ഇത് രണ്ടും അത്തരം സന്ദർഭങ്ങളിൽ അഥവാ മദ്ദിൻ്റെ സന്ദർഭങ്ങളിൽ അലിഫ് വാവിയ മദ്ദായിട്ട് വരുമ്പോൾ ഹുറൂഫുൽ ജൗഫ്, അൽ ജൗഫ് അവിടെ അതിൻ്റെ ഉച്ചാരണ സ്ഥലത്തു നിന്നും പുറപ്പെടും. അതുപോലെ തന്നെ ഗുന്നത്തിൻ്റെ സന്ദർഭത്തിൽ ഖൈഷൂമിൽ നിന്നും പുറപ്പെടും. ഇതാണ് നമ്മൾ ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ശേഷം നമ്മൾ അൽ ജൗഫ്, അതുപോലെ അൽ ഹൽഖ്, ഈ രണ്ട് മഖ്റജുകളെക്കുറിച്ചും അതിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങളെക്കുറിച്ചും നമ്മൾ പറയുകയുണ്ടായി. അതിനുശേഷം ഇന്നത്തെ നമ്മളെ ഈ എപ്പിസോഡിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതും ചർച്ച ചെയ്യാൻ വിചാരിക്കുന്നതും അൽ ലിസാൻ, അൽ ജൗഫിന് ശേഷവും അതുപോലെ മഖ്റജുൽ ഹൽഖിന് ശേഷവും മൂന്നാമതായി വരുന്ന അൽ ലിസാൻ നാവ്. ഏറ്റവും കൂടുതൽ അക്ഷരങ്ങൾ പുറത്തു വരുന്നത് നാവിൽ നിന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ സംസാരത്തിന് അല്ലെങ്കിൽ ഭാഷയ്ക്ക് പകരം ഭാഷ ലോകത്ത് എന്നതിന് ലിസാൻ എന്ന് പ്രയോഗിക്കാറുണ്ട്. കാരണം കൂടുതൽ അക്ഷരങ്ങളും ഏകദേശം 18 അക്ഷരങ്ങൾ പുറത്തു വരുന്നത് നാവിൽ നിന്നാണ്. 10 മഖ്റജ് അറബി ഭാഷയുടെ ഈ 28 അക്ഷരങ്ങളിൽ 10 മഖ്റജുകൾ, 18 അക്ഷരങ്ങൾ നാവിൽ നിന്നാണ് പുറത്തു വരുന്നത് എന്നതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മഖ്റജാണ് അൽ ലിസാൻ എന്നുള്ളത്. അതിൽ ഏറ്റവും ആദ്യം നമ്മൾ പറയുന്നത്, ഇപ്പം നമ്മൾ തൊണ്ടക്കുഴി പറഞ്ഞു, അതിനുശേഷം തൊണ്ട ഹൽഖ് പറഞ്ഞു. തൊണ്ടക്കുഴി മദ്ദിൻ്റെ അക്ഷരങ്ങൾ അ, ഊ, ഈ എന്നുള്ള നീട്ടുന്ന സന്ദർഭത്തിൽ അലിഫായി നീട്ടുമ്പോഴും അതുപോലെ വാവ് ലമ്മും വാവിന് സുക്കൂനുമായി നീട്ടുമ്പോഴും യാവിന് സുക്കൂനും യാവിൻ്റെ തൊട്ട് മുമ്പ് കസറായി നീട്ടുമ്പോഴും അൽ ജൗഫ് എന്നത് നമ്മൾ അതിൻ്റെ മഖ്റജാണ്. രണ്ടാമത്തെ ഹൽഖ്, അത് മൂന്ന് സ്ഥലങ്ങളുണ്ട്, അഖ്സൽ ഹൽഖ്, വസത്തുൽ ഹൽഖ്, അതിനൽ ഹൽഖ്. അതിനുശേഷം അവിടെ നിന്നങ്ങോട്ട് നമ്മൾ തുടങ്ങി പിന്നെ നാവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ മഖ്റജ് എന്ന് പറയുന്നത് അഖ്സൽ ലിസാൻ എന്നാണ്. എന്താണ് അഖ്സൽ ലിസാൻ? അഖ്സൽ ലിസാൻ എന്ന് പറഞ്ഞാൽ നാവ്

0: നാവിൻ്റെ അങ്ങേ അറ്റം മുകളിൽ, അക്സൽ ലിസാനി ഫൗഖ്, നമ്മുടെ നാവിൻ്റെ അങ്ങേയറ്റം മുകളിൽ, തൊണ്ടയോട് ഏറ്റവും അടുത്ത സ്ഥലം, അവിടെ നിന്നും പുറത്തു വരുന്ന അക്ഷരങ്ങൾ അക്ഷരമാണ്, ഒരേരക്ഷരമാണ് അക്സൽ ലിസാനി ഫൗഖ്, നാവിൻ്റെ അങ്ങേയറ്റം മുകളിൽ നിന്ന് പുറത്തു വരുന്നത് ഒരേരക്ഷരമാണ്, അതാണ് ഖാഫ്. ഖാഫ് അത് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഉച്ചാരണം നമ്മൾ ശ്രദ്ധിക്കുക. ഖാഫ് എന്നാണ് പറയുന്നത്, ഖാഫ് എന്നല്ല ഖാഫ്. ഇൻഷാല്ലാ അതിന് ശേഷം നമ്മൾ മഖാരിജുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനം പറഞ്ഞതിന് ശേഷം അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ പ്രതിപാദിക്കുന്ന സിഫാത്തുൽ ഹുറൂഫ് എന്ന അധ്യായം പറയുമ്പോൾ അവിടെ നമുക്ക് അതിൻ്റെ വിശേഷണങ്ങൾ കൂടി മനസ്സിലാക്കാം. ഖാഫ് എന്ന അക്ഷരത്തിൻ്റെ വിശേഷണങ്ങളും രീതിയും ഇവിടെ. അതിൻ്റെ മഖ്റജ് ഖാഫ് എന്ന്, മഖ്റജ് അക്സൽ ലിസാനാണ്, നാവിൻ്റെ അങ്ങേയറ്റം മുകളിൽ ഉച്ചരിക്കേണ്ടത് ഖാഫ് എന്നാണ്. പണ്ഡിതന്മാർ ഭാഷ നിലക്ക് ഉച്ചരിക്കുന്ന തജ്വീദിൻ്റെ പണ്ഡിതന്മാരൊക്കെ മഖ്റജ് ഉച്ചരിക്കാൻ എളുപ്പത്തിൽ, അല്ലെങ്കിൽ അത് പരിശീലിക്കണം എന്ന് ഉദ്ദേശിക്കുന്നവർക്ക് ഒരു രീതി പറയാറുണ്ട്. അതായത് നമ്മൾ ഉച്ചരിക്കാൻ ഉദ്ദേശിക്കുന്ന അക്ഷരത്തിന് സുക്കൂർ നൽകുകയും അതിന് തൊട്ടു മുമ്പ് ഹംസക്ക് കസർ കൊണ്ടുവരികയും ശേഷം നമ്മൾ ഉച്ചരിക്കുകയും ചെയ്ത് പരിശീലിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ അക്ഷരങ്ങളുടെ ഉച്ചാരണം മനസ്സിലാവുകയും ഈ അക്ഷരങ്ങളും മറ്റു അക്ഷരവും തമ്മിലുള്ള, തൊട്ടടുത്ത അക്ഷരവും തമ്മിലുള്ള വ്യത്യാസം പ്രകടമായി മനസ്സിലാക്കുവാനും കഴിയും. ഇതിന് തൊട്ടു ശേഷം വരുന്ന മഖ്റജാണ് ഈ അക്സൽ ലിസാന് തന്നെ രണ്ട് മഖ്റജാണ്. ഫൗഖ് അതിൻ്റെ മുകളിൽ, ഏറ്റവും അങ്ങേയറ്റം മുകളിൽ ഖാഫ്, അതിന് തൊട്ടു താഴെ, അതിന് തൊട്ടു താഴെ മുമ്പ് വരുന്ന മഖ്റജാണ് ഖാഫിൻ്റെ തൊട്ടു താഴെ വരുന്ന മഖ്റജാണ് കാഫ്, കാഫ് എന്നുള്ളത്. അപ്പോൾ ഒന്ന് ഖാഫ് നാവിൻ്റെ അങ്ങേയറ്റം മുകളിൽ, ഖാഫ് തൊട്ട് ശേഷം അതിൻ്റെ താഴെയുള്ള മഖ്റജിൽ നിന്നാണ് കാഫ് എന്നുള്ളത്. രണ്ടും രണ്ട് രൂപത്തിൽ തന്നെ ഉച്ചരിച്ച് ശീലിക്കണം നാം, കാരണം രണ്ടും രണ്ട് ഉച്ചാരണ സ്ഥലത്തു നിന്നാണ് പുറത്തു വരുന്നത്. രണ്ടിനും അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട്. മാത്രവുമല്ല അത് ഖാഫ് കാഫായി വരുമ്പോഴും കാഫ് ഖാഫായി വരുമ്പോഴും പലപ്പോഴും വലിയ അർത്ഥ വ്യത്യാസങ്ങളും പദങ്ങളും ഒക്കെ മാറിപ്പോകും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അക്സൽ ലിസാൻ, നാവിൻ്റെ അങ്ങേയറ്റം മുകളിൽ ഖാഫ്, അതിൻ്റെ തൊട്ടു താഴെ കാഫ്, ഇതാണ് ഒന്നാമത്തെ മഖ്റജിന്. മഖ്റജ് തന്നെ തന്നെ നാവിൻ്റെ ഒന്നാമത്തത് അക്സൽ ലിസാൻ ഫൗഖ്, നാവിൻ്റെ അങ്ങേയറ്റം മുകളിൽ. രണ്ടാമത്തെ അതിൻ്റെ തൊട്ടു താഴെ. മൂന്നാമത്തെ നാവിൻ്റെ മഖ്റജാണ്, ഉച്ചാരണ സ്ഥലമാണ് വസത്തുൽ ലിസാൻ. വസത്തുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ നാവിൻ്റെ മധ്യഭാഗം, നാവിൻ്റെ മധ്യഭാഗം. ഇപ്പോൾ ഖാഫ് കാഫ് ഈ ഉച്ചാരണം പരസ്പരം ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഉച്ചരിക്കാൻ. പല ആളുകളും ഖാഫും കാഫും വേർതിരിക്കാതെ, അല്ലെങ്കിൽ വേർതിരിച്ച് കേൾക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള പാരായണങ്ങൾ പലപ്പോഴും നടത്താറുണ്ട്. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുള്ള, ഉച്ചരിക്കാൻ പ്രയാസമുള്ള അക്ഷരങ്ങളെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് അത് ശരിയായ രൂപത്തിൽ ആണോ ഉച്ചരിക്കുന്നത് എന്ന് അറിയുന്നവരോട് കൂടി ചോദിച്ചു കൊണ്ട് വേണം നമ്മൾ അക്ഷരങ്ങളുടെ ഉച്ചാരണം പരിശീലിക്കാൻ. ഏതായിരുന്നാലും അത് നമുക്ക് ഉച്ചരിക്കാനും ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള അക്ഷരങ്ങളെ പ്രത്യേകം നമ്മൾ പരിശീലനത്തിലൂടെ അത് ശരിയാക്കിയെടുക്കാൻ പരിശ്രമിക്കേണ്ടതാണ്. വസത്തുൽ ലിസാൻ, നാവിൻ്റെ മധ്യഭാഗത്തുനിന്ന് ഉച്ചരിക്കപ്പെടുന്ന അക്ഷരങ്ങളാണ്, മൂന്നക്ഷരങ്ങളാണ് ജീം ഷീൻ യ. യ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, മദ്ദല്ലാത്ത സന്ദർഭത്തിലാണ്. യാഇന് ഹർക്കത്ത് വരുമ്പോഴാണ് ഇവിടെ നാവിൻ്റെ മധ്യഭാഗത്തുനിന്നും ഉച്ചരിക്കുക എന്ന് പറയുന്നത്. യാഇന് ഹർക്കത്തില്ല, സുക്കൂനാണ് എങ്കിൽ അത് ഹുറൂഫുൽ മദ് എന്നതിൽ പെടുകയും അത് ജൗഫിൽ നിന്നാണ് അത് ഉച്ചരിക്കപ്പെടുക. അപ്പോൾ മദ്ദല്ലാത്ത സന്ദർഭത്തിലാണ് വസത്തുൽ ലിസാനിൽ നിന്നും നാവിൻ്റെ മധ്യഭാഗത്തു നിന്നും യാ പുറപ്പെടുന്നത്. അതുപോലെ ജീം ഷീൻ യ, മൂന്നക്ഷരങ്ങളാണ് വസത്തുൽ ലിസാൻ എന്ന് പുറപ്പെടുന്നത്. ജീം ഷീൻ യ, നാലാമത്തത് പിന്നെ നാവിൻ്റെ മഹ്റജുകളെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും നാല് ഇനങ്ങളാണ് പ്രധാനമായും ഉള്ളത്. ഒന്ന് അഖ്സൽ ലിസാൻ, മറ്റൊന്ന് വസത്തുൽ ലിസാൻ, പിന്നെ ഹാഫത്ത് അൽ ലിസാൻ, തറഫുൽ ലിസാൻ. കൂടുതൽ അക്ഷരങ്ങളും തറഫുൽ ലിസാൻ എന്നാണ് പുറപ്പെടുന്നത്. മൂന്നാമത്തെ തറഫുൽ, നാലാമത്തെ തറഫുൽ ലിസാൻ എന്ന് പറയുമ്പോൾ, അതല്ലെങ്കിൽ ചിലപ്പോൾ ഹാഫത്തെ ഇലിസാനും എന്നും പറയാറുണ്ട്. അതിനു മുമ്പ് ഇതിൻ്റെ ഓർഡറിൽ പറയുമ്പോൾ, ക്രമപ്രകാരം പറയുമ്പോൾ, ചിലപ്പോൾ ചില ഗ്രന്ഥങ്ങളിൽ തറഫുൽ ലിസാൻ ആദ്യം പറയുകയും അതിനുശേഷം ഹാഫത്തെ ഇലിസാൻ പറയുകയും ചെയ്യും. തറഫുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ നാവിൻ്റെ അഗ്രം, നാവിൻ്റെ അറ്റം. ഹാഫത്തെ ഇലിസാൻ എന്ന് പറഞ്ഞാൽ നാവിൻ്റെ ഇരു വശങ്ങളും അരികുകളും ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നാവിൻ്റെ അറ്റത്തുനിന്ന് പുറപ്പെടുന്ന പ്രധാനപ്പെട്ട അക്ഷരമാണ് നൂൻ. ആദ്യം വരുന്ന അക്ഷരമാണ് നൂൻ. അതിനുശേഷമാണ് പിന്നെ റാ എന്ന അക്ഷരം ഉച്ചരിക്കുന്നത്. അതിന് തൊട്ട് മുമ്പ് ആണ് ബാദ്, ഏറ്റവും പ്രയാസമുള്ള അറബി ഭാഷയിലെ അക്ഷരമായി എണ്ണപ്പെടുന്ന അക്ഷരമാണ് ബാദ്. അറബി ഭാഷയ്ക്ക് തന്നെ അല്ലുഗത്തുൽ അറബിയ ലുഗത്തു ദാദ് എന്ന് പറയാറുണ്ട്. കാരണം അറബി ഭാഷയുടെ മാത്ര പ്രത്യേകതയായിക്കൊണ്ട് ഗണിക്കപ്പെടാവുന്ന ഒരു വിഷയമാണ് ദാദ് എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം. മറ്റു ഇതര ഭാഷകളില്ലാത്ത അക്ഷരമാണ്. അപ്പോൾ അതിൻ്റെ സ്ഥാനം പലപ്പോഴും നമ്മൾ സാദ് ദാദിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ത്വാ ദാദിൻ്റെ ഉച്ചാരണവും രണ്ടും ഒരുപോലെയായി ഉച്ചരിക്കാറുണ്ട് പലരും. ഇത് രണ്ടും രണ്ട് ഉച്ചാരണ സ്ഥലമാണ്. ഇവിടെ സാദു ദാദ് ആ ദാദിൻ്റെ ഉച്ചാരണമാണ് നമ്മൾ പറയുന്നത്. നാവിൻ്റെ ഇരുവശങ്ങളിൽ ഏതെങ്കിലും ഒരു വശം, ഒന്നുകിൽ ഇടതുവശം അല്ലെങ്കിൽ വലതുവശം, അധികവും ഇടതുവശത്തു നിന്നാണ് ഉച്ചരിക്കാറുള്ളത്. വലതുവശത്ത് നിന്ന് വളരെ ചുരുക്കം മാത്രമാണ്. അപ്പം നാവിൻ്റെ ഈ വശം മേലെ പല്ലുകളുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് അത് ഉച്ചരിക്കേണ്ടത്, നാവ് പുറത്തു വരാതെ തന്നെ. അപ്പോൾ നമ്മൾ നേരത്തെ ആദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ ഓരോ അക്ഷരങ്ങളുടെയും മഹറജ് ശരിപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മാർഗം എന്നുള്ളത് ആ അക്ഷരത്തിന് സുക്കൂൻ നൽകുകയും അതിന് തൊട്ട് മുമ്പ് ഹംസ, കസറായ ഹംസ കൊണ്ടുവരികയും എന്നിട്ട് ആ അക്ഷരത്തെ ഉച്ചരിക്കുകയും ചെയ്യുക. ഉദാഹരണത്തിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഖാഫ് എന്ന അക്ഷരമാണ് ഉച്ചരിക്കേണ്ടത്, അതാണ് നമുക്ക് പരിശീലിക്കേണ്ടത് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഖാഫ് എന്നതിന് സുക്കു നൽകുക, ഖ എന്നാണ് ഇപ്പോൾ പറയുക, ഖ. അതിന് തൊട്ട് മുമ്പ് ഹംസ കസറായി കൊണ്ടുവരിക. അപ്പോൾ ഇപ്രകാരം നമുക്ക് ഉച്ചരിക്കാവുന്നതാണ്, ഇഖ ഇഖ. അപ്പോൾ ഇങ്ങനെ ഓരോ അക്ഷരം, ഇപ്പോൾ ബാനെയാണ് നമുക്ക് ഉച്ചരിക്കേണ്ടതെങ്കിൽ ഇബ്, താനെയാണ് ഉച്ചരിക്കേണ്ടതെങ്കിൽ ഇത്ത്, അതുപോലെ കാഫിനെയാണ് ഉച്ചരിക്കേണ്ടതെങ്കിൽ ഇക്ക്, അതുപോലെ ജീമിനെയാണ് ഉച്ചരിക്കേണ്ടതെങ്കിൽ ഇജ്, അതുപോലെ ഷീനെ ഉച്ചരിക്കേണ്ടതെങ്കിൽ ഇഷ്. അപ്പോൾ ഈ അക്ഷരങ്ങളെ ഉച്ചരിച്ച് പരിശീലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തജ്വീദ് നിയമങ്ങളെ, തിയറികളെ, അതിൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിനപ്പുറത്ത് ആ നിയമങ്ങളെ പ്രാവർത്തികമാക്കുന്ന പാരായണത്തിൽ കൊണ്ടുവരുന്ന ആ സന്ദർഭത്തിൽ ശരിയായ രൂപത്തിൽ ഉച്ചരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ പ്രായോഗിക രൂപത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് നാവിൻ്റെ മഹ്റജുകളെക്കുറിച്ചാണ്. അഖ്സൽ ലിസാനി ഫൗഖ്, മുകളിൽ ഖാഫ് പറഞ്ഞു, ശേഷം കാഫിനെ പറഞ്ഞു, തൊട്ട് താഴെ തന്നെയാണ് കാഫിൻ്റെ മഹ്റജ്, നാവിൻ്റെ അങ്ങേയറ്റം താഴെ തന്നെയാണ്. അത് കഴിഞ്ഞാൽ നാവിൻ്റെ മധ്യഭാഗത്തു നിന്ന് മൂന്നക്ഷരങ്ങളാണ് ജീം, ഷീൻ, യ. അതിനുശേഷം വരുന്നത് ഹാഫത്ത് അൽ ലിസാൻ, നാവിൻ്റെ ഇരു അഗ്രങ്ങളും. അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പ്രയാസമുള്ള അക്ഷരമാണ് ദാദ്, അദ്ദാദ്. ദാ ദാ എന്നുള്ളത് ലാ എന്നുള്ള രണ്ടും രണ്ടാണ്. ദാ എന്നുള്ളത് നാവിൻ്റെ മുൻഭാഗത്തുനിന്ന് തറഫുൽ ലിസാനെന്ന് ഉച്ചരിക്കുന്ന അക്ഷരമാണ്. ദാദ് എന്നുള്ളത് നാവിൻ്റെ ഇരുവശങ്ങളിൽ നിന്നും ഉച്ചരിക്കേണ്ടതാണ്. അതിൽ ഇടതുഭാഗത്തു നിന്നാണ് കൂടുതലും ഉച്ചരിക്കാറുള്ളത്. നാവിന് ഇടതുഭാഗത്തെ നാവും രണ്ട് പല്ലുകളും ആണ് പല്ലുകൾ രണ്ട് ഭാഗ ഇരുവശത്തെ പല്ലുകളും ഇടതുവശത്തെ താഴെയും മുകളിലുമുള്ള പല്ലുകളും നാവിൻ്റെ ഇടതുഭാഗവും കടിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ദാദ് എന്ന് പറയേണ്ടത്. അത് ദാദ് ദാദിൻ്റെ മഖ്റജിൽ നിന്നും അല്പം നീണ്ട് ലാമിൻ്റെ മഖ്റജിലേക്ക് എത്തുന്ന വിധത്തെ അത്രയും ആ രൂപത്തിലാണ് അത് ഉച്ചരിക്കേണ്ടത്. പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡിലൂടെ ഇതുവരെ പറഞ്ഞത് തജ്വീദ് നിയമങ്ങളിൽ പ്രധാനപ്പെട്ട അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങളിൽ നാവിൻ്റെ ഉത്ഭവസ്ഥാനങ്ങളിൽ ആദ്യത്തെ മൂന്ന് മഖ്റജുകളാണ് നമ്മൾ പറഞ്ഞത്. ഖാഫ്, കാഫ്, ജീം, ഷീന്, യ, ദാദ്. ഈ അക്ഷരങ്ങളുടെ ഉച്ചാരണമാണ് നമ്മൾ പറഞ്ഞത്. എല്ലാവരും തന്നെ ഇത് ഉച്ചരിച്ചുകൊണ്ട് ശരിയായ രൂപത്തിൽ ഉച്ചരിച്ച് ശീലിക്കുകയും ഏറ്റവും നല്ല രൂപത്തിൽ അത് പാരായണം ചെയ്യുമ്പോൾ ഉച്ചരിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. ബാക്കിയുള്ള ഇതിൻ്റെ നാവിൻ്റെ ഉച്ചാരണങ്ങളുടെ മഖ്റജുകളുടെ ഭാഗങ്ങൾ ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് പഠിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ അതിൻ്റെ ശരിയായ രൂപത്തിൽ പാരായണം ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അല നബീന മുഹമ്മദീൻ വഅല ആലിഹി വസഹ്ബി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ നാം കേട്ടത് തജ്വീദ് പഠനം, നാവിൻ്റെ ഉച്ചാരണം. ബഹുമാനനായ അബ്ദുള്ള ഷമീർ മദീനിയാണ് ക്ലാസ് എടുത്തത്.
2: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
3: ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്നുള്ള പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റേതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റേതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും മിൻ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000-കണക്കിന് ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി, ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
2: മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ രഹസ്യമായതും പരസ്യമായതും ഒക്കെ അല്ലാഹു അറിയുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.
3: إنه يعلم الجهر من القول ويعلم ما تكتمون
2: തീർച്ചയായും സംസാരത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ളത് അവൻ അറിയും, നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവൻ അറിയും.
4: പീസ് റേഡിയോയിൽ ഇനി ഹൃദയവസന്തം സൂറ സ്വാദ് 18-20 വരെയുള്ള വചനങ്ങൾ നമുക്കുവേണ്ടി ക്ലാസ് എടുക്കുന്നു ബഹുമാന്യനായ മുഹമ്മദ് കുട്ടി സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.

0: യുസബ്ബിഹ്ന ബിൽ അശി, യുസബ്ബിഹ്ന ബിൽ അശി വൽ ഇശ്റാഖ്. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 18-ാമത്തെ വചനമാണ് ഊതിക്കേൾപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിൽ പറയുന്ന കാര്യം നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇന്നാ സഖർന, നാം കീഴ്പ്പെടു അൽ ജിബാല, പർവ്വതങ്ങളെ, മലകളെ, മഅഹു അദ്ദേഹത്തോടൊപ്പം, യുസബ്ബിഹ്ന അവ തസ്ബീഹ് ചെയ്തുകൊണ്ട് അഥവാ സ്തോത്ര കീർത്തനം ചെയ്തുകൊണ്ട്, ബിൽ അഷിയി സന്ധ്യാസമയത്ത്, വൽ ഇഷ്റാഖ് പ്രകാശവേളയിലും അഥവാ രാവിലെയും. സന്ധ്യാസമയത്തും പ്രകാശസമയത്തും തസ്ബീഹ് അഥവാ സ്തോത്ര കീർത്തനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം പർവ്വതങ്ങളെ നാം കീഴ്പ്പെടുത്തുകയുണ്ടായി. ഇതാണ് ഈ വചനത്തിൽ അള്ളാഹു അറിയിക്കുന്നത്. മഹാനായ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ കൂടെ പർവ്വതങ്ങളും പറവകളുമൊക്കെ അള്ളാഹുവിന് സ്തോത്ര കീർത്തനം ചെയ്തിരുന്നുവെന്ന് ഈ സൂറത്തിനും മറ്റു സൂറത്തുകളിലും അള്ളാഹു വ്യക്തമാക്കുന്നു. ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള പറയുന്നു, ഇന്നഹു തആല സഖറൽ ജിബാല തുസബ്ബിഹു മഅഹു, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല പർവ്വതങ്ങളെ അദ്ദേഹത്തിൻ്റെ കൂടെ തസ്ബീഹ് നടത്താൻ അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. ഇന്ദ ഇശ്റാഖി ശംസി, സൂര്യൻ പ്രകാശം പരത്തുന്ന വേളയിൽ, വആഖിരി നഹാർ അതേപോലെ തന്നെ പകലിൻ്റെ അവസാന സമയത്തും. അള്ളാഹു സൂറത്തു സബയിലെ 10-ാമത്തെ വചനത്തിൽ പറഞ്ഞു, യാ ജിബാലു അവ്വിബി മഅഹു വത്തൈർ, ഹേ പർവ്വതങ്ങളെ, അദ്ദേഹത്തോടൊപ്പം നിങ്ങൾ അള്ളാഹുവിന് വിനയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന് സ്തോത്ര കീർത്തനം അർപ്പിക്കുവീൻ. വത്തൈർ പക്ഷികളെ, നിങ്ങളും അദ്ദേഹത്തിൻ്റെ കൂടെ അള്ളാഹുവിന് വിനയപ്പെട്ടുകൊണ്ട് സ്തോത്ര കീർത്തനങ്ങൾ അർപ്പിക്കുവീൻ. വകദാലിക കാനത്തി ത്വൈറു യുസബ്ബിഹു, പർവ്വതങ്ങളെപ്പോലെ തന്നെ പറവകളും അദ്ദേഹത്തിൻ്റെ കൂടെ തസ്ബീഹ് നടത്തിയിരുന്നു. ബി തസ്ബീഹിഹി, അദ്ദേഹം നടത്തുന്ന തസ്ബീഹ്. വ തുറജ്ജിഉ ബി തർജീഇഹി, അദ്ദേഹത്തിൻ്റെ വിനയം കാണിക്കൽ, അദ്ദേഹത്തിൻ്റെ ഖേദിച്ചു മടങ്ങൽ അവയും കാണിച്ചിരുന്നു. ഇദാ മർറ ബിഹി ത്വൈറു, പക്ഷികൾ അതിലൂടെ അദ്ദേഹത്തിൻ്റെ അരികിലൂടെ പറന്നു പോകുമ്പോൾ, വഹുവ സാബിഹുൻ ഫിൽ ഹവായി, അന്തരീക്ഷത്തിൽ അവ തസ്ബീഹ് നടത്തുന്നു. ഫസമിഅഹു വഹുവ യതറന്നമു ബിഖിറാഅത്തി സബൂർ, അദ്ദേഹം സബൂർ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സന്ദർഭത്തിൽ ആ പക്ഷികളുടെ തസ്ബീഹ് അദ്ദേഹം കേട്ടിരുന്നു. ലാ തസ്തതിഉ ദഹാബ ബൽ തഖിഫു ഫിൽ ഹവാ, പക്ഷികൾ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ പ്രകീർത്തനം കേൾക്കുമ്പോൾ ആ സ്ഥലത്ത് അവ അന്തരീക്ഷത്തിൽ നിൽക്കും, വായുവിൽ നിൽക്കും, അത് മുറിച്ചു കടക്കാൻ അവർക്ക് കഴിയാറില്ല. അദ്ദേഹത്തിൻ്റെ തസ്ബീഹിൽ അവർ ആകൃഷ്ടരായിരുന്നു. ആ തസ്ബീഹ് അദ്ദേഹം അവരെ പിടിച്ചു നിർത്തിയിരുന്നു. വതുസബ്ബിഹു മഅഹു വതുജീബുഹു അൽ ജിബാലു അശ്ശാമിഖാത്, പറവകളെപ്പോലെ തന്നെ പർവ്വതങ്ങളും അദ്ദേഹത്തിൻ്റെ കൂടെ തസ്ബീഹിൽ പങ്കെടുത്തിരുന്നു. തുറജ്ജിഉ മഅഹു വതുസബ്ബിഹു തബ്അൻ ലഹു, അദ്ദേഹത്തെ പിൻപറ്റിക്കൊണ്ട് പക്ഷികളും പർവ്വതങ്ങളും ഒക്കെ തസ്ബീഹിൽ ഏർപ്പെട്ടിരുന്നു. ഇവിടെ ഇഷ്റാഖ് നമസ്കാരത്തെക്കുറിച്ചും ദുഹ നമസ്കാരത്തെക്കുറിച്ചും ഈ വചനത്തിൽ പരാമർശമുണ്ടെന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മുഫസ്സിരീങ്ങൾ പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും. വഹുവ യഖൂൽ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനെ കുറിച്ച് ഉദ്ധരിക്കുകയാണ്, ലഖദ് ഖറഅ്തു മാ ബൈന ലൗഹൈനി മാ അറഫ്തു സ്വലാത്ത ദുഹ ഇല്ലൽ ആൻ, ഈ പരാമർശം കണ്ടപ്പോഴാണ് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു നിസ്കാരത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. യുസബ്യഹ്നബിൽ അഷിയ്യ വൽ ഇഷ്റാഖ്, അവ പ്രഭാതത്തിലും അതേപോലെ തന്നെ പ്രദോഷത്തിലും തസ്ബീഹ് നടത്തിയിരുന്നു. വകുന്തു അഖൂലു ഐന സ്വലാത്തുൽ ഇഷ്റാഖ് വകാന ബഅദ യഖൂൽ സ്വലാത്തുൽ ഇഷ്റാഖ്. അദ്ദേഹം പറയുമായിരുന്നു, എവിടെയാണ് ഈ സ്വലാത്തുൽ ഇഷ്റാഖ് എന്ന്. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, വമിൻ ശിദ്ദത്തി ഇനാബത്തിഹി ലിറബ്ബിഹി, അദ്ദേഹം തൻ്റെ റബ്ബിലേക്ക് അങ്ങേയറ്റം ഖേദിച്ചു മടങ്ങിയിരുന്നതിനാൽ, വിനയാന്വിതനായിരുന്നതിനാൽ, വ ഇബാദത്തിഹി, അദ്ദേഹം അള്ളാഹുവിന് ധാരാളമായി ഇബാദത്ത് ചെയ്തിരുന്നതിനാൽ, അൻ സഖറല്ലാഹു അൽ ജിബാല മഅഹു, അള്ളാഹു പർവ്വതങ്ങളെ അദ്ദേഹത്തിന് വിധേയമാക്കി കൊടുത്തു. തുസബ്ബിഹു മഅഹു ബിഹംദി റബ്ബിഹ, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം അവ സ്തോത്ര കീർത്തനം നടത്തുകയും ചെയ്തു. ബിൽ അഷിയി വൽ ഇഷ്റാഖ്, പ്രഭാതത്തിലും അതേപോലെ തന്നെ പ്രദോഷത്തിലും. അവ്വലുൻ നഹാരി വ ആഖിരിഹി, അവ്വലൻ നഹാരി വ ആഖിരിഹി, പകലിൻ്റെ ആദ്യത്തിലും അവസാനത്തിലും. സ്വാലിഹുൽ ഉസൈമീൻ റഹ്മഹുള്ള ഈ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നു, അന്ന കുല്ല ഷൈഇൻ ഖാദിഉൻ ലി അംരില്ലാ അത്തൈറു അല്ലത്തി തുസബ്ബിഹു ഫിൽ ഹവായി, എല്ലാ വസ്തുക്കളും അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ട് വിനയം കാണിച്ചുകൊണ്ട് ജീവിക്കുന്നവയാകുന്നു. പക്ഷികൾ അവ അന്തരീക്ഷത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ തസ്ബീഹ് നടത്തുന്നു. ഖാദിഉൻ ലി അംരില്ലാ, അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് വിനയാന്വിതരായി കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവയാകുന്നു. വഹാദാ ഹുവ മാ അക്കദഹുല്ലാഹു ഫീ ഖൗലിഹി, അള്ളാഹു സൂറത്തുൽ മുൽക്കിലെ 19-ാമത്തെ വചനത്തിൽ പറഞ്ഞ കാര്യം ഇതിനെ ശക്തിപ്പെടുത്തുന്നു. അതെന്താണ് ആ വചനം? അവലം യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. അവർ കണ്ടില്ലേ, പക്ഷികളെ അവർ കണ്ടില്ലേ, അവർക്ക് മീതെ പറന്നുകൊണ്ടിരിക്കുന്ന സ്വാഫാത്തിൻ വയക്ബിദിൻ, ചിറക് നിവർത്തിക്കൊണ്ടും അത് കൂട്ടിപ്പിടിച്ചുകൊണ്ടും. മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, പരമ കാരുണ്യകനല്ലാതെ അവയെ പിടിച്ചു നിർത്തുന്നില്ല. ആ വചനത്തിൽ പറവകൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു, സ്തോത്ര കീർത്തനം അർപ്പിക്കുന്നു എന്ന് പരാമർശമുണ്ടെന്ന് മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നു. അന്നൽ ജിബാല വത്വൈറ തുസബ്ബിഹു മഅ ദാവൂദ് അലൈഹിസ്സലാം, പറവകളും അതേപോലെ തന്നെ പർവ്വതങ്ങളും ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കൂടെ തസ്ബീഹ് നടത്തിയിരുന്നു. വത്തുറജ്ജിഉ മഅഹു, അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങേയറ്റം വിനയാന്വിതരായി വിനയം പ്രകടിപ്പിച്ചിരുന്നു. ഈ സൂറത്തിൽ തന്നെ തൊട്ടടുത്ത ആയത്തിൽ കാണാം, കുല്ലുല്ലഹു അവ്വാബ്, അവയെല്ലാം തന്നെ പർവ്വതങ്ങളാകട്ടെ അല്ലെങ്കിൽ പക്ഷികളാകട്ടെ എല്ലാം തന്നെ, കുല്ലുല്ലഹു, എല്ലാം അദ്ദേഹത്തിലേക്ക് അവ്വാബ്, മടക്കം അഥവാ വിനയം ഉള്ളതാണ്. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ അനുധാവനം ചെയ്തുകൊണ്ട് അവയും വിനയം കാണിച്ചിരുന്നു എന്നാണ് ഒരു വ്യാഖ്യാനം. മറ്റൊന്ന്, അള്ളാഹുവിലേക്ക് വിനയം കാണിക്കുന്നവയാണെന്നും ചില മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും അചേതന വസ്തുക്കളെന്ന് നമ്മൾ വിചാരിക്കുന്ന ഈ പർവ്വതങ്ങൾ, ഭീമാകാരങ്ങളായ പർവ്വതങ്ങൾ, അവ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അതീവ ദുർബലന്മാരായ മനുഷ്യർ തങ്ങളുടെ അഹങ്കാരം കൊണ്ട് അവൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ തല കുനിക്കാൻ, അള്ളാഹുവിനെ പ്രകീർത്തിക്കാൻ വിസമ്മതിക്കുന്നു എന്നത് എന്തുമാത്രം അത്ഭുതകരമാണ് എന്നാണ് നാം ചിന്തിക്കേണ്ടത്. തീർച്ചയായും അള്ളാഹുവിലേക്ക് കൂടുതൽ വിനയാന്വിതരാകാൻ, അള്ളാഹുവിനെ പ്രകീർത്തിക്കുവാൻ ബുദ്ധിയുള്ള, ചിന്താശേഷിയുള്ള ഏത് മനുഷ്യനും അവൻ തയ്യാറാകും എന്നത് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. തുടർന്ന് 19-ാമത്തെ വചനം, വത്വൈറു മഹ്ഷൂറതൻ കുല്ലുല്ലഹു അവ്വാബ്. വത്വൈറു, പക്ഷികളെയും, മഹ്ഷൂറതൻ, ഒരുമിച്ച് കൂട്ടപ്പെട്ട നിലയിൽ കുല്ലുല്ലഹു എല്ലാം തന്നെ അദ്ദേഹത്തിലേക്ക് അവ്വാബ് മടക്കം അഥവാ വിനയം ഉള്ളതാകുന്നു. ഒരുമിച്ചു കൂട്ടപ്പെട്ട നിലയിൽ പക്ഷികളെയും കീഴ്പ്പെടുത്തി എല്ലാം തന്നെ അദ്ദേഹത്തോട് മടക്കം അഥവാ വിനയം ഉള്ളവയായിരുന്നു. അതാണ് ഈ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. 19-ാമത്തെ വചനത്തിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, വത്വയിറു മഹ്ഷൂറത്തൻ ഐ മഹ്ബൂസത്തൻ ഫിൽ ഹവായി, അന്തരീക്ഷത്തിൽ തടഞ്ഞു വെക്കപ്പെട്ടവയാകുന്നു. പക്ഷികൾ അന്തരീക്ഷത്തിൽ പിടിച്ചു നിർത്തപ്പെട്ടവയാണ്, തടഞ്ഞു വെക്കപ്പെട്ടവയാണ്. കുല്ലുല്ലഹു അവ്വാബ് എല്ലാം അള്ളാഹുവിലേക്ക് വിനയം കാണിക്കുന്നവയാണ്, മടക്കം കാണിക്കുന്നവയാണ്. ഐ മുത്തീഉൻ യുസബ്ബിഹു തബഅൻ ലഹു. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ പിന്തുടർന്നുകൊണ്ട് അവയും സ്തോത്ര കീർത്തനം അർപ്പിച്ചു കൊണ്ടിരിക്കുന്നു. തബരി റഹ്മത്തുള്ളാഹി പറയാണ്, യഖൂലു തആല ദിക്റുഹു വസഖർന ത്വൈറ യുസബ്ബിഹുന മഅഹു മഹ്ഷൂറത്തൻ ബിമഅന മജ്മൂഅത്തൻ ലഹു. എല്ലാത്തിനെയും ഒരുമിച്ച് കൂട്ടിയ നിലയിൽ അല്ലാഹ് കീഴ്പ്പെടുത്തിയിരിക്കുന്നു. അതേപോലെ തന്നെ കാന ഇദാ സബ്ബഹ അജാബതുഹുൽ ജിബാലു, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം തസ്ബീഹ് നടത്തുമ്പോൾ പർവ്വതങ്ങൾ അതിൽ പങ്കെടുക്കും, അവർ ഉത്തരം നൽകും. വജ്തമഅത് ഇലൈഹി ത്വൈറു, പക്ഷികൾ അദ്ദേഹത്തിലേക്ക് സമ്മേളിക്കും, സംഘടിക്കും. ഫസബ്ബഹത് മഅഹു വജ്തിമാഉഹ ഇലൈഹി കാന ഹശ്റുഹ ഫീമാ മദാ. അങ്ങനെ ആ പർവ്വതങ്ങൾ അതേപോലെ തന്നെ പക്ഷികളും അദ്ദേഹത്തിലേക്ക് ഒരുമിച്ച് കൂടും, അഥവാ അദ്ദേഹത്തിൻ്റെ കൂടെ തസ്ബീഹിൽ പങ്കെടുക്കുമെന്നാണ് വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തുന്നത്. മഹാനായ മുഫസ്സിർ നാസിറുദ്ദീൻ അസ്സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, അത്വയിറു മഹ്ഷൂറത്തൻ മഅഹു മജ്മൂഅത്തുൻ കുല്ലും മിനൽ ജിബാലി വത്വൈരി ലില്ലാഹി തആല. അദ്ദേഹം തസ്ബീഹ് നടത്തുമ്പോൾ എല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുമിച്ച് കൂടും. അവ്വാബുൻ അഥവാ ഇംതിസാലൻ ലിഖൗലിഹി തആല, അള്ളാഹുവിലേക്ക് വിനയം കാണിച്ചുകൊണ്ട് മടക്കം കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പങ്കെടുക്കുമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പന പാലിച്ചുകൊണ്ടാണ് അവ അങ്ങനെ ചെയ്യുന്നത്. അല്ലേ, മനുഷ്യരാണല്ലോ കൽപ്പന പാലിക്കാൻ വിമുഖത കാണിക്കുന്നത്, ധിക്കാരം കാണിക്കുന്നത്. എന്നാൽ ഈ പർവ്വതങ്ങൾ, അചേതന വസ്തുക്കൾ എന്ന് വിചാരിക്കുന്ന പർവ്വതങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രാവർത്തികമാക്കിക്കൊണ്ട്, അതാണ് ഇംതിസാലൻ ലിഖൗലിഹി തആല എന്ന് പറഞ്ഞാൽ. എന്താണ് അള്ളാഹുവിൻ്റെ കൽപ്പന? യാ ജിബാലു അവ്വിബി മഅഹു വത്വൈർ, ഏ പർവ്വതങ്ങളെ അദ്ദേഹത്തോടൊപ്പം നിങ്ങൾ സ്തോത്ര കീർത്തനം നടത്തുക, ഖേദപൂർവം അല്ലെങ്കിൽ വിനയത്തോടുകൂടി മടങ്ങുക. വത്വൈർ പറവകളെ, ഈ കൽപ്പന പ്രാവർത്തികമാക്കിക്കൊണ്ടാണ് അവ അങ്ങനെ ചെയ്യുന്നത്. ഫഹാദിഹി മിന്നത്തുല്ലാഹി അലൈഹി ബിൽ ഇബാദ, ഇത് അള്ളാഹുവിനെ, അള്ളാഹു അദ്ദേഹത്തിന് ചെയ്തൊരു അനുഗ്രഹമാകുന്നു. ഇബാദത്ത് കൊണ്ട്, അദ്ദേഹം നിർവഹിച്ചിരുന്ന ഇബാദത്ത് കൊണ്ട്. അപ്പോൾ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കൂടെ പർവ്വതങ്ങളും അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട്, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രാവർത്തികമാക്കിക്കൊണ്ട് പർവ്വതങ്ങളും പറവകളുമൊക്കെ സ്തോത്ര കീർത്തനം നടത്തിയിരുന്നു എന്നാണ് ഈ വചനങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. തുടർന്ന് 20-ാമത്തെ വചനം, വശദദ്ന മുൽകഹു വആതൈനാഹുൽ ഹിക്മത വഫസ്ലൽ ഖിതാബ്. വശദദ്ന, നാം ശക്തമാക്കുകയും അഥവാ ബലപ്പെടുത്തുകയും ചെയ്തു. മുൽകഹു, തൻ്റെ ആധിപത്യം രാജത്വം. വആതൈനാഹു, അദ്ദേഹത്തിന് നാം നൽകുകയും ചെയ്തു. അൽ ഹിക്മത, വിജ്ഞാനം, തത്വജ്ഞാനം അല്ലെങ്കിൽ യുക്തി. വഫസ്സുലൽ ഖിതാബ്, അഭിമുഖ സംസാരത്തിൽ തീരുമാന വൈഭവം അല്ലെങ്കിൽ നിർണായകമായ ഭാഷണം, അഥവാ അദ്ദേഹത്തിൻ്റെ ഭരണാധിപത്യത്തെ നാം ശക്തിപ്പെടുത്തുകയും അദ്ദേഹത്തിന് വിജ്ഞാനവും നിർണായക ഭാഷണവും നൽകുകയും ചെയ്തു. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ അള്ളാഹു അനുസ്മരിക്കുകയാണ്. ഇബ്നു കസീർ അഹമ്മദ് പറയുന്നു, വശദദ്ന മുൽക്കഹു ഐ ജഅൽനാ ലഹു മുൽക്കൻ കാമില, പരിപൂർണമായ അധികാരം അള്ളാഹു അദ്ദേഹത്തിന് ഏർപ്പെടുത്തി കൊടുത്തു. മിൻ ജമീഇ മാ യഹ്താജു ഇലൈഹിൽ മുലൂക്കു, ഏത് രാജാക്കന്മാർക്കും ആവശ്യമായിട്ടുള്ള തരത്തിൽ പരിപൂർണമായ അധികാരം അള്ളാഹു അദ്ദേഹത്തിന് ഏർപ്പെടുത്തി കൊടുത്തു. ഖാല ഇബ്നു അബി നജീഹ് അൻ മുജാഹിദിൻ കാന അഷദ്ദു അഹ്ലി ദുനിയാ സുൽത്താന, ഈ ഭൂമിയിലുള്ള രാജാക്കന്മാരിൽ അധികാരികളിൽ ശക്തമായ അധികാരത്തിന് ഉടമയായിരുന്നു ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം. അതാണ് മുഫസ്സിരീങ്ങൾ ആ വചനവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യം. നാസറുദ്ദീൻ അസ്സഅദി റഹ്മത്ത് പറയുന്നു, ثم ذكر منته عليه بالملك العظيم فقال, പിന്നെ അള്ളാഹു ചെയ്ത അതിമഹത്തായ അനുഗ്രഹം അള്ളാഹു അനുസ്മരിപ്പിക്കുന്നു. وشددنا ملكه اي قويناه بما اعطيناه من الاسباب وكثرت العدد والعدد التي بها قوى الله ملكه ثم ذكر منته عليه بالعلم, അഥവാ നാം അദ്ദേഹത്തെ രാജ്യത്വം കൊണ്ട് ശക്തിപ്പെടുത്തി, അതെന്താണ്, എണ്ണസംഖ്യ കൊണ്ടും അതേപോലെ തന്നെ വണ്ണം കൊണ്ടും നാം അദ്ദേഹത്തെ ശക്തിപ്പെടുത്തി. പിന്നെ അള്ളാഹു അദ്ദേഹത്തിന് ചെയ്ത അനുഗ്രഹമായ വിജ്ഞാനത്തെക്കുറിച്ച് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. വആതൈനാഹുൽ ഹിക്മ, നാം അദ്ദേഹത്തിന് ഹിക്മത്ത് അഥവാ തത്വജ്ഞാനം നൽകി. ഐ അന്നുബുവ്വത്ത വൽ ഇൽമൽ അദീം, പ്രവാചകത്വവും അതിമഹത്തായ അറിവുമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വഫസ്സുലൽ ഖിതാബ്, അള്ളാഹു ചെയ്ത അനുഗ്രഹമായ മറ്റൊരു കാര്യം അള്ളാഹു പറയുന്നു, സംസാര വൈഭവം, തീർപ്പ് കൽപ്പിക്കാനുള്ള സംസാര വൈഭവം നാം അദ്ദേഹത്തിന് നൽകി. അതെന്താണ്, മുഫസ്സിരീങ്ങൾ പറയുന്നു, ഫസ്സുലൽ ഖിതാബ് എന്ന് പറഞ്ഞാൽ ഐ അൽ ഖുസൂമാത്തി ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ, തർക്കങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ സംസാര വൈഭവം അള്ളാഹു അദ്ദേഹത്തിന് നൽകി. ഉസൈമി റഹ്മത്ത് പറയുന്നു, വഷദദ്ന മുൽക്കഹു ഐ ഖവ്വയ്ന മുൽക്കഹു, അദ്ദേഹത്തിന് അധികാരം ശക്തിപ്പെടുത്തി കൊടുത്തു. ലിഅന്ന ശദ്ദ യഅതി ബിമഅന അത്തഖ്വിയ, ശദ്ദ് എന്നത് ശക്തിപ്പെടുത്തി എന്ന അർത്ഥത്തിൽ ഖുർആനിൽ പ്രയോഗിച്ച് കാണാം. സൂറത്തുൻ നബയിലെ 12-ാമത്തെ വചനത്തിൽ കാണാം, وبنينا فوقكم سبعا شدادا وبنينا فوقكم നിങ്ങൾക്കുമീതെ നാം പണിയുകയും ചെയ്തു. സബ്അൻ ഷിദാദ, ശക്തമായ ഏഴെണ്ണത്തെ ആകാശത്തെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ ഷദദ്ന എന്നത് അല്ലെങ്കിൽ ഷിദാദ എന്നത് ശക്തി അറിയിക്കാനാണ് അള്ളാഹു പ്രയോഗിച്ചത്. അതുപോലെ തന്നെ തഫ്സീറിൽ കാണാൻ സാധിക്കും, അന്നല്ലാഹു സുബ്ഹാനഹു വതആല ഖവ്വ മുൽക ദാവൂദ ബിമാ ദക്കർനാ ബിത്തഖ്വിയത്തിൽ മഅനവിയ വൽ ഹിസ്സിയ, പ്രത്യക്ഷമായും പരോക്ഷമായും അല്ലെങ്കിൽ ഭൗതികമായും ആത്മീയമായും എല്ലാ നിലക്കുമുള്ള തഖ്വിയത്ത് ശക്തിപ്പെടുത്തൽ അള്ളാഹു അദ്ദേഹത്തിന് നൽകി. അതുപോലെ തന്നെ അന്ന തഖ്വിയത്തൽ മുൽക്ക് മിൻ അക്ബരി ഔസാഫിൽ മലിക്കി, ഒരാൾക്ക് രാജ്യത്വം കൊണ്ട് ശക്തി നൽകുക എന്നത് ഏറ്റവും വലിയ ഒരു കാര്യമാകുന്നു. അല്ലത്തി യതമത്തഉ ബിഹാ ലിഅന്ന അല്ലാഹു തആല മന്ന ബിഹാ അലാ ദാവൂദ് അലൈഹിസ്സലാം ഫീ ഖൗലിഹി വശദദ്നാ മുൽക, ആ അല്ലാഹുവിൻ്റെ വചനത്തിൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് അല്ലാഹു രാജ്യത്വത്തിൻ്റെ ശക്തി വർദ്ധിപ്പിച്ചു കൊടുത്തു എന്ന്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, അള്ളാഹുവിലേക്ക് കൂടുതൽ വിനയാന്വിതരാകാൻ, അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നാം സന്നദ്ധരാവുക. ഈ അചേതന വസ്തുക്കളെന്ന് നമ്മൾ കരുതുന്ന പർവ്വതങ്ങളും അതേപോലെ തന്നെ ബുദ്ധിയില്ലാത്ത പറവകളും എല്ലാം തന്നെ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് അവനെ പ്രകീർത്തിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ നാം എത്രമാത്രം നന്ദി കെട്ടവരാണെന്നതാണ് നാം ചിന്തിക്കേണ്ട കാര്യം. അള്ളാഹു കൂടുതൽ നന്ദിയുള്ളവരായി ജീവിക്കാൻ നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറ സ്വാദ് 18 മുതൽ 20 വരെയുള്ള വചനങ്ങൾ നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാന്യ പണ്ഡിതൻ മുഹമ്മദ് കുട്ടി സലഫി.
2: വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ

വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദ് തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: ഈസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ എനി കേൾക്കുന്നത് ടെലിക്വിസ് പരിപാടിയാണ്. വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് ടെലിക്വിസ് പരിപാടികളിലേക്ക് കുറേയേറെ കുട്ടികൾ വിളിച്ചിട്ടുണ്ട്. പലർക്കും ലഭിച്ചിട്ടില്ല എന്ന പരാതി പീസ് ഖുർആൻ റേഡിയോയിലേക്ക് ലഭിക്കുന്നുണ്ട്. എന്നാലും ഇൻഷാല്ലാ വീണ്ടും വീണ്ടും ശ്രമിക്കുക. ടെലിക്വിസ് ഖുർആൻ ടെലിക്വിസ് പരിപാടിയിൽ വീണ്ടും പങ്കെടുക്കാനുള്ള ആവേശത്തോടുകൂടെ ഈ പരിപാടികളിലേക്ക് വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക. ടെലിക്വിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. കുട്ടികളുമായി സംവദിക്കുന്നത് ബഹുമാനനായ ഹാഫിൽ ജാഫർ സലഫിയാണ്. ടെലിക്വിസിൻ്റെ ഇന്നത്തെ പരിപാടികൾ നമുക്ക് ശ്രദ്ധിക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, കൂട്ടുകാരികളെ, പതിവ് പോലെ ഇന്നും പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ കൊച്ചു കൂട്ടുകാർക്കും കൂട്ടുകാരികൾക്കും ഖുർആനോടുള്ള അടുപ്പം കൂടുതൽ വർദ്ധിപ്പിക്കാനും അതോടൊപ്പം ഖുർആനിക മത്സരത്തിലൂടെ സമ്മാനം നേടിയെടുക്കാനുമുള്ള പ്രോഗ്രാമാണ് പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസ്. ഇന്നത്തെ ടെലിക്വിസിൽ ആദ്യമായി നമ്മോട് ചേരുന്ന കോളർ ആരാണെന്ന് നമുക്ക് പരിശോധിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ വബറകാതുഹു.
2: പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ്?
3: ഫാത്തിമ അഫ്ന.
2: ഫാത്തിമ
3: അഫ്ന.
2: അഫ്ന എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? എവിടെ വീട്?
3: കോഴൂർ.
2: ഓക്കെ. ഫാത്തിമ അസ്ന, ഖുർആൻ ടെലിക്വിസിൽ ഏത് ഭാഗത്തു നിന്നാണ് ചോദിക്കുക എന്ന് അറിയുമോ? അമ്മജുസ്. ഓക്കെ. അമ്മേത്തസാരൻ എന്ന അവസാനത്തെ ജുസയിൽ നിന്നാണ് ചോദ്യങ്ങൾ. ഓക്കെ, ശരി. മൂന്ന് ചോദ്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം, ഞാനൊരു ആയത്ത് ഓതും, അതിൻ്റെ ബാക്കി ചോദ്യമാണ്. ചോദ്യം മതി കേട്ടോ. ഓക്കെ, എളുപ്പമുള്ള ഒരു ഭാഗമാണ്. നന്നായി ശ്രദ്ധിച്ച് കൃത്യമായി മറുപടി പറയാം. അടുത്ത ആരുള്ളത്? ശബ്ദം കേൾക്കണ്ടല്ലോ. അനിയനാണ്. അനിയനത്ത് കുറച്ചാണ് മാറിക്കാൻ പറ കേട്ടോ, അല്ലെ ക്ലിയർ ഉണ്ടാവും. ഓക്കെ, ഞാനൊരായത്തോതാം, അതിൻ്റെ ബാക്കി മോള് ഓദ്യം മതി.
3: വമ
2: അദ്റാക മൽ അഖബ
3: ഫഖു റഖബ ഔ ഇത്ആമു ദി മസ്അബ ഫിയൗമി ദി മസ്അബ യതീമൻ ദ മഖറബ ഔ മിസ്കീനൻ ദ മത്റബ ثم كان من الذين آمنوا وتواصوا بالحق وتواصوا بالمرحمة.
2: اوكي اوكي. وتواصوا بالصبر وتواصوا بالمرحمة. اوكي. ഒന്നാമത്തെ ചോദ്യം ഉത്തരം ശരിയാണ് കേട്ടോ. ഉത്തരം ശരിയാണ്. മോളടുത്ത് ചെറിയൊരു കാര്യം, മോളടുത്ത് മാത്രമല്ല എല്ലാ കൂട്ടുകാരോടും ഖുർആൻ ഓതുമ്പോൾ പിന്നെ കുറച്ചൊക്കെ ഒരു സാവധാനത്തിൽ, സ്പീഡില്ലാതെ, ബേജാറൊന്നുമില്ലാതെ നല്ല ഉഷാറായിട്ട് ഓതണം കേട്ടോ. മോള് നന്നായിട്ട് ഓതാനൊക്കെ കഴിയും, പിന്നെ വാക്കുകളൊക്കെ നന്നായിട്ട് ഉച്ചരിക്കുന്നുണ്ട്. ഒന്നുകൂടി കുറച്ചൊന്ന് സ്ലോ ആയിട്ട് ഓതണം കേട്ടോ. റെഡി. അപ്പൊ ഇനി രണ്ടാമത്തെ ചോദ്യം, ഞാൻ ഓതുന്നത് ഏത് സൂറത്തിൽ നിന്നാണ് എന്നാണ് മോള് പറയേണ്ടത്. ആണോ? ഉറപ്പിക്കണോ? തെറ്റോ?
3: അറിയില്ല.
2: ഉറപ്പിച്ചോ? എന്നാൽ ശരി, ശരിയാണ് അല്ലേ? ശരിയാണ്. ഫകദ്ദബ വഅസാ സുമ്മ അദ്ബറ യസ്അ. അപ്പൊ ഉത്തരം ശരിയാണ്. ഓക്കെ. അപ്പൊ ഇനി ഒരു ചോദ്യം കൂടി ഉണ്ട്. റെഡി. ശരി, ആ ചോദ്യം, ഞാൻ ഓതുന്ന ആയത്തിന്റെ തൊട്ട് മുകളിലുള്ള ആയത്താണ് മോൾ ഓതേണ്ടത്. ഓക്കെ. വസ്സുബ്ഹി ഇദാ തനഫസ്. ഓക്കെ, പെട്ടെന്ന് പറയണം. നമ്മുടെ കൂട്ടുകാർ വിളിച്ചോണ്ടിരിക്കണം. ഏതോ സൂറത്ത് ഏതാണെന്ന് അത് പറയാൻ പറ്റൂലോ. ആയത്തൊന്നും കൂടി ഓതണോ? ഓക്കെ. വസ്സുബ്ഹി ഇദാ തനഫസ്. ഫാത്തിമ അസ്ന, പെട്ടെന്ന് ഉത്തരം പറയണം, നമ്മുടെ കൂട്ടുകാര് വിളിച്ചുകൊണ്ടിരിക്കാണ്. ഒന്നുകൂടി, ഇനി ലാസ്റ്റ് ചാൻസ് കേട്ടോ. വസ്സുബ്ഹി ഇദാ തനഫസ്. ഇനി ചാൻസ്, കുറെ കൂട്ടുകാരെ വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇൻഷാല്ലാ ഇനി അടുത്ത ദിവസം ഇതേ ടൈമിൽ മോള് വിളിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇൻഷാല്ലാ. അത് അല്ല, എന്തായാലും മോള് പിന്നെ ആയത്തുകളൊക്കെ ഓതാനൊക്കെ അറിയും. പക്ഷെ ഇങ്ങനെ പെട്ടെന്ന് മുകളിൽ നിന്നൊക്കെ ചോദിക്കുമ്പോഴാണ് തെറ്റുന്നത്. ഇൻഷാല്ലാ ഒന്നുകൂടി നന്നായി ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യണം, പഠിച്ച് അടുത്തതിൽ വീണ്ടും വിളിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇൻഷാല്ലാ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പുളിയാട്ടുകുളത്തുനിന്നും ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫാത്തിമ അസ്ന എന്ന കൂട്ടുകാരിയായിരുന്നു ഇതുവരെ നമ്മോട് ടെലിഗിസിൽ പങ്കെടുത്ത് സംസാരിച്ചിരുന്നത്. മാഷാഅല്ലാ, ചോദിച്ച മൂന്ന് ചോദ്യങ്ങളിൽ രണ്ട് ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകി. മൂന്നാമത്തെ ചോദ്യത്തിൽ എന്തോ ഒരു അശ്രദ്ധ മൂലം ഉത്തരം പറയാൻ സാധിച്ചില്ല. മാഷാഅല്ലാ, കുഴപ്പമില്ല. ഇൻഷാല്ലാ വരും എപ്പിസോഡുകളിൽ ഇതുപോലെ വിളിച്ച് സമ്മാനത്തിന് അർഹയാകാൻ കഴിയും. അതുകൊണ്ട് കൂട്ടുകാർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഇൻഷാല്ലാ അള്ളാഹു കൂട്ടുകാരിക്കും അതുപോലെയുള്ള കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അവൻ്റെ കലാം നന്നായി പഠിക്കാനും അത് ജീവിതത്തിൽ നിലനിർത്താനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാ, നമ്മോടൊപ്പം ചേരുന്ന അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
4: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
2: പീസ് ഖുർആൻ റേഡിയോ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ. ആരാണ് വിളിക്കുന്നത്? ഹിന. മാഷാല്ലാ. ഹിന എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ?
4: ഒന്നാം ക്ലാസ്.
2: ഹിനന്റെ വീട് എവിടെയാണ്? ഓക്കെ, മാഷാല്ലാ. ഹിന മോള് ഖുർആനൊക്കെ നന്നായി ഓതുവോ? പാട്ട് പാടുവോ? പാട്ട് പാടാനറിയോ? എന്നാ ചോദ്യത്തിന് ശേഷമാവാം പാട്ട് അല്ലേ? ഓക്കെ. ഏതായാലും ഹിന മോളെ മൂന്ന് ചോദ്യങ്ങളാണ് ചോദിക്കാം. അതില് കൃത്യമായി മോള് നന്നായി ശ്രദ്ധിച്ച് ഉത്തരം പറയണം കേട്ടോ. ഓക്കെ ഇൻഷാല്ല. ഒന്നാമത്തെ ചോദ്യം, ഞാനൊരായത്തോതാ, അത് ഏത് സൂറത്തിലാണെന്ന് മോള് പറഞ്ഞാൽ മതി.

0: ഹിനമോൾ, ഹിനമോൾ അതേത് സൂറത്തിലാണ്? അതേത് സൂറത്തിലാണെന്നാണ് ഹിനമോൾ പറയേണ്ടത്? ഏത് സൂറത്തിലാണ് ഹിനമോൾ? ബാക്കിയൊന്ന് ഓതി നോക്ക്. ആ എന്നാ കിട്ടും. ഏത് സൂറത്തിലാണ്? നൂലോദനോ? وَإِذَا مَرُّوا بِهِمْ يَتَغَامَزُونَ. മുത്തഫിഫീൻ. മാഷാ, ഓക്കെ. ഹിനമോൾ ഉത്തരം ശരിയാണ് കേട്ടോ. ഹിനമോൾ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ശരിയാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ഞാൻ ആയത്ത് ഓതാ, അതിന്റെ ബാക്കി ഓതാ. റെഡി? വഇല സമാഇ കൈഫ റുഫിഅത്. ഓക്കെ ഹിനമോളെ, അതെ, ഏത് സൂറത്തിലാണ്? ഓശിയ. മാഷാ, ഹിനമോൾ ഒന്നാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നേ? ആ ഖുർആൻ എവിടുന്നാ പഠിക്കല്? സ്കൂളില് ഖുർആനൊക്കെ പഠിക്കണ്ടല്ലേ. ഏതോ സ്കൂൾ ഓഫ് ഖുർആൻ എന്നാ പഠിക്കുന്നത്. മാഷാ അല്ലാഹ്. ഓക്കെ, അപ്പൊ ഖുർആൻ നന്നായി പഠിക്കുന്നുണ്ടാവും അല്ലേ. ഏതുവരെ ഇപ്പൊ മനഃപ്പാഠം പഠിച്ചു കഴിഞ്ഞു? ഒരു ജുസ് കഴിഞ്ഞു. സ്കൂൾ ഓഫ് ഖുർആനിൽ എത്രാമത്തെ വർഷമാണ് ഇപ്പോ? ഒരു വർഷം കൊണ്ട്. മാഷാ അല്ലാഹ്, ഒരു വർഷം കൊണ്ട് ഒരു ജുസ് പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഓക്കെ, അപ്പൊ ഇനി തുടർന്നങ്ങോട്ടും എല്ലാ പിന്നെ ആഴ്ചകളിലും സ്കൂൾ ഓഫ് ഖുറാനിൽ പോയി നന്നായി പഠിക്കണം കേട്ടോ. ഓക്കെ മാഷാല്ലാ. ഇപ്പൊ എത്ര ചോദ്യം കഴിഞ്ഞു? രണ്ടെണ്ണം കഴിഞ്ഞു. അപ്പൊ ഇനി അവസാനത്തെ ഒരു ചോദ്യം കൂടി ഉണ്ട്, അതിനുശേഷം ഹിനമോളുടെ നല്ലൊരു പാട്ടും. റെഡി? ഓക്കെ ഇൻഷാല്ലാ. എളുപ്പമുള്ളത് വേണോ? എളുപ്പമുള്ളത് വേണം അല്ലേ. എന്നാ വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ഞാനൊരു ആയത്ത് ഓതാ, അതിനെ തൊട്ട് മുകളിലുള്ള ആയത്താണ് മോൾ ഓതേണ്ടത്. വഖദ് ഖാബ മൻ ദസ്സാഹ. തൊട്ട് മുകളിലുള്ള ആയത്ത് ഓതണം. وَقَدْ خَابَ مَنْ دَسَّاهَا. ماشاء الله, very good, very good.
1: Thank you.
0: ماشاء الله. ഓക്കേ, അപ്പൊ ഹിനമോൾ മൂന്ന് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു അല്ലേ. ഹിനമോൾക്ക് നല്ല സന്തോഷായി. ഓക്കെ മാഷാ അല്ലാ. അപ്പൊ ആ സന്തോഷത്തിൽ നല്ല അടിപൊളി ഒരു പാട്ട് പാടി എല്ലാവരും കേൾക്കട്ടെ
1: കേട്ടോക്കും. മറ്റൊരു വചനം കാണില്ലല്ലോ തീർച്ച.

0: കടന്നു പോകുന്നവരിൽ വണ്ടിയിലുള്ളവരാ. കൂട്ടുകാരെ കാണുമ്പോഴും അസ്സലാമു അലൈക്കും.
1: ഓക്കേ, മാഷാല്ലാ, ഹിന മോള് വളരെ ഉഷാറായിക്കണു. സലാം പറയേണ്ട മര്യാദകളൊക്കെ പഠിപ്പിക്കുന്ന നല്ലൊരു പാട്ട്, എല്ലാവർക്കും ഇഷ്ടമായി കാണും. ഏതായിരുന്നാലും ഹിനമോൾക്കും സന്തോഷമായി, കേൾക്കുന്ന മറ്റു കൂട്ടുകാർക്കും സന്തോഷമാകുന്ന രൂപത്തിൽ സലാം പറയേണ്ടുന്ന മര്യാദകളെക്കുറിച്ചൊക്കെ നല്ല നിലക്കുള്ളൊരു പാട്ട് ഹിനമോൾ പാടി ഹിനമോൾക്ക് നന്നായി ഖുർആൻ പഠിക്കാനും നന്നായി പാട്ടൊക്കെ പാടി നല്ല നിലക്ക് ഇസ്ലാമികപരമായി ജീവിച്ചു മരിക്കാൻ നമുക്കെല്ലാവർക്കും, നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ഇൻഷാല്ലാ, ആമീൻ ഇൻഷാല്ലാ. കോട്ടക്കലിൽ താമസിക്കുന്ന 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹിനമോളാണ് നമ്മോടൊപ്പം ഇതുവരെ ടെലിഗിസിൽ പങ്കെടുത്ത് സംസാരിച്ചിരുന്നത്. നല്ല ഖുർആനൊക്കെ നന്നായി പഠിക്കുന്ന, അതുപോലെ തന്നെ ദീനീ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്ന നല്ലൊരു കൂട്ടുകാരി. ചോദിച്ച 3 ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി പറഞ്ഞതോടൊപ്പം സലാം പറയുന്നതിൻ്റെ മര്യാദകൾ പഠിപ്പിക്കുന്ന നല്ല ഒരു ഗാനം കൊച്ചുകൂട്ടുകാർക്കായി ആലപിക്കുകയും ചെയ്ത് നമ്മയെല്ലാം സന്തോഷിപ്പിച്ച ഹിനമോൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഇൻഷാ അള്ളാ, പീസ് റേഡിയോ നൽകുന്ന നല്ല ഒരു സമ്മാനം ഹിനമോളെ കാത്തിരിക്കുന്നു. ഇന്നത്തെ സമയം നമ്മളിൽ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കുട്ടികൾ, കൊച്ചുകൂട്ടുകാർ വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പലർക്കും ലഭിക്കുന്നില്ല. ഇൻഷാ അള്ളാ, വരും എപ്പിസോഡുകളിൽ വിളിച്ചുകൊണ്ട് ഇൻഷാ അള്ളാ നമുക്കും പങ്കെടുക്കാൻ കഴിയും. ഇന്നത്തെ അവസാനത്തെ കോഡറിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും സലാം.
1: പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അഷ്ഫിയ ഷറഹ്. മോളെ എവിടുന്നാണ് വിളിക്കുന്നത്? വീട് എവിടെയാണ്? മഞ്ചേരി. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
2: 7-ാം ക്ലാസ്സിലാണ്.
1: ഏത് സ്കൂളിലാണ്? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? പിന്നെ മോളുടെ അടുത്ത് ആരോ പിന്നെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്, അപ്പൊ കുറച്ചുകൂടി ക്ലിയർ ഉള്ള സ്ഥലത്ത് നിൽക്ക് കേട്ടോ. ഓക്കെ, അടുത്ത് എന്തൊക്കെയോ പക്ഷികളുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. അതാണല്ലേ. ഓക്കെ അഷ്ഫിയ, പിന്നെ ടെലിക്വിസില് നിബന്ധനകൾ അഷ്ഫിയക്ക് അറിയാമായിരിക്കും. അവസാനത്തെ ജുസ്ഇൽ നിന്നാണ് 3 ചോദ്യങ്ങൾ. ഓക്കെ, എന്നാൽ നമുക്ക് 1-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇൻഷാല്ലാ. ഓക്കെ, ആദ്യത്തെ ചോദ്യം, ഞാനൊരു ആയത്ത് പാരായണം ചെയ്യും, അത് ഏത് സൂറത്തിലാണെന്നാണ് അഷ്ഫിയ മോള് പറയേണ്ടത്. അതിനു മുമ്പ് അഷ്ഫിയ മോള് ഖുർആന് പഠിക്കാറുണ്ടല്ലോ, എവിടുന്നാ പഠിക്കാറുള്ളത്? മദ്രസയിൽ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
2: 7-ാം ക്ലാസ്സിലാണ്
1: പഠിക്കുന്നത്. ഓക്കെ മാഷ്, എന്നാ ആയത്ത് ഞാൻ ഓതട്ടെ. يصلونها يوم الدين. ഒന്നുകൂടി ഓതണം.

അശ്വിയമോൾ, ഒന്നുകൂടി ഓതണോ? അവസാന ചാൻസ് ആണ് കേട്ടോ. യസ്ലൗനഹാ യൗമദ്ദീൻ.

0: സൂറത്തുൽ ഇൻഫിത്താർ.
1: സൂറത്തുൽ ഇൻഫിത്വാർ ശരിയാണോ? ഉറപ്പാണോ? ഉറപ്പാണ്. ആ, എന്നാൽ ഉത്തരം ശരിയാണ്. ഓക്കെ, എന്നാൽ രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ഞാൻ ഓതുന്ന ആയത്ത് ഏത് സൂറത്തിലാണെന്നാണ് മോള് പറയേണ്ടത്. ഞാൻ ഓതുന്ന ആയത്ത് ഏത് സൂറത്തിലാണെന്ന് മോള് പറയണം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം അത് തന്നെയാണ്. ഓക്കെ.

0: ഓക്കെ, മാഷാല്ല. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം ശരിയാണ്. സൂറത്ത് മോള് പറഞ്ഞു ഓതിയപ്പോ ഇടയിൽ ഒരായത്ത് ചെറുതൊന്ന് വിട്ടു. ഏതാണ്? ഫഐന തദ്ഹബൂൻ. ആ ഓക്കെ. ഏതായാലും മോള് ചെറിയ ആയത്ത് വിട്ടാലും മോളുടെ ഓത്തൊക്കെ നല്ല ഉഷാറാണ്. തജ്വീദ് അനുസരിച്ചൊക്കെ മോള് പാരായണം ചെയ്യുന്നുണ്ട്. തജ്വീദൊക്കെ പഠിക്കാറുണ്ട് അല്ലേ? നിയമങ്ങൾ കുറച്ചൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് മോള് പഠിക്കാറുള്ളത്. ഓക്കെ. എപ്പോഴും ഖുർആൻ പഠിക്കുമ്പോൾ പിന്നെ ഖുർആനിൽ കുറേ സ്ഥലത്ത് നീട്ടാനും മണിക്കാനും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ കൂട്ടുകാർ പഠിക്കേണ്ടത്. അപ്പോഴേ നമ്മൾ ഖുർആൻ ഓതുന്നതിനും അതുപോലെ തന്നെ ഓതാനൊക്കെ നമുക്കൊരു സുഖവും ഒരു രസവും കിട്ടാം. ഓക്കെ, ഇൻഷാല്ലാ. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യമാണ്. അവസാനത്തെ ചോദ്യം, ഞാൻ ഓതുന്ന ആയത്തിൻ്റെ തൊട്ട് മുകളിലുള്ള ആയത്ത് മോള് പാരായണം ചെയ്യണം. لنخرج به حبا ونباتا لنخرج به حبا
1: وأنزلنا من المعصرات ماء سجاجا لنخرج به حبا ونباتا.
0: ഓക്കേ. ഏത് സൂറത്തിലാണ്? സൂറത്തുൻ നബ. അപ്പൊ ഒരു ജുസ് മുഴുവനായും മനഃപ്പാഠമാക്കിയിട്ടുണ്ട് അല്ലേ മോള്? മുകളിലെ സൂറത്തൊക്കെ പഠിക്കാറുണ്ടോ? അവർക്കും നിർത്തിയിട്ടില്ല. ഓക്കെ,
1: എന്തായാലും
0: ആ മദ്രസ്സന്നൊക്കെ പഠിച്ചതല്ലേ. ഓക്കെ, ഏതായാലും മുകളിലെ സൂറത്തൊക്കെ പഠിക്കണം കേട്ടോ. ഇൻഷാല്ലാ. ഓക്കെ, നന്നായി പഠിക്കണം. സ്കൂളിലൊക്കെ നന്നായി പഠിക്കണം, മദ്രസയിൽ നന്നായി പഠിക്കണം. നല്ല കുട്ടിയായി.
1: ഓക്കെ,
0: ഇൻഷാല്ലാ. അപ്പോൾ മോൾക്ക് സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ, പീസ് റെഡി നൽകുന്ന നല്ലൊരു സമ്മാനം മോൾക്ക് ലഭിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മഞ്ചേരിയിൽ താമസിക്കുന്ന ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന അഷ്ഫിയ ഷറഹ് എന്ന കൂട്ടുകാരിയായിരുന്നു നമ്മോടൊപ്പം ടെലിഗിസിൽ പങ്കെടുത്ത് സമ്മാനത്തിന് അർഹയായിരിക്കുന്നത്. മാഷാല്ല, നന്നായി ടെലിഗിസിൽ പങ്കെടുത്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു എന്ന് മാത്രമല്ല, വളരെ നന്നായി ഖുർആൻ നിയമമനുസരിച്ച് പാരായണം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്തു. ഇനിയും കൂടുതലായി മനഃപ്പാഠമാക്കാനും നന്നായി ഖുർആൻ പഠിക്കാനും അള്ളാഹു കൊച്ചുകൂട്ടുകാരിക്കും അതോടൊപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും കൂട്ടുകാരികൾക്കും കഴിവ് നൽകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി, സമയത്തിൻ്റെ പരിമിതി മൂലം തൽക്കാലം ഇന്ന് കൊച്ചുകൂട്ടുകാരോട് വിട പറയുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈറൻ. ടെലിക്വിസ്, ഖുർആൻ ടെലിക്വിസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്.
3: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
4: പീസ് റേഡിയോ.

0: മാന്യശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്ത് അൻകബൂത്തിലെ 16 മുതൽ 45 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുള്ള അൽ ഖലഫ്.
1: ഈ ലോകത്തു അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തു നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു. അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതു തന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദുഷുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ, ചിലപ്പോൾ അത് വളരെ ഗൗരവമേറിയതും മറ്റു ചിലപ്പോൾ അത് വളരെ നിസ്സാരമായ തെറ്റുകളുമാവാം. ഏതായാലും പാരായണത്തിൽ വരുന്ന തെറ്റുകളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സൂറത്തുൽ മഅരിജിലെ 40 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.

സൂറത്തുൽ മഅാരിജിലെ 41-ാമത്തെ ആയത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ചില കാര്യങ്ങൾ മാത്രം. അല അൻ നുബദ്ദില, ഇവിടെ അൻ സുക്കൂനുള്ള നൂനിന് ശേഷം വീണ്ടും നൂന്. അപ്പോൾ ഒന്നാമത്തെ നൂനിനെ രണ്ടാമത്തെ നൂനിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഓതാറുള്ളത്. പക്ഷേ അവിടെ ഗുന്നത്തോടുകൂടി ഓതണം അല അൻ നുബദ്ദില. അത് വേറെ വേറെ ആയിട്ട് ഓതേണ്ടതില്ല. ഓതുമ്പോൾ അത് കൂട്ടിലേപ്പിക്കുകയാണ് എന്നുള്ള ആ ഒരു നിയ തന്നെയാണ് വേണ്ടത്. അല അൻ നുബദ്ദില, അൻ നുബദ്ദില. 20. ഇനി ഖൈറം മിൻഹും, ഖൈറൻ ഖ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം. അതുപോലെ തന്നെ തൻവീന് ശേഷം മീം, ഖൈറമ്മി. തൻവീന് ശേഷം മീമ് വന്നാൽ ഇത് ഖാം കാമിൽ. പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടിലയിപ്പിച്ചുകൊണ്ട് ഓതണം. ഖൈറം മിൻഹും. ഇനി മിൻഹും വമ, ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം വ എന്ന അക്ഷരമാണ്. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. സൂറത്തുൽ ഫാത്തിഹയിൽ പോലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഗൈരിൽ മഖ്ദൂബി അലൈഹിം വ, അലൈഹിം സുക്കൂനുള്ള മീം ശേഷം വ, വലദ്ദാലീൻ അതിലെ വ. അധിക ആളുകളും അലൈഹിം വലദ്ദാലീൻ എന്നാണ് പറയാറുള്ളത്. അവിടെയും ചുണ്ടുകൂട്ടി ഓതണം. നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പഠിച്ച സമയത്ത് വിശദമായിട്ടവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ഖൈറം മിൻഹും വമ, മിൻഹും വമ, സുക്കൂനുള്ള മീമിന് ശേഷം വ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടി കൂട്ടണം, അഥവാ രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂടിയാലാണ് മീമ് പൂർണ്ണമാവുകയുള്ളൂ. അങ്ങനെ തന്നെ വായിക്കണം. മിൻഹും വമ, നഹ്നു ബിമസ്ബൂഖീൻ. നഹ്നു ഹ, ഈ അക്ഷരത്തിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ബിമസ്ബൂഖീൻ മദ് ഇറദുൽ സുക്കൂൻ.

നാൽപ്പത്തിരണ്ടാമത്തെ ആയത്തിൽ ഫദറുഹും യഖൂദു വയൽഅബു. ഇവിടെ ഫദറുഹും ഫദറുഹും ഫസ അല്ല ഫദ. ഇവിടെ ദാലിന് പലപ്പോഴും നമ്മൾ ഉച്ചാരണത്തിൽ ഫസറുഹും സായോട് സാമ്യമുള്ള ഒരു ശബ്ദമാണ് പലപ്പോഴും നമ്മളിൽ നിന്നും കേൾക്കാറുള്ളത്. ആ ഭാഗം ശ്രദ്ധിക്കണം. ഫദറുഹും. അതുപോലെ തന്നെ യഹൂദു ബാദിൻ്റെ ഉച്ചാരണം പല പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ കേട്ടു മനസ്സിലാക്കിയതാണ്. സ്വാദിന് പുള്ളിയിട്ട ബാദിൻ്റെ ഉച്ചാരണം ലാദ് അല്ല യഹൂദു അല്ല യഹൂദു, അങ്ങനെ തന്നെ വായിക്കണം. വയൽഅബു ഹത്ത യുലാഖു ഹത്ത ഹഇൻ്റെ ഉച്ചാരണം, അതുപോലെ ഐനിൻ്റെ ഉച്ചാരണം, തൊണ്ടയുടെ മധ്യഭാഗം, ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. യുലാഖു യൗമഹുമുല്ലദി. ഇവിടെ യൗമഹും മീമിന് ഫത്തഹാണ്, അത് ചിലപ്പോൾ ലൊമ്മ ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. യൗമഹുമുല്ലദി കൂട്ടി ഓതുമ്പോൾ, നമ്മളങ്ങനെ ഓതിപ്പോകുമ്പോൾ ഹത്ത യുലാഖു യൗമഹുമുല്ലദി യൗമഹുമുല്ലദി അങ്ങനെ ഓതുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. യൗമഹുമുല്ലദി യുഅദൂൻ യൗമഹുമുല്ലദി യുഅദൂൻ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി 43-ാമത്തെ ആയത്തിൽ യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി. ഈ അജ്ദാഥി എന്നതിലെ സ, അതുപോലെ സിറാഅൻ എന്നതിൽ സീൻ, ഇത് രണ്ടും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനോ അല്ലെങ്കിൽ തെറ്റുവാനോ സാധ്യതയുണ്ട്. പലപ്പോഴും ചില പഠിച്ച ആളുകളിൽ പോലും കാരണം അജ്ദാഥി സിറാഅൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിച്ചുകൊണ്ട് അത് ഓതണം. യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ സിറാഅ എന്നാണ് പറയേണ്ടത്, സിറാഅൻ എന്ന് വഖഫ് ചെയ്യരുത്, കൂട്ടി ഓതുകയാണ് നല്ലത്. കഅന്നഹും ഇലാ നുസുബിൻ നുസുബ് സ്വാദിന് ബൊമ്മ് സീനെ കൊണ്ടല്ല വായിക്കണം, നുസുബ് അല്ല, കഅന്നഹും ഇലാ നുസുബിൻ എന്നല്ല പറയേണ്ടത്, നുസുബ് സ്വാദ്. സ്വാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട് ചേർന്ന് വരണം. നുസുബീ യൂഫിദൂൻ. ബ എന്ന അക്ഷരത്തിൽ കസ്റു തൻവീൻ, തൻവീന് ശേഷം യാ വന്നാൽ ഇദ്ഗാം നാഖിസ് എന്ന നിയമമാണ്. അവിടെ തൻവീനിനെ യാഇലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഷദ്ദില്ലാത്ത രൂപത്തിൽ ഉന്നത്തോടുകൂടി ഓതണം. നുസുബീയൂഫിദൂൻ. അതുപോലെ തന്നെ ദാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു ശ്രദ്ധിക്കുക. يوم يخرجون من الأجداث سراعا كأنهم إلى نصب يوفضون. أوسانة آيتل خاشعة أبصارهم ترهقهم ذلة. ഇവിടെ ഖാശിഅതൻ ഖ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗമാണ് ഖ എന്നതിൻ്റെ മഖ്റജ്. അതുപോലെ തന്നെ ഐൻ ഖാശിഅ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ഖാശിഅതൻ അബ്സാറുഹും തൻവീനു ശേഷം ഹംസ. ഇവിടെ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഖാശിഅതൻ അബ്സാറുഹും. ധാരാളം ആളുകളിൽ അധികം ആളുകളിലും അറിയാവുന്നവരിൽ പോലും വരുന്ന ഒരു തെറ്റാണ് ഖാശിഅതൻ അബ്സാറുഹും. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും. അപ്പോൾ തൻവീനു ശേഷം ഹംസ അല്ലെങ്കിൽ ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ വരുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം, അധികം ആളുകളിലും തെറ്റുവരുന്നു. നൂനെക്കൊണ്ട് ഇങ്ങനെ ഖാശിഅതൻ അബ്സാറുഹും നബ്സാറുഹും, ഈ ഒരു വായന കേൾക്കാവുന്നതാണ്, അത് ശരിയല്ല. ഖാശിഅതൻ അബ്സാറുഹും ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല. ഈ രൂപത്തിൽ ആ തൻവീനെയും ഹംസയെയും കൃത്യമായിട്ട് ഉച്ചരിക്കണം. അബ് സ്വാറുഹും അബ് ബാഇനെ കലക്കല ചെയ്യണം. അതുപോലെ സ്വാദ്, സ്വാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു. സ്വാദിനെ ഉച്ചരിക്കുമ്പോൾ ഹെറൂഫുൽ ഇസ്തിഇലാഇൽപ്പെട്ട അക്ഷരമാണ്, സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കേണ്ടവ. അബ് സ്വാറുഹും തർഹഖുഹും തർഹഖുഹും ഖാഫ് തർഹഖുഹും അല്ല, ഓതുമ്പോൾ പലപ്പോഴും കാഫ് കൊണ്ടാണ് നമ്മൾ ഓതാറുള്ളത്. തർഹഖുഹും സില്ല, ദില്ലക്ക് പകരം പലപ്പോഴും സില്ല, ഇതൊക്കെ ശ്രദ്ധിക്കണം. തർഹഖുഹും ദില്ല. ذلك اليوم الذي ذلك اليوم ഇവിടെയും ذلك اليوم اليوم അല്ല യൗമ ആണ് യ. ذلك اليوم الذي كانوا يوعدون.
خاشعة

0: പ്രിയ ശ്രോതാക്കളെ, സൂറത്തുൽ മഅരിജ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. സൂറത്തുൽ മഅരിജ് പാരായണം ചെയ്യുമ്പോൾ ഒരു തെറ്റുകളും സംഭവിക്കാതെ കൃത്യമായിട്ട് തജ്വീദ് അനുസരിച്ച് മഖ്റജ് അനുസരിച്ച് ഓതുവാൻ പരമാവധി ശ്രദ്ധിക്കുക. നാദൻ തൗഫീഖ് ചെയ്യട്ടെ. ഇതെല്ലാം നമ്മളിൽ നിന്നും ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് റേഡിയോ 500 പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. മൊഡ്യൂൾ 16, ക്ലാസ് 36, ഏത്തിക്കാഫിന്റെ മര്യാദകൾ. ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ഹഖ ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദിഹി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, 500 തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ ഇഴ്തിക്കാഫുമായി ബന്ധപ്പെട്ട വചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു വന്നത്. വലാ തുബാശിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ് എന്ന ആയത്ത്. നോമ്പിൻ്റെ വിഷയങ്ങൾ വിശദമായി പ്രതിപാദിക്കവേ, വിശദമായി പരാമർശിക്കവേ, അള്ളാഹു സുബ്ഹാനഹു വതആല ഇഴ്തിക്കാഫിൻ്റെ വിഷയം കൂടി ഈ വചനത്തിൽ ഉണർത്തിയിരിക്കുകയാണ്. നമ്മൾ ഏതാനും വിഷയങ്ങളും വചനത്തിൻ്റെ അർത്ഥവുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. ഈ ആയത്തുമായി ബന്ധപ്പെട്ട സുപ്രധാനങ്ങളായ ചില മസാലകളുണ്ട്. അത് മനസ്സിലാക്കിയതിന് ശേഷം ആയത്തിൻ്റെ അവസാന ഭാഗം നമുക്ക് ഇൻഷാല്ലാ തുടർന്ന് പഠിക്കാം. വലാ തുബാശിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്. നിങ്ങൾ മസ്ജിദുകളിൽ ഇഴ്തിക്കാഫിൽ ആയിരിക്കവേ ഭാര്യമാരോട് ലൈംഗിക ബന്ധം പുലർത്താവതല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയണം. അപ്പോൾ ഇവിടെ ആകിഫൂൻ എന്നത് നമ്മൾ പറഞ്ഞു ഉഖൂഫ്, അത് മുലാസമയെ അറിയിക്കുന്നു, വിടാതെ കൂടുക, പൂണ്ടുകൂടുക എന്നത്. ഇഴ്തിക്കാഫിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച അതിലെ നിർവചനം പറഞ്ഞു, അൽ മുഖ്സു ഫിൽ മസ്ജിദ്, മസ്ജിദിൽ തങ്ങലും താമസിക്കലുമാണ് പ്രത്യേക രീതിയിൽ നിയ്യത്തോടു കൂടി. അപ്പോൾ അനാവശ്യമായി മസ്ജിദിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളത് ഇഴ്തിക്കാഫിൽ പാടുള്ളതല്ല. ആകിഫൂൻ എന്നുള്ള ഈ പദപ്രയോഗം തന്നെ അറിയിക്കുന്നത് പൂണ്ടുകൂടുക, ഭജനയിലാവുക എന്നൊക്കെയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ തിരുദൂതരെക്കുറിച്ച് പറയുന്നുണ്ട്, ലാ യദ്ഖുലുൽ ബൈത് ഇല്ലാ ലി ഹാജത്തിൽ ഇൻസാൻ,

ഇത്തിക്കാഫ് ഇരിക്കേണ്ടത് എവിടെയാണ്? മസ്ജിദുകളിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതകൾ മസ്ജിദിലല്ലാതെ ഇത്തിക്കാഫ് ഇരുന്നിട്ടില്ല, മസ്ജിദുകളിലല്ലാതെ ഇത്തിക്കാഫ് ഇരിക്കാൻ കൽപ്പിക്കുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മസ്ജിദുകളിലെ ഇത്തിക്കാഫ് സാധുവാകൂ എന്നുള്ളതാണ്. ഏറ്റവും പൂർണ്ണമായിട്ടുള്ള ഇത്തിക്കാഫ്, പ്രതിഫലത്തിൻ്റെ നിറവും തികവുമൊക്കെ ഉള്ള ഇത്തിക്കാഫ്, അത് അൽ മസ്ജിദുൽ ഹറാം, മക്കത്തെ മസ്ജിദ്, ഒ മസ്ജിദുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ മസ്ജിദുൽ നബവി, മദീനത്തെ മസ്ജിദ്, മസ്ജിദ് ബൈത്തുൽ മഖ്ദിസ്, അൽ മസ്ജിദുൽ അഖ്സ മസ്ജിദ്, ഇവിടങ്ങളിലുള്ള ഇത്തിക്കാഫാണ്. ആ വിഷയത്തിൽ ഹദീസ് വന്നിട്ടുണ്ട്, ലാ ഇത്തിക്കാഫ് ഇല്ലാ ഫിൽ മസാജിദ് സലാസ, മൂന്ന് മസ്ജിദുകളിലല്ലാതെ ഇത്തിക്കാഫ് ഇല്ല. അൽ മസ്ജിദുൽ ഹറാം, ഒ മസ്ജിദുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒ മസ്ജിദ് ബൈത്തുൽ മഖ്ദിസ്, ഇങ്ങനെയാണ് ആ തിരുമൊഴിയുള്ളത്. ഇത് പരിപൂർണമായ ഇത്തിക്കാഫിൻ്റെ വിഷയമാണ്. എന്നാൽ ഇത്തിക്കാഫ് ഏതൊരു മസ്ജിദിലും അനുവദനീയമാണ്, സാധുവാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇത്തിക്കാഫിൻ്റെ സ്ഥാനം മസ്ജിദ് തന്നെയാണ്. ഭൂരിപക്ഷ ഫുഖഹാക്കളും ഇമാം ഷാഫിഈ അദ്ദേഹത്തിൻ്റെ മദ്ഹബുൽ ജദീദിലും ഇത്തിക്കാഫിൻ്റെ വിഷയത്തിൽ സ്ത്രീകൾ പുരുഷനെ പോലെയാണ്, മസ്ജിദിൽ മാത്രമാണ് ഇത്തിക്കാഫ് സാധുവാവുക എന്ന അഭിപ്രായക്കാരാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ചോദിക്കപ്പെട്ടു, ഒരു മഹദി അവരുടെ വീട്ടിൻ്റെ മസ്ജിദിൽ ഇത്തിക്കാഫ് ഇരിക്കാൻ നേർച്ച നേർന്നു. വീടുകളിൽ നിശ്ചയിക്കപ്പെടുന്ന മസ്ജിദ്, പ്രത്യേകം നിസ്കരിക്കാനുള്ള ഇടം, അതിനെക്കുറിച്ചാണ് ചോദിക്കപ്പെട്ടത്. അവിടെ ഒരു സ്ത്രീ ഇത്തിക്കാഫ് ഇരിക്കാൻ നേർച്ച നേർന്നു. അപ്പൊ ഇബ്നു അബ്ബാസ് പറഞ്ഞത്, ബിദ്അത്തുൻ വ അബ്ഗദുൽ അഅമാലി ഇലല്ലാഹിൽ ബിദ്അഉ, വീട്ടിൽ ഉള്ള മസ്ജിദ് അതിൽ ഇത്തിക്കാഫ് ബിദ്അത്താണ്, അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള കർമ്മം ബിദ്അത്തുകളാകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. അപ്പം മസ്ജിദായി വഖഫ് ചെയ്യപ്പെടുകയും നിസ്കാരങ്ങൾ നിർവഹിക്കപ്പെടുകയും ചെയ്യുന്ന ഇടങ്ങൾ, അതാണ് ഇത്തിക്കാഫിൻ്റെ ഇടങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് വഅൻതും ആകിഫൂന ഫിൽ മസാജിദ് എന്നാണ്. വീടുകളിൽ മസ്ജിദുകളായി നിശ്ചയിക്കപ്പെടുന്ന ഇടം, അത് യഥാർത്ഥത്തിൽ വഖഫായി നിശ്ചയിക്കപ്പെട്ട മസ്ജിദുകളെ പോലെയല്ല. കാരണം ആ ഇടം മാറ്റി മറ്റൊരിടം വീട്ടിൽ നിശ്ചയിക്കാനും ജനാബത്തുകാരെ പോലുള്ളവർ, വലിയ ശുദ്ധിക്കാരെ പോലുള്ളവർക്ക് അവിടെ പ്രവേശിക്കാനും കിടക്കാനും ഒക്കെ ഋതുമതികളായ സ്ത്രീകൾ ഉപയോഗിക്കാനും ഒക്കെ അവസരമുള്ളതാണ് വീടുകളിലുള്ള മസ്ജിദുകൾ. അതുകൊണ്ട് തന്നെ ഫിൽ മസാജിദ് എന്നതിൽ വീടുകളിലെ മസ്ജിദുകൾ അല്ല ഉദ്ദേശം എന്ന് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഉണർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തിക്കാഫിൻ്റെ ഇടം അത് ആണിനും പെണ്ണിനും മസ്ജിദുകളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വഅൻതും ആകിഫൂന ഫിൽ മസാജിദ് എന്ന് പ്രയോഗിച്ചതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വലാ തുബാഷിറൂഹുൻ, അല്ലാഹു സുബ്ഹാനഹു തആല ഭാര്യമാരെ പ്രാപിക്കുന്നത് വിരോധിച്ചു ഇത്തിക്കാഫ് ഇരിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലാനു പറഞ്ഞു, ഇദാ ജാമഅൽ മുഅ്തകീഫു അബ്തല ഇത്തിക്കാഫഹു വസ്തഅനഫ്, ഒരാൾ ഇത്തിക്കാഫ് ഇല്ലായിരിക്കെ ഭാര്യയെ പ്രാപിച്ചാൽ അയാളുടെ ഇത്തിക്കാഫ് അസാധുവായി, വസ്തഅനഫ്, അയാൾ ഇത്തിക്കാഫ് പുനരാരംഭിക്കട്ടെ എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലാനുവിൻ്റെ ഫത്വ. വലാ തുബാഷിറൂഹുൻ എന്ന് പറഞ്ഞു, ഇത്തിക്കാഫിലായിരിക്കെ ഭാര്യമാരെ പ്രാപിക്കരുത് എന്ന്. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആലാന പറഞ്ഞു, അസ്സുന്നത്തു അലൽ മുഅ്തകിഫ്, ഇത്തിക്കാഫ് ഇരിക്കുന്നവൻ്റെ മേൽ സുന്നത്താണ്, അല്ല യഊദ മരീദൻ, രോഗിയെ സന്ദർശിക്കാതിരിക്കുക, വല യഷ്ഹദ ജനാസതൻ, ജനാസയിൽ പങ്കാളിയാകാതിരിക്കുക, വല യമസ് ഇംറാഅതൻ, സ്ത്രീയെ സ്പർശിക്കാതിരിക്കുക, വല യുബാശിറഹ, സ്ത്രീയുമായി സംസർഗത്തിൽ ഏർപ്പെടാതിരിക്കുക, വല യഖ്റുജ ലിഹാജത്തിൻ ഇല്ല ലിമാ ലാബുദ്ദ മിൻഹു, അനിവാര്യമായതിനല്ലാതെ ഇതര ആവശ്യങ്ങൾക്ക് പുറത്തു പോകാതിരിക്കുക, വല ഇത്തിക്കാഫ ഇല്ല ബി സൗമിൻ, നോമ്പെടുത്തുകൊണ്ടല്ലാതെ ഇത്തിക്കാഫില്ല, വല ഇത്തിക്കാഫ ഇല്ല ഫി മസ്ജിദിൻ ജാമിഅൻ, ജാമിയായ മസ്ജിദിലല്ലാതെ ഇത്തിക്കാഫില്ല. ജാമിയായ മസ്ജിദ് എന്ന് പറഞ്ഞാൽ ജുമുഅ സംഘടിപ്പിക്കപ്പെടുന്ന മസ്ജിദ്. ആയിഷ റളിയല്ലാഹു തആലയുടെ വീക്ഷണമാണ് ഇതൊക്കെ മഹദി പറയുന്നത്. മസ്ജിദുകളിൽ പൊതുവെ ഇത്തിക്കാഫ് അനുവദനീയമാണ്. ഏറ്റവും നല്ലത് ജുമുഅ സംഘടിപ്പിക്കപ്പെടുന്ന മസ്ജിദാണ്. ഏറ്റവും പരിപൂർണത അൽ മസ്ജിദുൽ ഹറാം, അൽ മസ്ജിദുൽ നബവി, അൽ മസ്ജിദുൽ അഖ്സ എന്നീ മൂന്ന് മസ്ജിദുകളാണ്. ഇതാണ് അതിൽ പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുള്ളതിൽ പ്രബല അഭിപ്രായം. അപ്പോൾ ഇവിടെ ഇത്തിക്കാഫ് ഇരിക്കുന്നവൻ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉണർത്തി. രോഗിയെ സന്ദർശിക്കാൻ

0: ഇല്ല, ജനാസയിൽ സംബന്ധിക്കാൻ പാടില്ല എന്നു തുടങ്ങിയ വിഷയങ്ങൾ മഹദി പറഞ്ഞതിനാൽ പിന്നെ ഇഹ്തികാഫ് ഇരിക്കുന്നവന് പാടുള്ള പ്രവൃത്തികൾ നിസ്കാരം, അള്ളാഹുക്കുള്ള ദിക്ര്, ഖുർആൻ പാരായണം, ഇതാണ് ഒരു മുഅ്തകിഫ് ഇഹ്തികാഫ് ഇരിക്കുന്നവൻ നിർവഹിക്കേണ്ട പുണ്യങ്ങൾ. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഈ വീക്ഷണത്തെ മുഖവിലക്കെടുത്ത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ ഇമാം ഷാഫിഈ, ഇമാം മാലിക്, അബു ഹനീഫത്തു നുഅ്മാൻ, അബ്ദുറഹ്മാൻ അൽ ഔസാഇ, ഇങ്ങനെ തുടങ്ങി പണ്ഡിതന്മാരൊക്കെ ഇതാണ് ഇഹ്തികാഫ് ഇരിക്കുന്നവരുടെ കർമ്മങ്ങൾ, ഇഹ്തികാഫുമായി പ്രത്യേകമായിട്ടുള്ള അമലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ സാമീപ്യം കാംക്ഷിക്കപ്പെടുന്ന ഏതൊരു അമലും ഇഹ്തികാഫ് ഇരിക്കുന്നവർക്കാകാം എന്ന് അലി റളിയല്ലാഹു തആല അൻഹു, അതേപോലെ സഈദ് ഇബ്നു ജുബൈർ, ഹസനുൽ ബസരി, ഇബ്രാഹിം ഉന്നഖഈ തുടങ്ങിയവർ പറഞ്ഞിട്ടുണ്ട്. ഇഹ്തികാഫ് ഇരിക്കുന്നത് അള്ളാഹുവോട് അടുക്കാനും അവനിൽ നിന്നുള്ള പുണ്യം നേടാനും വേണ്ടിയാണ്. അതിനാൽ രോഗസന്ദർശനവും ജനാസയിൽ സംബന്ധിക്കലും ഒക്കെ ഇഹ്തികാഫ് ഇരിക്കുന്നവർക്ക് അനുവദനീയമാണ് എന്നാണ് ഇവരുടെ പക്ഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നി സഫിയ ബിന്തു ഹുയൈ റളിയല്ലാഹു തആല അൻഹ തിരുദൂതർ ഇഹ്തികാഫിലായിരിക്കെ മസ്ജിദിൽ വന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രാത്രി സന്ദർശിച്ചതും ഹദീസിൽ വന്നിട്ടുണ്ട്. അങ്ങനെ സഫിയ റളിയല്ലാഹു തആല അൻഹ തിരുദൂതരോട് അല്പസമയം സംസാരിച്ചു നിന്നു. പിന്നീട് സഫിയ റളിയല്ലാഹു തആല അൻഹ മടങ്ങിപ്പോകാൻ ഭാവിച്ചപ്പോൾ അവരെ തിരിച്ചയക്കാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് ചെന്നു എന്നത് ഹദീസിൽ വന്നിട്ടുണ്ട്. സഫിയ റളിയല്ലാഹു തആല അൻഹ ഉസാമ ഇബ്നു സെയ്ദ് റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയോട് സംസാരിച്ചത്, അവരെ തിരിച്ചയക്കാൻ എഴുന്നേറ്റ് ചെന്നത് ഒക്കെ ഹദീസിൽ വന്നതിനാൽ ഇതുപോലത്തെ വിഷയങ്ങളാൽ ഇഹ്തികാഫ് ഇരിക്കുന്നവന് ദിക്റും ഖിറാഅത്തും സ്വലാത്തും മാത്രമല്ല, അതിനപ്പുറം എല്ലാ പുണ്യങ്ങളും ആകാം എന്ന് അലി റളിയല്ലാഹു തആല അൻഹുവിനെ പോലുള്ളവരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഭാര്യമാരെ സമീപിച്ച് അവരുമായിട്ടുള്ള ശയ്യാസഹനം അത് പാടുള്ളതല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ വ്യക്തമാക്കി, വലാ തുബാഷിറൂഹുൻ എന്ന ഈ പ്രയോഗത്തിലൂടെ. വലാ തുബാഷിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ് എന്നുള്ള ഈ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല നോമ്പിൻ്റെ വിഷയങ്ങൾ പരാമർശിക്കവെയാണ് നോമ്പിൻ്റെ ആയത്തുകൾക്കിടയിൽ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നോമ്പോടുകൂടി മാത്രമാണ് ഇഹ്തികാഫ് സാധുവാവുക, നോമ്പില്ലാത്തവർക്ക് ഇഹ്തികാഫ് ഇല്ല എന്ന് പ്രാമാണികരായ വലിയ ഒരളവ് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ആയിഷ റളിയല്ലാഹു തആലയിൽ നിന്നുള്ള അസർ കേട്ടു, ലാ ഇഹ്തികാഫ ഇല്ലാ ബിസൗം, നോമ്പെടുത്തുകൊണ്ടല്ലാതെ ഇഹ്തികാഫ് ഇല്ല എന്ന്. അബു ഹനീഫത്തു നുഅ്മാൻ, ഇമാം മാലിക്, ഇമാം അഹ്മദ് ഇവരുടെയൊക്കെ അഭിപ്രായം ലാ യസഹുൽ ഇഹ്തികാഫു ഇല്ലാ ബിസൗം, നോമ്പെടുത്തുകൊണ്ടല്ലാതെ ഇഹ്തികാഫ് സാധുവാവുകയില്ല എന്നുള്ളതാണ്. എന്നാൽ നമ്മളുടെ ഈ ആയത്തിനെ ഉണർത്തിക്കൊണ്ട് തന്നെ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് നോമ്പില്ലാതെയും ഇഹ്തികാഫ് സാധുവാകും എന്നാണ്. നോമ്പോടുകൂടിയാണ് ഏറ്റവും ശ്രേഷ്ഠം. അൽ ഫഖ്റു റാസി പറഞ്ഞു, യജൂസുൽ ഇഹ്തികാഫ് ബിഗൈരി സൗം, നോമ്പില്ലാതെയും ഇഹ്തികാഫ് അനുവദനീയമാകും. വൽ അഫ്ളു അൻ യസൂമ മഅഹു, ഏറ്റവും ശ്രേഷ്ഠം ഇഹ്തികാഫ് എടുക്കുമ്പോൾ നോമ്പുണ്ടാവുക എന്നുള്ളതാണ്. വഹുവ മദ്ഹബു ഷാഫിഈ, അതാണ് ഇമാം ഷാഫിഈയുടെ മദ്ഹബ് എന്നാണ് അൽ ഫഖ്റു റാസി പറഞ്ഞത്. എന്നിട്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തെളിവ് പറഞ്ഞത് ഹദീഹിൽ ആയ ഈ ആയത്താണ്. ലിഅന്നഹു ബിഗൈരി സൗമി ആകിഫുൻ വല്ലാഹു മനഅൽ ആകിഫ മിൻ മുബാശറത്തിൽ മർഅ, അല്ലാഹു സുബ്ഹാനഹു തആല ഇഹ്തികാഫ് ഇരിക്കുന്നവനെ ഭാര്യമാരെ പ്രാപിക്കുന്നതിൽ നിന്ന് തടഞ്ഞു. അപ്പോൾ നോമ്പില്ലാതെ ഇഹ്തികാഫ് ഇരിക്കുന്നവനാണ്, നോമ്പിൻ്റെ രാവിലാണ് ഭാര്യമാരെ പ്രാപിക്കൽ പാടുള്ളൂ, പകലിൽ പാടില്ല. അപ്പോൾ നോമ്പിൻ്റെ രാവിൽ ഇഹ്തികാഫ് ഇരിക്കാം, ഇഹ്തികാഫ് സാധുവാകുമെന്നുള്ള അത് ഈ ആയത്ത് അറിയിക്കുന്നു ഈ പ്രയോഗത്തിലൂടെ. അപ്പോൾ ഇഹ്തികാഫിന് സൗം ഷർത്തല്ല, പക്ഷേ ശ്രേഷ്ഠതയാണ് എന്നുള്ളതാണ് അതിൽ ശരി. ഇമാം ഇബ്നുൽ ഖയ്യിമിനെ പോലുള്ളവർ നോമ്പ് ഷർത്താക്കുന്നതിൽ കണിശക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പില്ലാതെ ഇഹ്തികാഫ് ഇരുന്നത് ഉദ്ധരിക്കപ്പെട്ടിട്ടേ ഇല്ല. വലം യദ്കുരില്ലാഹു സുബ്ഹാനഹു ഇഹ്തികാഫ ഇല്ല മഅസ്സൗം, അല്ലാഹു സുബ്ഹാനഹു തആല നോമ്പോടുകൂടിയല്ലാതെ ഇഹ്തികാഫിനെ പറഞ്ഞിട്ടില്ല. വലാ ഫഅലഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല മഅസ്സൗം, നോമ്പെടുത്തുകൊണ്ടല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഴ്തിക്കാഫ് ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് ഫൽ ഖൗലു റാജിഹു ഫി ദലീൽ അല്ലദീ അലൈഹി ജുംഹൂറു സലഫ് അന്ന സൗമ ശർത്തും ഫിൽ ഇഴ്തിക്കാഫ്. അതുകൊണ്ട് തന്നെ തെളിവിൻ്റെ വിഷയത്തിൽ ഏറ്റവും ബലപ്പെട്ട അഭിപ്രായം, പൂർവ്വസൂരികളിൽ ഭൂരിപക്ഷം നിലകൊണ്ടതായ അഭിപ്രായം, അന്ന സൗമ ശർത്തും ഫിൽ ഇഴ്തിക്കാഫ്, ഇഴ്തിക്കാഫിൽ നോമ്പുകാരനാവുക എന്നുള്ളത് ഷർത്താണ് എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഇമാം ഇബ്നുൽ ഖയ്യിം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയും ബലപ്പെടുത്തിയത് അതാണെന്ന് അദ്ദേഹം അനുസ്മരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല നോമ്പിൻ്റെ ആയത്തുകൾ വിശദമായി പ്രതിപാദിക്കുകയാണ് ഇഴ്തിക്കാഫിനെ കുറിച്ച് പറഞ്ഞത് എന്നത് ശരിയാണ്. അതിനാൽ ഇഴ്തിക്കാഫ് നോമ്പ് ഷർത്താണ് എന്ന് പറയുന്നത് നിരൂപണ വിധേയമാണ്. എന്തുകൊണ്ട്? ചില ഹദീസുകൾ നോമ്പെടുക്കാതെയും ഇഴ്തിക്കാഫ് ആകാം എന്നതിൽ സ്ഥിരപ്പെട്ടതിനാൽ. അബ്ദുള്ള ഇബ്നു ഉനൈസ് അൽ ജുഹനി ഒരിക്കൽ തിരുസവിധത്തിലെത്തി. തിരുദൂതരോട് വന്ന് അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാ ഇന്നലി ബാദിയത്തൻ അകൂനു ഫീഹ. തിരുദൂതരെ, ഞാൻ ഗ്രാമീണതയിൽ സ്ഥലമുള്ള ഒരു വ്യക്തിയാണ്, ഞാൻ അവിടെ ആയിരിക്കും. വാന ഉസല്ലി ഫീഹ ബിഹംദില്ല, ഞാൻ അവിടെ നിസ്കരിക്കും. ഫമുർ നിബിലൈലത്തിൻ അൻസിലുഹ ഇലാ ഹാദൽ മസ്ജിദ്. അതുകൊണ്ട് ഒരു രാത്രി ഈ മസ്ജിദിലേക്ക്, മസ്ജിദ് നബവിയിലേക്ക് വന്ന് കഴിയാൻ അങ്ങ് എന്നോട് കൽപ്പിക്കൂ. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇൻ സില്ലൈലത്തെ സലാസി വഷിരീൻ, 23 രാവിൽ താങ്കൾ വന്നോളൂ. അങ്ങനെ അബ്ദുള്ള ഇബ്നു ഉനൈസ് ഖാൻ യദ്ഖുൽ മസ്ജിദ സലാത്തൽ അസർ, അസർ നിസ്കാര സമയത്ത് മസ്ജിദിൽ പ്രവേശിക്കും. സുമ ലാ യഖ്റുജു മിൻഹു ലി ഹാജതിൻ ഹത്താ യുസല്ലി അസ്സുബ്ഹ്, സുബ്ഹി നിസ്കരിക്കുന്നത് വരെ അദ്ദേഹം ഒരാവശ്യത്തിനും പുറത്തു പോകുമായിരുന്നില്ല. ഫൈദ സല്ല സുബ്ഹ് വജദ ദാബതഹു അലാ ബാബിൽ മസ്ജിദ് ഫജലസ അലൈഹ ഫലഹിഖ ബിബാദിയതിഹി എന്നാണ്. സുബ്ഹ് നിസ്കരിച്ചാൽ പുറത്തിറങ്ങുമ്പോൾ മസ്ജിദിൻ്റെ ബാബിൽ അദ്ദേഹത്തിൻ്റെ യാത്രാമൃഗത്തെ കണ്ടെത്തും. അതിൽ കയറി അദ്ദേഹം ബാദിയയിലേക്ക്, അദ്ദേഹത്തിൻ്റെ ഗ്രാമീണതയിലേക്ക് ചെന്നെത്തുമായിരുന്നു എന്നാണ് ഈ സംഭവത്തിലുള്ളത്. അപ്പോൾ ഇവിടെ അബ്ദുള്ള ഇബ്നു ഉനൈസ് മസ്ജിദ് നബവിയിൽ ഇഴ്തിക്കാഫിരിക്കാൻ ഒരു രാവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെടുകയാണ്. 23 രാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചു. അപ്പോൾ രാവിൽ ഇഴ്തിക്കാഫിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ആ സമയം നോമ്പുകാരനല്ലല്ലോ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിഅറാനയിലായിരിക്കെ ആവശ്യപ്പെടുന്നുണ്ട്, യാ റസൂലല്ലാ ഇന്നി നദർത്തു ഫിൽ ജാഹിലിയത്തി അൻ ആതകിഫ യൗമൻ. തിരുദൂതരെ, ജാഹിലിയത്തിൽ ഞാൻ ഒരു ദിവസം ഇഴ്തിക്കാഫിരിക്കാൻ നേർച്ച നേർന്നിട്ടുണ്ട്, ചില നിവേദനങ്ങളിൽ ഒരു രാത്രി ഇഴ്തിക്കാഫിരിക്കാൻ നേർച്ച നേർന്നിട്ടുണ്ട് എന്നാണ്. എവിടെ? ഫിൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ. ഫകൈഫ തറ, നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫതഹിന് വന്ന് പിന്നെ ഹുനൈൻ, ഔത്താസ്, തായിഫ് ഇവിടങ്ങളിലൊക്കെ പോയി തിരിച്ചു വന്ന് ജിഅറാനയിൽ തങ്ങുകയും താമസിക്കുകയും ചെയ്ത ആ സമയം, ആ ജിഅറാനയിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ മദീനയിലേക്ക് പോകുന്നത്. അതിനിടയിൽ റസൂലുള്ള വന്നിട്ട് ഉംറ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ അവസരത്തിലാണ് ഉമർ ചോദിക്കുന്നത്, മസ്ജിദുൽ ഹറാമിൽ ഒരു രാത്രി ഇഴ്തിക്കാഫിരിക്കാൻ ഞാൻ നേർച്ച നേർന്നിട്ടുണ്ട്, എന്താണ് താങ്കളുടെ അഭിപ്രായം എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഔഫി ബിനദരിക്, താങ്കളുടെ നേർച്ച പൂർത്തിയാക്കൂ എന്നാണ്. ഫഅതക ഫലൈലതൻ, അപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു രാത്രി ഇഴ്തിക്കാഫിരുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ ഇഴ്തിക്കാഫിന് നോമ്പിനെ ഷർത്താക്കുക എന്നുള്ള അഭിപ്രായം, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ ഹദീസുകളുള്ളത്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രയോഗത്തിൽ, അസ്സുന്നത്ത് ഫീമൻ ഇഴ്തക ഫൈ യസൂം, ഇഴ്തിക്കാഫിരുന്നവരുടെ വിഷയത്തിൽ സുന്നത്ത് നോമ്പെടുക്കലാണ് എന്നത് ഷർത്താണ് എന്ന് പറയുന്നത് പോലെയല്ല. ഷർത്താണ് എന്ന് പറഞ്ഞാൽ ഇഴ്തിക്കാഫ് ശരിയാകാൻ, സാധുവാകാൻ നോമ്പെടുക്കണം എന്ന് വരും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യ, നോമ്പുകാരനായിട്ടല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇഴ്തിക്കാഫിരുന്നിട്ടില്ല എന്നുള്ളതാണ്. അതിനാൽ നോമ്പോടുകൂടി ഇഴ്തിക്കാഫിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമവും സുന്നത്തും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വലാ തുബാഷിറൂഹുന്ന വഅൻതും ആകിഫൂൻ. ആകിഫൂൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞു, ലുസൂം, വിടാതെ കൂടുക, മുദാവമ നിത്യമായി കൂടുക എന്നതിനെയാണ് അത് അറിയിക്കുന്നത്. ഇഴ്തിക്കാഫ് ആകേണമെങ്കിൽ എത്ര സമയം, ഇഴ്തിക്കാഫിന് ഏറ്റവും ചുരുങ്ങിയ കാലപരിധി എത്ര, കൂടിയാൽ എത്ര? ഈ പദപ്രയോഗം അറിയിക്കുന്നത് ഇഴ്തിക്കാഫ് മസ്ജിദിൽ കുറെ വിടാതെ കൂടുക, തുടരുക എന്നുള്ളതാണ്. ചില ഫുഖാക്കൾ പറഞ്ഞു, ഹനഫികളെ പോലുള്ളവർ, ഇഴ്തിക്കാഫിൻ്റെ ചുരുങ്ങിയ കാലപരിധി ഒരു രാവും പകലുമാണ്. ചിലർ പറഞ്ഞത് 10 ദിവസമാണ് ചുരുങ്ങിയ കാലപരിധി. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഒരു നിമിഷമായാലും, വലൗ ലഹ്ദത്തുൻ വാഹിദ, ഇഴ്തിക്കാഫ് ശരിയാകും. വല ഹദ്ദ ലി അക്സരിഹി, കൂടിയാൽ എത്ര, അതിനൊരു ഹദ്ദില്ല എന്നുള്ളതാണ്. ഫുഖാക്കൾക്കിടയിൽ ഈ അഭിപ്രായ വ്യത്യാസമുള്ളത് ഉണർത്തുമ്പോഴും ഈ പ്രയോഗം, ആകിഫൂൻ എന്നുള്ള പ്രയോഗം, വഅഹീദ്ന ഇലാ ഇബ്രാഹിമ വഇസ്മാഇൽ അൻ തഹിറ ബൈതിയ ലിത്തായിഫീന വൽആകിഫീന വർറുക്അഇ സുജൂദ്, നമ്മൾ പഠിച്ചുപോയ വചനമാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല ഇബ്രാഹിം ഇസ്മായിൽ അലൈഹി വസലാമയോട് നടത്തിയ ഉടമ്പടി കരാർ, അള്ളാഹുവിന്റെ ബൈത്തിനെ ശുദ്ധീകരിക്കാൻ തവാഫ് ചെയ്യുന്നവർക്ക്, വൽ ആക്കിഫീൻ ഇഴ്തികാഫിരിക്കുന്നവർക്ക്, പിന്നെ നിസ്കരിക്കുന്നവർക്ക്, അള്ളാഹു സുബ്ഹാനഹു വതാല വൽ ആക്കിഫീൻ എന്നാണ് പ്രയോഗിച്ചത്. അപ്പൊ ആ പ്രയോഗം അറിയിക്കുന്നത് വിടാതെ കൂടുക, താമസിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്ര സമയം എന്ന് നിർണിതമല്ലെങ്കിലും ഇഴ്തികാഫിൽ കുറച്ച് സമയം അള്ളാഹുമായി ചെലവഴിക്കുക എന്നുള്ളത് ആ പദപ്രയോഗം തേടുന്നൊരു വിഷയമാണ് എന്നത് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലെ അവസാനത്തെ പത്തിൽ ഇഴ്തികാഫ് ഉറിയിക്കാറുണ്ടായിരുന്നു എന്നത് ധാരാളം ഹദീസുകളിൽ വന്നിട്ടുള്ള പ്രയോഗമാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആലാനു മൗല നാഫിഉന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഴ്തികാഫ് ഇരുന്നിരുന്ന മസ്ജിദുൻ നബവിയിലെ ഇടം കാണിച്ചു കൊടുക്കാറുണ്ടായിരുന്നു എന്നത് ഹദീസിൽ വന്നിട്ടുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഴ്തികാഫ് ഇരിക്കാൻ സുബ്ഹി നിസ്കരിച്ച് മസ്ജിദിൽ കയറി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിനായി ഒരു കൂടാരമൊരുക്കി. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഴ്തികാഫിൻ്റെ അനുവാദം ചോദിച്ചു. അവർക്ക് അനുവാദം ലഭിച്ചപ്പോൾ അവരും ഇഴ്തികാഫ് ഇരിക്കാൻ ഒരു കൂടാരം സ്ഥാപിച്ചു എന്നാണ്. ഈ വിവരം കേട്ട ഹഫ്സ റളിയല്ലാഹു തആല അൻഹയും സൈനബ് റളിയല്ലാഹു തആല അൻഹയും ഒക്കെ ഇഴ്തികാഫ് ഇരിക്കാൻ തയ്യാറായി. അവർക്കൊക്കെ ഒരു കൂടാരം മസ്ജിദിൽ ഉണ്ടാക്കി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് മസ്ജിദിൽ കാണുന്നത് നാല് കുബ്ബകളാണ്, കൂടാരങ്ങൾ. ആയിഷ, ഹഫ്സ, സൈനബ്, അതുപോലെ തിരുദൂതരുടെ കുബ്ബ. ഇത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളെ ഇതിന് പ്രേരിപ്പിച്ചത് എന്ത്? പുണ്യമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇഴ്തികാഫ് ഇരിക്കുന്നില്ല, കുബ്ബകൾ മസ്ജിദിൽ നിന്ന് എടുക്കാൻ കൽപ്പിച്ചു. അങ്ങനെ തിരുദൂതരുടെയും ഭാര്യമാരുടെയും കുബ്ബകൾ മസ്ജിദിൽ നിന്ന് എടുക്കുകയുണ്ടായി. ആ വർഷം പിന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഴ്തികാഫ് ഇരുന്നില്ല റമദാൻ ഒടുവിൽ. പകരം ശവ്വാലിലെ 10 ദിവസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഴ്തികാഫ് ഇരിക്കുകയായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. ഞാൻ ഇത് ഉദ്ധരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീയായിരുന്നു ഇഴ്തികാഫ് ഇരിക്കുക എന്നുള്ളത് അവിടുത്തെ ഭാര്യമാരുടെയും. പക്ഷേ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഴ്തികാഫ് ആ വർഷം ഒഴിവാക്കിയത് ഇങ്ങനെ ഓരോ ഭാര്യമാരും മസ്ജിദിൽ കുബ്ബ നിർമ്മിച്ചാൽ ആളുകൾക്കുണ്ടാകുന്ന തടസ്സങ്ങളും നിസ്കരിക്കാൻ ഉള്ള സ്ഥലപരിമിതിയും ഒക്കെ കാരണത്താലാണ്. സഹയായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ തിരുവിയോഗ ശേഷം അവിടുത്തെ പത്നിമാർ മസ്ജിദിൽ ഇഴ്തികാഫ് ഇരുന്നതൊക്കെ സഹീഹായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇഴ്തികാഫ് വലിയ പുണ്യമാണ്, അത് നിർവഹിക്കപ്പെടേണ്ട ഇടം മസ്ജിദാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, ഫിൽ മസാജിദ്. പണ്ഡിതന്മാർ പറഞ്ഞത് ഈ അൽ മസാജിദ് എന്നതിൽ അൽ ലിൽ അഹദ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ജമാഅത്ത് നിസ്കാരം സംഘടിപ്പിക്കപ്പെടുന്ന മസ്ജിദ് എന്നാണ്. നമ്മൾ കേട്ടു ആയത്ത് അൻ തഹീറ ബൈതിയ ലി തായിഫീന വൽ ആക്കിഫീൻ എന്നാണ്. എൻ്റെ ബൈത്തിനെ അവിടെ അൽ മസ്ജിദുൽ ഹറാം അല്ലെങ്കിൽ അൽ കഅബ അതിനെ ഉദ്ദേശിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് തവാഫ് ചെയ്യുന്നവർക്ക്, ഇഴ്തികാഫ് ഇരിക്കുന്നവർക്ക് എന്ന്. അപ്പോൾ മസ്ജിദുകളാണ് ഇഴ്തികാഫിനുള്ള ഇടം. ഇഴ്തികാഫ് വലിയ പുണ്യമാണ്, ഈ ഒരു പ്രയോഗം അതൊക്കെ നമ്മളോട് ഉണർത്തുന്ന വിഷയവുമാണ്. ആയത്തിൻ്റെ ബാക്കി ഭാഗം ഇൻഷാല്ലാ നമുക്ക് അടുത്ത എപ്പിസോഡിൽ തിൽക ഹുദൂദുല്ലാഹ് എന്ന് തുടങ്ങിയുള്ളത് തുടർന്ന് പഠിക്കാം ബിഇദ്നില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാകല്ലാഹ് ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ 500 മൊഡ്യൂൾ 16 ക്ലാസ് 38 ഇഴ്തികാഫിന്റെ മര്യാദകൾ. ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തത് അബ്ദുൽ ജബ്ബാർ മദീനി. ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കടക്കാം.
2: ചോദ്യമൊന്ന്, ആക്കിഫൂന എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ ഇരിക്കുന്നവർ, ബി വിടാതെ കൂടുക, സി മതിയായവർ. ചോദ്യം രണ്ട്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിക്കപ്പെട്ടു, ഒരു മഹദി അവരുടെ വീടിന്റെ മസ്ജിദിൽ ഇഴ്തികാഫ് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു, അതിന് പറ്റുമോ? അതിന് മറുപടിയായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന് പറഞ്ഞത് എന്താണ്? ഓപ്ഷൻ എ അത് നല്ല പ്രവൃത്തിയാണ്, ബി കുറ്റകരമല്ല, സി ബിദ്അത്താണ്. ചോദ്യം മൂന്ന്, ഇഴ്തികാഫ് പരിപൂർണമാക്കപ്പെടുന്ന മസ്ജിദുകളിൽ പെടാത്തത്? ഓപ്ഷൻ എ മസ്ജിദുൽ ഹറാം, ബി മസ്ജിദ് ഖുബ, സി മസ്ജിദുൻ നബവി.
3: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ. ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം. 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിലാലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000 ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം

0: തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പർച്ചേസിന് ഇറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റ മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
1: പീസ് റേഡിയോ.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. കുഞ്ഞുനാളിലെ വിശുദ്ധ ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കുകയും ലോകത്തെ അറിയപ്പെടുന്ന ഖാരിഈകളായി മാറുകയും ചെയ്ത പ്രതിഭകളുടെ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് കിഡ്സ് ടൈം പരിപാടിയിലൂടെ. ഇന്ന് നാം കേൾക്കുന്നത് ഹാഫിദ് സലാഹ് അൽ മുസ്ലിയുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു സഫാത്ത്.
1: أعوذ بالله من الشيطان الرجيم.

0: കിഡ്സ് ടൈം പരിപാടിയിൽ ഇന്ന് നാം കേട്ടത് ഹാഫിദ് സലാഹ് അൽ മുസ്ലിയുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു സ്വാഫാത്ത്.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ലോക പ്രശസ്ത ഖുർആൻകാരികളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കാൻ ശ്രോതാക്കൾക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ തൻസീലിൽ പ്രശസ്ത ഖാരി വദീ അൽ യമാനി സൂറത്ത് യൂസുഫ് 50-ാമത്തെ ആയത്ത് മുതൽ സൂറത്ത് ഇബ്രാഹിം 52-ാമത്തെ വചനം വരെ പാരായണം നിർവഹിക്കുന്നു.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രശസ്ത ഖാരി വദീഉ അൽ യമാനിയുടെ ഖുർആൻ പാരായണം സൂറത്ത് യൂസുഫ് 50 മുതൽ സൂറത്ത് ഇബ്രാഹിം 52 വചനങ്ങളാണ് നിങ്ങൾ കേട്ടത്.
1: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: തഫ്സീർ അമാനി, മുഹമ്മദ് അമാനി മൗലവി റഹ്മഹുള്ളയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരമാണ്. സൂറത്തുന്നബയിലെ 21 മുതൽ 38 കൂടിയ വചനങ്ങളാണ് പ്രക്ഷേപണം ചെയ്യുന്നത്.
4: വചനം 21.
5: ഇന്ന ജഹന്നമ, നിശ്ചയമായും ജഹന്നം നരകം, കാനത്ത് അതാകുന്നു, മിർസ്വാദ പതിസ്ഥാനം കാത്തിരിക്കുന്നത്, നിരീക്ഷണ സ്ഥലം.
6: ഇന്ന ജഹന്നമ കാനത് മിർസ്വാദ,
5: നിശ്ചയമായും ജഹന്നം അഥവാ നരകം ഒരു പതിസ്ഥാനമാകുന്നു.
4: വചനം 22.
5: ലിത്തോഗീന, അതിക്രമികൾക്ക് ധിക്കാരികൾക്ക്, മആബ സങ്കേതം പ്രാപ്യസ്ഥാനം ആയിട്ട്.
6: ലിത്തോഗീന മആബ,
5: അതിക്രമകാരികൾക്ക് സങ്കേത സ്ഥലമായിക്കൊണ്ട്.
4: വചനം 23.
5: ലാബിസീന, താമസിക്കുന്ന കഴിഞ്ഞുകൂടുന്നവരായിക്കൊണ്ട്. ഫീഹ അതിൽ, അഹ്ഖോബ പല യുഗങ്ങൾ, ദീർഘിച്ച കാലഘട്ടങ്ങൾ.
6: ലാബിസീന ഫീഹ അഹ്ഖോബ,
5: അതെ അതിൽ പല യുഗങ്ങൾ താമസിക്കുന്നവരായും കൊണ്ട്.
4: വചനം 24.
5: ലാ യദൂഖൂന, അവർ രുചി നോക്കുകയില്ല, ആസ്വദിക്കുകയില്ല. ഫീഹ അതിൽ, ബർദൻ ഒരു തണുപ്പും, വലാ ശറാബൻ ഒരു പാനീയവുമില്ല.

0: വല്ല പാനീയമാകട്ടെ അവർ രുചി നോക്കുന്നതല്ല.
1: വചനം 25.
0: ഇല്ല ഹമീമൻ, അത്യുഷ്ണ ജലമല്ലാതെ, ചുട്ടുതിളക്കുന്ന ജലമല്ലാതെ. വഗസ്സാഖോ, ഗസ്സാഖും അഥവാ ദുർഗന്ധമുള്ള അതിശൈത്യ ജലവും.
2: ഇല്ല ഹമീമൻ വഗസ്സാഖോ,
0: അത്യുഷ്ണ ജലവും ദുർഗന്ധത്തോടെ ഒഴുകുന്ന അതിശൈത്യ ജലവുമല്ലാതെ.
1: വചനം 26.
0: ജസാഅൻ, പ്രതിഫലമായിട്ട്. വിഫാഖോ, യോജിച്ച, ഒത്തതായ.
2: ജസാഅൻ വിഫാഖോ,
0: അവർക്ക് യോജിച്ച പ്രതിഫലമെന്ന നിലക്ക്.
3: അതിരുവിട്ടിരുന്ന ധിക്കാരികളെ പതിയിരുന്ന് തേടിപ്പിടിക്കുന്ന സ്ഥലമത്രേ നരകം. അതിലെ കാവൽക്കാരായ മലക്കുകൾ അവിടെ പതിയിരിക്കുന്നുണ്ടാകും. പിന്നോക്കം പോകുന്നവരെയും തിരിഞ്ഞു പോകുന്നവരെയും അത് വിളിച്ചു വരുത്തുക തന്നെ ചെയ്യും. തദ്ഉമൻ അത്

0: വധവല്ല. അവരുടെ ഏകസങ്കേതമായ നരകത്തിൽ നിന്ന് അവർക്ക് ഒരിക്കലും രക്ഷയില്ല. കണക്കറ്റ യുഗങ്ങൾ അഥവാ എന്നെന്നും അവരതിൽ തന്നെ കഴിച്ചു കൂട്ടേണ്ടിയിരിക്കുന്നു. അത്യുഗ്രമായ ഉഷ്ണത്തിനൊരു ശാന്തിയോ അസഹനീയമായ ദാഹത്തിനൊരു ശമനമോ പോലും അവർക്ക് ആസ്വദിക്കുവാൻ സാധ്യമല്ല. ദാഹത്തിന് ലഭിക്കുവാനുള്ളത് ഹമീം മാത്രമാകുന്നു. അതാകട്ടെ വായയും കുടലും വെന്തുരുകിപ്പോകുമാറുള്ള അത്യുഷ്ണജലം. തണുപ്പിന് ലഭിക്കുവാനുള്ളത് ഒസാക്കും. അതാണെങ്കിൽ നരകത്തിൽ നിന്ന് കിണ്ടൊഴുകുന്നതും ദുർഗന്ധവും അഴുക്കും നിറഞ്ഞതും നരകത്തിൻ്റെ ഉഷ്ണത്തെ വെല്ലുമാറു തണുപ്പുള്ളതും. അള്ളാഹു നമ്മെ കാക്കട്ടെ. ആമീൻ. ഈ രണ്ടിനെപ്പറ്റിയും സൂറത്ത് സാദ് 57 വിവരിച്ചത് ഓർക്കുക. അള്ളാഹുവിൻ്റെ സന്ദേശങ്ങളെയും കൽപ്പനകളെയും ധിക്കരിച്ച് അക്രമികളായി ഭൂമിയിൽ ജീവിതകാലം കഴിച്ചുകൂട്ടിയവർക്ക് പരലോകത്ത് വെച്ച് അവരുടെ അഭീഷ്ടത്തിനും ഇച്ഛക്കും കടകവിരുദ്ധമായ ഇത്തരം കടുത്ത ശിക്ഷകൾ നൽകുന്നത് തികച്ചും അനുയോജ്യം തന്നെയാണ് എന്നത്രേ 26 വചനത്തിൽ അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നത്. ഇതിനെല്ലാം വിടയാക്കിയ അവരുടെ ചെയ്തികളെന്താണെന്ന് അള്ളാഹു എടുത്തുകാട്ടുന്നു.
1: വചനം 27.
2: ഇന്നഹും, നിശ്ചയമായും അവർ, കാനു ലായർജൂന, അവർ പ്രതീക്ഷിച്ചിരുന്നില്ല, ഹിസാബൻ, വിചാരണ, കണക്കുനോക്കൽ.
3: ഇന്നഹും കാനു ലായർജൂന ഹിസാബ,
2: നിശ്ചയമായും അവർ വിചാരണയെ പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു.
1: വചനം 28.
2: വകദബു, അവർ വ്യാജമാക്കുകയും ചെയ്തു. ബി ആയാതിന, നമ്മുടെ ലക്ഷ്യങ്ങളെ, ദൃഷ്ടാന്തങ്ങളെ. കിദബ, ഒരു വലിയ വ്യാജമാക്കൽ.
3: വകദബു ബി ആയാതിന കിദബ,
2: നമ്മുടെ ലക്ഷ്യങ്ങളെ അവർ ഒരു വല്ലാത്ത വ്യാജമാക്കൽ വ്യാജമാക്കുകയും ചെയ്തു. അഥവാ ഇതാണ് കാരണം.
1: വചനം 29.
2: വകുല്ല ശൈഇൻ, എല്ലാ കാര്യവും വസ്തുവും. അഹ്സൈനാഹു, നാം അതിനെ കണക്കാക്കിയിരിക്കുന്നു, തിട്ടപ്പെടുത്തിയിരിക്കുന്നു. കിതാബൻ, എഴുത്തായി, രേഖപ്പെടുത്തിക്കൊണ്ട്.
3: വകുല്ല ശൈഇൻ അഹ്സൈനാഹു കിതാബ,
2: എല്ലാ കാര്യവും തന്നെ നാം എഴുതി രേഖപ്പെടുത്തി തിട്ടമാക്കി വെച്ചിരിക്കുന്നു.
1: വചനം 30.
2: ഫദൂഖു, ആകയാൽ ആസ്വദിക്കുവിൻ, രുചി നോക്കുവിൻ. ഫലൻ നസീദക്കും, ഇനി നിങ്ങൾക്ക് നാം വർദ്ധിപ്പിക്കുന്നതേയല്ല. ഇല്ല അദാബ, ശിക്ഷയല്ലാതെ.
3: فذوقوا فلن نزيدكم الا عذابا.
2: ആകയാൽ ഹേ അതിക്രമകാരികളെ, രുചി നോക്കിക്കൊള്ളുവിൻ. ഇനി നിങ്ങൾക്ക് ശിക്ഷയല്ലാതെ മറ്റൊന്നും നാം വർദ്ധിപ്പിച്ചു തരുന്നതേയല്ല.
0: നരകക്കാരെ സംബന്ധിച്ചിടത്തോളം ഖത്താദാ റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം ചെയ്യപ്പെട്ടതുപോലെ ഇതിലധികം ഗൗരവമേറിയ മറ്റൊരു വാക്യം ഖുർആനിൽ ഇല്ലെന്ന് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി കൂടുതൽ നൽകുവാനുണ്ടെങ്കിൽ അത് കൂടുതൽ ശിക്ഷ മാത്രമാണെന്ന് സർവാധിരാജനായ സൃഷ്ടാവ് അവരോട് പറയുമ്പോൾ അവരുടെ നിരാശയും സങ്കടവും എത്രമാത്രമായിരിക്കും ആലോചിച്ചു നോക്കുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. വിഭാഗം 2. അവിശ്വാസത്തിൻ്റെ കെടുതികളെയും ശിക്ഷയെയും കുറിച്ച് പ്രസ്താവിച്ച ശേഷം സത്യവിശ്വാസികളായ സൽഭാഗ്യവാന്മാർക്ക് അടുത്ത വചനങ്ങളിൽ അള്ളാഹു സന്തോഷ വാർത്ത അറിയിക്കുന്നു.
1: വചനം 31.
2: ഇന്നലിൽ മുത്തഖീന, നിശ്ചയമായും സൂക്ഷ്മതയുള്ളവർക്ക്, ഭയഭക്തന്മാർക്കുണ്ട്. മഫാജ, വിജയം, ഭാഗ്യത്തിൻ്റെ സ്ഥലം.
3: ഇന്നലിൽ മുത്തഖീന മഫാജ,
2: നിശ്ചയമായും സൂക്ഷ്മതയുള്ളവർക്ക് വിജയം അഥവാ ഭാഗ്യസ്ഥാനം ഉണ്ട്.
1: വചനം 32.
2: ഹദായിഖ, അതായത് തോപ്പുകൾ. വഅഅനബ, മുന്തിരികളും.
3: ഹദായിഖ വഅഅനബ,
2: അതായത് തോപ്പുകളും മുന്തിരി വള്ളികളും.
1: വചനം 33.
2: വകവാഇബ, സ്ഥനം തുടിച്ച തരുണികളും. അത്റോബ, സമപ്രായക്കാരായ, ഇണയൊത്ത.
3: വകവാഇബ അത്റോബ,
2: സമപ്രായക്കാരായ സ്തനം തുടിച്ച

0: കരുണികളും.
1: വചനം 34.
0: വകഇസൻ, കള്ളിന്റെ കോപ്പയും, ദിഹാഖോ, നിറഞ്ഞ സമൃദ്ധമായ.
2: വകഇസൻ ദിഹാഖോ,
0: കള്ളിന്റെ നിറഞ്ഞ കോപ്പകളും ഉണ്ട്.
1: വചനം 35.
0: ലാ യസ്മഊന, അവർ കേൾക്കുകയില്ല. ഫീഹ, അതിൽ വെച്ച്. ലഗ്വൻ, ഒരു അനാവശ്യവും നിരർത്ഥവും. വലാ കിദാബ, വ്യാജമായതും ഇല്ല.
2: ലാ യസ്മഊന ഫീഹ ലഗ്വൻ വലാ കിദാബ,
0: അവിടത്തിൽ വെച്ച് വല്ല അനാവശ്യമാകട്ടെ വ്യാജ വാർത്തയാകട്ടെ അവർ കേൾക്കുന്നതല്ല.
1: വചനം 36.
0: ജസാഅൻ, പ്രതിഫലം, പ്രതിഫലമായിട്ട്. മിർ റബ്ബിക, നിന്റെ രക്ഷിതാവിങ്കിൽ നിന്ന്. അതോഅൻ, സമ്മാനം, ദാനം. ഹിസാബ, കണക്കൊത്ത, മതിയായ, തികഞ്ഞ.
2: ജസാഅം മിർ റബ്ബിക അതോഅൻ ഹിസാബ,
0: നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പ്രതിഫലം, അതായത് കണക്കൊത്ത അഥവാ തികച്ചും മതിയായ സമ്മാനം.
1: വചനം 37.
0: റബ്ബു സമാവാതി, അതായത് ആകാശങ്ങളുടെ രക്ഷിതാവ്. വൽ അർളി, ഭൂമിയുടെയും. വമാ ബൈനഹുമാ, അവ രണ്ടിനുമിടയിലുള്ളതിൻ്റെയും. അർ റഹ്മാൻ, പരമകാരുണികനായുള്ളവൻ. ലാ യംലികൂന, അവർ അധീനമാക്കുകയില്ല, അവർക്ക് സാധ്യമാകുകയില്ല. മിൻഹു, അവനോട്. ഖിതാബ, അഭിമുഖ സംഭാഷണം, സംസാരം.

0: അതെ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവ രണ്ടിനുമിടയിലുള്ളതിൻ്റെയും രക്ഷിതാവിൻ്റെ പരമകാരുണ്യകനായുള്ളവൻ്റെ വക സമ്മാനം. അവനോട് അഭിമുഖ സംസാരത്തിന് അവർക്ക് ആർക്കും സാധിക്കുകയില്ല.
1: വചനം 38.
2: യൗമയഖൂമു, നിൽക്കുന്ന ദിവസം. അർറൂഹു, റൂഹ്, ആത്മാവ്. വൽ മലായികത്തു, മലക്കുകളും. സഫൻ, അണിയായി. ലാ യതകല്ലമൂൻ, അവർ സംസാരിക്കുകയില്ല. ഇല്ലാ മൻ, യാതൊരുവനല്ലാതെ. അദിന ലഹു, അവന് അനുവാദം നൽകിയിരിക്കുന്നു. അർറഹ്മാൻ, പരമകാരുണികൻ. വഖാല, താൻ പറയുകയും ചെയ്തിരിക്കുന്നു. സവാബ, ശരിയായത്, നേരായുള്ളത്, ചൊവ്വായത്.

0: റൂഹും അഥവാ ആത്മാവും മലക്കുകളും അണിയായി നിൽക്കുന്ന ദിവസം. അന്ന് പരമകാരുണ്യകനായുള്ളവൻ ഏതൊരുവന് അനുമതി നൽകുകയും താൻ ശരിയായത് പറയുകയും ചെയ്തിരിക്കുന്നുവോ അവനല്ലാതെ അവർ ആരും തന്നെ സംസാരിക്കുകയില്ല.
1: വ്യാജവാദികളുടെ ശിക്ഷകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ 26-ാം വചനത്തിൽ യോജിച്ച പ്രതിഫലം അഥവാ ജസാഅം വിഫാഖ എന്നു പറഞ്ഞുവല്ലോ. ഭയഭക്തന്മാരുടെ പ്രതിഫലത്തെപ്പറ്റി ഇവിടെ പറഞ്ഞതു നോക്കുക. നിന്റെ റബ്ബിൻ്റെ പക്കൽ നിന്നുള്ള പ്രതിഫലം അഥവാ ജസാഅം മിൻ റബ്ബിക എന്നും മതിയായ സമ്മാനം അഥവാ അത്താഅൻ ഹിസാബ എന്നും വിശേഷിപ്പിച്ചിരിക്കുന്നു. ദുഷ്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം അവക്കു സമാനമായ ശിക്ഷ മാത്രമായിരിക്കുമല്ലോ. സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലമാകട്ടെ പത്തിരട്ടിയും അതിലധികവുമായിരിക്കുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ രണ്ടു കൂട്ടരുടെ പ്രതിഫലത്തെയും വ്യത്യസ്ത രൂപത്തിൽ വിശേഷിപ്പിച്ചതിൻ്റെ രഹസ്യം മനസ്സിലാക്കാവുന്നതാണ്. അണിയണിയായി നിൽക്കുന്ന മലക്കുകളുടെ വലയത്തിൽ സൃഷ്ടികളെല്ലാം ഭയവിഹ്വലരായി നിലകൊള്ളുന്ന ആ മഹാസമ്മേളനത്തിൽ പ്രവാചകന്മാർ പോലും എൻ്റെ കാര്യം എന്ന്

0: അറിഞ്ഞേക്കുന്ന ആ ഭയങ്കര ദിനത്തിൽ തന്നെപ്പറ്റി എന്തു തീരുമാനമാണ് ലോകനേതാവ് തീരുമാനിക്കുന്നതെന്ന് ഓരോരുത്തരും പരിഭ്രാന്തിയോടെ നിശ്ചലമായി കാത്തുനിൽക്കുന്ന ആ സ്തംഭനഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ അനുമതി കൂടാതെ വല്ലതും ഉരിയാടുവാൻ ആർക്കു സാധിക്കും? ഇല്ല, അവൻ അനുമതി നൽകുകയും അവൻ തൃപ്തിപ്പെടുകയും ചെയ്തവർക്കല്ലാതെ അവിടെ വെച്ച് മിണ്ടുവാൻ സാധ്യമല്ല. യൗമയഅതി ലാ തകല്ലമു നഫ്സുൻ ഇല്ലാ ബിഇദ്നി, അതു വന്നെത്തുന്ന ദിവസം ഒരാളും തന്നെ അവൻ്റെ അഥവാ അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ സംസാരിക്കയില്ല. സൂറത്തുൽ ഹൂദ് 105. മന്ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അവൻ്റെ അനുവാദമില്ലാതെ അവൻ്റെ അടുക്കൽ ആർ ശുപാർശ ചെയ്യും? സൂറത്തുൽ ബഖറ 255. സംസാരിക്കുവാൻ അനുമതി ലഭിക്കുന്നത് ആർക്കായിരിക്കുമെന്ന് വഖാല സവാബ, ശരിയായത് പറയുകയും ചെയ്തു എന്ന വാക്യം മുഖേന അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അഥവാ ഇഹത്തിൽ വെച്ച് തൗഹീദിൻ്റെ വാക്യവും തദടിസ്ഥാനത്തിലുള്ള തത്വങ്ങളും സമ്മതിച്ചവർ. റൂഹും മലക്കുകളും അർറൂഹു വൽ മലായിക്ക എന്ന് പറഞ്ഞുവല്ലോ. ഇവിടെ റൂഹുകൊണ്ട് ഉദ്ദേശം ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കാണെന്നും മനുഷ്യാത്മാക്കളാണെന്നും മറ്റും അഭിപ്രായങ്ങളുണ്ട്. ജിബ്രീലിനെ പറ്റി റൂഹ് എന്ന് ഖുർആനിലും ഹദീസിലും ഉപയോഗിക്കാറുള്ളതാണ്. എങ്കിലും ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അഭിപ്രായപ്പെട്ടതുപോലെ ഇവിടെ മനുഷ്യാത്മാക്കളാണ് ഉദ്ദേശമെന്ന് വെക്കുന്നതാണ് കൂടുതൽ സന്ദർഭോചിതമായി കാണുന്നത്. അല്ലാഹു ആലം.
1: തഫ്സീർ അമാനി. സൂറത്തുൻ നബയിലെ 21 മുതൽ 38 കൂടിയ വചനങ്ങളാണ് ഇന്നത്തെ തഫ്സീർ അമാനിയിലൂടെ ശബ്ദാവിഷ്കാരം നാം ശ്രവിച്ചത്.
2: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആനിൻ്റെ സമയമാണ്. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 37-ാമത് വചനമാണ് നാം മനഃപ്പാഠമാക്കുന്നത്. നമുക്കൊപ്പം കൂടെയുള്ളത് ഹാഫിൽ ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 37-ാം ആയത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കി. ഇൻഷാ അള്ളാഹ് അതിൻ്റെ തൊട്ടടുത്ത ചെറിയൊരു ഭാഗം കൂടി ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആദ്യം ആയത്ത് മുഴുവനായി ഒരു തവണ പാരായണം ചെയ്യാം.

0: മനഃപ്പാഠമാക്കിയ ഭാഗം നന്നായി ആവർത്തിച്ച് പാരായണം ചെയ്ത് അടുത്ത ക്ലാസ് കേൾക്കുക. ഇൻഷാല്ലാ ബാക്കി ഭാഗം അടുത്ത ദിവസം ഇതേ ദിവസം ഇതേ സമയത്ത് നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ 37-ാമത്തെ വചനമാണ് ഇന്ന് നാം മനഃപ്പാഠമാക്കിയത്.

0: നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോയിലിനി മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 459-ാമത്തെ പേജിലേക്ക്. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 459-ാമത്തെ പേജ് കൂടി ഇന്ന് പാരായണം ചെയ്തു. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
1: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുമ്പോൾ പാരായണത്തിൽ വരുന്ന സാധാരണ അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് മനസ്സിലാക്കി വരുന്നത്. കഴിഞ്ഞ ഏതാനും ക്ലാസുകളിലൂടെ 19 വരെയുള്ള ആയത്തുകളാണ് മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.

സൂറത്തുൽ കഹ്ഫിലെ 20-ാമത്തെ ആയത്ത്. ഇന്നഹും ഇയദ്ഹറു അലൈക്കും യർജുമൂക്കും. ഇന്നഹും നൂനു നിശദ്ദ് വന്നാൽ മണിക്കണം. ഇയദ്ഹറു നൂനു സാക്കിനയ്ക്ക് ശേഷം യാ വന്നാൽ ഇദ്ഗാം നാഖിസ്, നൂനിനെ ഇദ്ഗാം ചെയ്യണം, യാ ഇലേക്ക് കൂട്ടിലയിപ്പിക്കണം. യാ എന്ന അക്ഷരത്തിന് ശദ്ദ് ഇല്ലാതെയാണ് കൂട്ടിലയിപ്പിക്കേണ്ടത്. ഇയദ്ഹറു. അതുപോലെ വാദിന് അവിടെ യൽഹറു എന്ന് ഓതിപ്പോവരുത്. ഇന്നഹും മീ യൽഹറു അല്ല, പാരായണത്തിൽ ഇന്നഹും മീ യൽഹറു ഓതരുത്, ഇന്നഹും ഇയദ്ഹറു. അലൈക്കും യർജുമൂക്കും ഔ യുഈദൂക്കും. ഇവിടെ അലൈക്കും യർജുമൂക്കും ഔ യുഈദൂക്കും, പാരായണത്തിൽ വരുന്ന തെറ്റ്, യർജുമൂക്കും ഹംസ നഷ്ടപ്പെടുവാൻ സാധ്യത കൂടുതലാണ് സാധാരണ ഒതിപ്പോകുമ്പോൾ, ശ്രദ്ധിക്കണം. യർജുമൂക്കും ഔ യുഈദൂക്കും എന്നാണ് വായിക്കേണ്ടത്. ഔ യുഈദൂക്കും ഫീ മില്ലതിഹിം. യുഈ ഐനാണ്, ഐനിന്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗം. യുഈദൂക്കും ഫീ സുകൂനുള്ള മീമിന് ശേഷം ഫ എന്ന അക്ഷരം വന്നാൽ രണ്ട് ചുണ്ടുകളെ തമ്മിൽ കൂട്ടി പൂർണ്ണമാക്കണം, അപ്പോഴാണ് മീമാവുകയുള്ളൂ. യുഈദൂക്കും, യുഈദൂക്കും ഫീ, അല്ലാതെ യുഈദൂക്കും ഫീ എന്ന് പറഞ്ഞാൽ അവിടെ മീം പൂർണ്ണമാവുന്നില്ല. പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ഫീ മില്ലതിഹിം വലൻ, ഇവിടെയും അതുപോലെ തന്നെ അറബി അക്ഷരമാലയിലെ ഫഅ വാവ് ഈ രണ്ട് അക്ഷരങ്ങളാണ് ഇങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. മീമുസാക്കിനയ്ക്ക് ശേഷം വന്നാൽ ഫീ മില്ലതിഹിം വലൻ, അവിടെയും ചുണ്ട് തമ്മിൽ തട്ടിയാലാണ് മീം പൂർണ്ണമാവുകയുള്ളൂ എന്ന് നമുക്കൊരു ബോധ്യം വേണം. ഫീ മില്ലതിഹിം വലൻ തുഫ്ലിഹു. വലൻ തു സുക്കൂനുള്ള നൂനിനു ശേഷം ത വന്നാൽ ഇഖ്ഫ ഉംബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. വലൻ തുഫ്ലിഹു. ഇനി തുഫ്ലിഹു തുഫ്ലിഹു എന്ന് ഫഇനെ കലകല ചെയ്തുകൊണ്ടോ ഹ ഇന്റെ മഹ്റജ് മാറി ഹ ആയിക്കൊണ്ടോ വായിക്കരുത്. തുഫ്ലിഹു വലൻ തുഫ്ലിഹു ഇദൻ അബദ. ഇവിടെ തുഫ്ലിഹു ഇ മദിന്റെ അക്ഷരമായ വാവിനു ശേഷം ഹംസ അടുത്ത പദത്തിലാണ്, അവിടെ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. തുഫ്ലിഹു ഇദൻ അബദ, ഇദൻ അബദ. അവിടെയും പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് ഇദൻ അബദ എന്ന് വായിക്കരുത്. പാരായണത്തിൽ ഇദൻ അബദ വരുവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തൻവീനിനെ വെളിവാക്കി ഹംസയെ വെളിവാക്കി ഒക്കെ വായിക്കണം ഇദൻ അബദ. 21-ാമത്തെ ആയത്തിൽ വകദാലിക അഅ്സർനാ അലൈഹിം ലിയഅലമു. വകദാലിക അഅ്സർന, അവിടെ അഅ്സർന എന്ന പദത്തിലെ ഐന് അതുപോലെ സ ഈ രണ്ടക്ഷരം കൃത്യമായിട്ട് ഉച്ചരിക്കണം. അഅ്സർന അലൈഹിം ലിയഅലമു അന്ന, മദ്ദിന്റെ അക്ഷരമായ വാവിനു ശേഷം ഹംസ അടുത്ത പദത്തിൽ, മദ് മുൻഫസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. അന്ന നൂനിന് ശദ്ദ് വന്നു മണിക്കണം. വഅദല്ലാഹി ഹഖ്, വഖഫ് ചെയ്യുകയാണെങ്കിൽ ഹഖ് ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. വഅന്ന സാഅത ലാ റൈബ ഫീഹാ. ഇവിടെ ലാ റൈബ ഫീഹാ ഇദ്, മദ്ദിന്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ, മദ് മുൻഫസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ടാണ് നീട്ടേണ്ടത്. ലാ റൈബ ഫീഹാ ഇദ് യതനാസഊന. അവിടെ പാരായണത്തിൽ ഇദ് യതനാസഊന എന്ന് ഓതരുത്, ഇദ് യതനാസഊന. إذ يتنازعون بينهم أمرهم بينهم أمرهم. അവിടെ അംറഹും എന്നുള്ള പദം അംറഹും അംറഹും എന്ന് വായിക്കരുത്. فقالوا بنو عليهم بنيانا. അവിടെ فقالوا بنو, ഇബ്നു എന്നുള്ളത് നമ്മൾ കൂട്ടി ഓതുമ്പോൾ فقالوا بنو, فقالوا بنو ലാമിന് വമ്മാണ്, അതുപോലെ ബാഇന്
സുക്കൂനാണ്, പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. ഫഖാലു ബുനു അലൈഹിം, ഫഖാലു ബുനു അലൈഹിം ബുന്യാന, അലൈഹിം ബുന്യാന. അവിടെ മീമിനെ ഇഖ്ഫ ഷഫവി ചെയ്തുകൊണ്ടാണ് മണിക്കേണ്ടത്. അലൈഹിം ബുന്യാന, റബ്ബുഹും അഅലമു ബിഹിം, റബ്ബുഹും അഅലമു ബിഹിം. قال الذين غلبوا على امرهم لنتخذن عليهم مسجدا. قال الذين غلبوا على امرهم മദ്ദിന്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. على امرهم لنتخذن, നൂനിന് ശദ്ദ് വന്നാൽ മീമിന് ശദ്ദ് വന്നാൽ ഒക്കെ മണിക്കണം. എപ്പോഴും നമ്മൾ ചെയ്യുന്നതാണ്, അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ, മീമു സാക്കിനയ്ക്ക് ശേഷം വീണ്ടും മീമ്. അവിടെ ഇദ്ഗാം മുതമാസിലൈൻ എന്നാണ് ആ നിയമമാണ് അവിടെ ചെയ്യേണ്ടത്. മീമിനെ അടുത്ത മീമിലേക്ക് കൂട്ടിലേപ്പിച്ച് ഗുന്നത്തോടുകൂടി വായിക്കണം. അലൈഹിം മസ്ജിദ. അവസാനത്തിൽ മദ് ഇവർ ഈ രണ്ടായത്ത് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഓതാം.

0: സൂറത്തുൽ കഹ്ഫിലെ 20-21 ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേട്ടു മനസ്സിലാക്കിയത്. പിഴവുകൾ കൂടാതെ പാരായണത്തിൽ അബദ്ധങ്ങൾ പ്രത്യേകിച്ചും ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യുവാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്.
1: ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ. പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിന്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ, വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും, പിന്നെ അതങ്ങ് കുറയും, പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
4: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്? പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിസ്ഡം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനിന്റെ ഹൃദ്യമായ പാരായണം. സൂറത്തു ഹൂദ് 9 വചനം മുതൽ അവസാനം വരെയും സൂറത്തു യൂസുഫ് ആദ്യം മുതൽ 49 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ തൻസീൽ പരിപാടിയിൽ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് വാദി അൽ യമാനി.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുകയാണ്. ഖാരി വാദി അൽ യമാനിയുടെ മധുരപരമായ ശബ്ദത്തിൽ ഇന്ന് നാം കേട്ടത് സൂറത്തു ഹൂദ് 9 മുതൽ അവസാനം വരെയുള്ള വചനങ്ങളും സൂറത്തു യൂസുഫ് ആദ്യം മുതൽ 49 വരെ വചനങ്ങളുമാണ്.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിനെ ആധികാരിക അറബി തഫ്സീറുകളെ അടിസ്ഥാനമാക്കി മലയാളത്തിൽ വിവരണം തയ്യാറാക്കിയ മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ മലയാള ശബ്ദാവിഷ്കാരം. ഇന്ന് നാം കേൾക്കുന്നത് സൂറത്തുൽ കൗസർ, സൂറത്തുൽ കാഫിറൂൻ എന്നിവയുടെ ശബ്ദാവിഷ്കാരമാണ്.
2: അധ്യായം 108, സൂറത്തുൽ കൗസർ. ധാരാളം. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 3.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
4: വചനം 1.
2: ഇന്ന അഅതൈനാക. നിശ്ചയമായും നാം നിനക്കു നൽകി, തന്നു. അൽ കൗസർ, ധാരാളമായുള്ളത്, വളരെ നന്മ. കൗസർ.
3: ഇന്ന അഅതൈനാകൽ കൗസർ.
2: നിശ്ചയമായും നാം നിനക്കു ധാരാളം നന്മകൾ നൽകിയിരിക്കുന്നു.
4: വചനം 2.
2: ഫസല്ലി, ആകയാൽ നീ നമസ്കരിക്കുക. ലിറബ്ബിക, നിന്റെ റബ്ബിന്. വൻഹർ, അറുക്കുകയും ചെയ്യുക. മൃഗബലി കൊടുക്കുകയും ചെയ്യുക.
3: ഫസല്ലി ലിറബ്ബിക വൻഹർ,
2: ആകയാൽ നിന്റെ റബ്ബിനു നീ നമസ്കരിക്കുകയും ബലി അറുക്കുകയും ചെയ്യുക.
4: വചനം 3.
2: ഇന്നശാനിഅക, നിശ്ചയമായും നിന്നോട് ഈർഷ്യത കാണിക്കുന്നവൻ. പക, വിദ്വേഷം കാണിക്കുന്നവൻ. ഹുവ, അവൻ തന്നെ. അൽ അബിറ്റർ, വാല അറ്റവൻ, മുറിഞ്ഞുപോയവൻ, ഭാവി നഷ്ടപ്പെട്ടവൻ.
3: ഇന്നശാനിഅക ഹുവൽ അബ്തർ,
2: നിശ്ചയമായും നിന്നോട് വിദ്വേഷം വെക്കുന്നവൻ തന്നെയാണ് വാലറ്റവൻ അഥവാ ഭാവിയില്ലാത്തവൻ.
5: അൽകൗസർ എന്നാൽ ധാരാളമുള്ളത്, ധാരാളമായ നന്മ, വലിയ ധർമ്മിഷ്ഠൻ എന്നൊക്കെ അർത്ഥമാകുന്നു. ഇബ്നു അബ്ബാസ്, ഇക്രീമ, സഈദ് ബിൻ ജുബൈർ, മുജാഹിദ്, ഹസൻ ബസരി റളിയല്ലാഹു അൻഹും മുതലായ പലരും അൽ ഖൈറുൽ കസീർ, ധാരാളമായ നന്മ എന്നാണ് ഇവിടെ അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത്. ഇഹത്തിൽ വെച്ചും പരത്തിൽ വെച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ ധാരാളക്കണക്കിലുണ്ടെന്ന് പറയേണ്ടതില്ലല്ലോ. സ്വർഗത്തിൽ അള്ളാഹു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകുന്ന ഹൗലുൽ കൗസർ എന്ന അരുവി അല്ലെങ്കിൽ തടാകമാണ് അതുകൊണ്ട് ഉദ്ദേശ്യമെന്ന് പല മഹാന്മാരും പ്രസ്താവിച്ചിട്ടുണ്ട്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതും ഇതല്ലാത്തതുമടക്കം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ആ വാക്കിൽ അടങ്ങുന്നുവെന്ന് വെക്കുന്നതിനാണ് കൂടുതൽ ഔചിത്യം കാണുന്നത്. ആ കണക്കറ്റ അനുഗ്രഹങ്ങളിൽ പ്രധാനമായ ഒന്നാണ് ഹൗലുൽ കൗസർ എന്നുള്ളതിൽ സംശയമില്ല. ആയിഷ റളിയല്ലാഹു അൻഹായോട് ഇന്ന അഅതൈനാകൽ കൗസർ, നിനക്ക് നാം കൗസർ നൽകിയിരിക്കുന്നു എന്ന വചനത്തെപ്പറ്റി ചോദിക്കപ്പെട്ടപ്പോൾ അത് നിങ്ങളുടെ നബിക്ക് സ്വർഗത്തിൽ നൽകപ്പെട്ടിട്ടുള്ള അരുവിയാണ് എന്ന് മറുപടി പറഞ്ഞതായി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. എന്റെ ഹൗല് ഒരു മാസത്തെ വഴി അകലമുള്ളതാണ്. അതിന്റെ ഭാഗങ്ങൾ സമമാണ് അഥവാ സമചതുരത്തിലാണ്. അതിലെ വെള്ളം പാലിനേക്കാൾ വെള്ളയായതും അതിന്റെ വാസന കസ്തൂരിയേക്കാൾ നല്ലതും അതിലെ കൂജ അഥവാ പാനപാത്രങ്ങൾ ആകാശത്തെ നക്ഷത്രങ്ങൾ കണക്കെയുള്ളതുമാകുന്നു. അതിൽ നിന്ന് ആരെങ്കിലും കുടിക്കുന്ന പക്ഷം അവന് ഒരു കാലത്തും ദാഹമുണ്ടാകുകയില്ല. ബുഖാരി, മുസ്ലിം. വേറെയും ഹദീസുകൾ ഹൗലുൽ കൗസറിനെ സംബന്ധിച്ച് വന്നിരിക്കുന്നു. സ്ഥലദൈർഘ്യം ഭയന്ന് കൂടുതൽ ഉദ്ധരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം മതത്തിൽ അനാചാരങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നവർക്ക് അതിൽ നിന്ന് കുടിക്കുവാൻ സാധിക്കുന്നതല്ലെന്ന് ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച വേറെ ഒരു ഹദീസിൽ വന്നിട്ടുള്ളത് ഇവിടെ പ്രത്യേകം പ്രസ്താവ്യമാകുന്നു. മറ്റുള്ള പ്രവാചകന്മാർക്ക് ലഭിച്ചതുപോലെയുള്ള അനുഗ്രഹങ്ങൾക്ക് പുറമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിക്ക് പ്രത്യേകമായി ഇഹത്തിലും പരത്തിലും അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നിരവധിയാണ്. അതുകൊണ്ട് അതിനു നന്ദിയായി നമസ്കാര കർമ്മവും ബലികർമ്മവും നിർവഹിക്കണമെന്ന് ഈ സൂറത്ത് മുഖേന അള്ളാഹു തിരുമേനിക്ക് ഉപദേശം നൽകുന്നു. ഈ ഉപദേശം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേണ്ടും വണ്ണം സ്വീകരിച്ചു വന്നിട്ടുണ്ട്. താനും രാത്രിയിൽ അധിക സമയം നിന്ന് നമസ്കരിക്കുന്നത് മൂലം അവിടുത്തെ കാലിൽ നീര് കെട്ടിപ്പോകുമായിരുന്നു. അവിടുത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു തന്നിരിക്കെ ഇത്രത്തോളം വിഷമിക്കുന്നത് എന്തിനാണെന്ന് ആയിഷ റളിയല്ലാഹുഅൻഹ ചോദിച്ചപ്പോൾ, ഞാൻ ഒരു നന്ദിയുള്ള അടിമ ആകേണ്ടതല്ലേ എന്നായിരുന്നു അവിടുന്ന് മറുപടി പറഞ്ഞത്. നമസ്കാരം വർദ്ധിപ്പിക്കുന്നതിൽ തിരുമേനിക്കുണ്ടായിരുന്ന അതീവ താൽപര്യം പ്രസിദ്ധമാണ്. മൃഗബലി നടത്തുന്ന കാര്യത്തിലും തിരുമേനി മുൻപന്തിയിൽ തന്നെയായിരുന്നു. വലിയ പെരുന്നാളിലും ഹജ്ജിന്റെയും ഉംറയുടെയും അവസാനത്തിലും ധാരാളം ബലികർമ്മം നടത്തുക അവിടുത്തെ പതിവായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അവിടുത്തെ പ്രബോധന സംരംഭത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ തങ്ങൾ പ്രയോഗിക്കുന്ന എല്ലാ അടവുകളും പരാജയപ്പെടുന്നതിൽ ക്ഷുഭിതരായ ശത്രുക്കൾ തിരുമേനിയെക്കുറിച്ച് പലതും പറഞ്ഞുകൊണ്ടിരിക്കും. അക്കൂട്ടത്തിൽ മുഹമ്മദ് അധികം താമസിയാതെ മരണമടയും. അതോടെ ഈ പുത്തൻ പ്രസ്ഥാനവും നശിച്ചുകൊള്ളും. അവന് ആൺമക്കൾ ജീവിക്കുന്നില്ല. അതുകൊണ്ട് അവന്റെ പ്രാതിനിധ്യം ഏറ്റെടുക്കുവാൻ ആളുണ്ടാകുകയില്ല. ആകയാൽ അവന് ഇവിടെ ഭാവിയില്ല എന്നൊക്കെ പറഞ്ഞ് അവർ കൃതാർത്ഥത അടയും. ഇവരെക്കുറിച്ചാണ് അവസാനത്തെ സൂക്തത്തിൽ പ്രസ്താവിക്കുന്നത്. യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് നേരെ മറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിദ്വേഷവും പകയും വെച്ചു പുലർത്തുന്ന അക്കൂട്ടരാണ് വാലറ്റവർ. അവർക്കാണ് പിന്തുടർച്ചയില്ലാത്തത്. അവരുടെ പേരും പ്രശസ്തിയുമാണ് നശിക്കാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്തുടർച്ചയും സ്മരണയും പ്രശസ്തിയുമെല്ലാം തന്നെ ലോകാവസാനം വരെ നിലനിൽക്കാതിരിക്കയില്ല എന്നൊക്കെയാണ് അവസാനത്തെ വചനത്തിൽ സൂചിപ്പിക്കുന്നത്. സംഭവിച്ചതും അങ്ങനെ തന്നെ. വല്ലാഹു ആലം.
2: അധ്യായം 109, സൂറത്തുൽ കാഫിറൂൻ. സത്യനിഷേധികൾ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 6.
5: ഈ സൂറത്തും സൂറത്തുൽ ഇഖ്ലാസും കഅബയെ തവാഫ് ചെയ്ത് അഥവാ പ്രദക്ഷിണം ചെയ്ത് കഴിഞ്ഞ ശേഷമുള്ള സുന്നത്ത് നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതാറുണ്ടായിരുന്നതായി ജാബിർ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായും, സുബഹ് നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരത്തിൽ തിരുമേനി രണ്ടും ഓതാറുണ്ടായിരുന്നതായി അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവും പ്രസ്താവിച്ചതായും ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹി അലൈഹി രേഖപ്പെടുത്തിയിരിക്കുന്നു. സുബഹിന്റെ മുമ്പും മഗ്രിബിന് ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങളിൽ തിരുമേനി ഈ രണ്ട് സൂറത്തുകളും പലവട്ടം ഓതുകയുണ്ടായിട്ടുണ്ടെന്ന് അഹ്മദ്, തിർമിദി, ഇബ്നു മാജ റഹ്മത്തുല്ലാഹി അലൈഹിം മുതലായവർ ഉദ്ധരിച്ച ഹദീസുകളിൽ വന്നിരിക്കുന്നു. ഉറങ്ങുവാൻ കിടക്കുമ്പോൾ ഈ സൂറത്ത് ഓതുന്നത് നല്ലതാണെന്ന് കാണിക്കുന്ന ചില ഹദീസുകൾ അഹ്മദ് റഹ്മത്തുല്ലാഹി അലൈഹിയും മറ്റും ഉദ്ധരിച്ചിട്ടുമുണ്ട്. ഇബ്നു ജരീർ, ഇബ്നു അബി ഹാത്തിം റഹ്മത്തുല്ലാഹി അലൈഹിമ എന്നിവർ ഉദ്ധരിക്കുന്ന ഒരു റിവായത്തിന്റെ സാരം ഇപ്രകാരമാണ്. ചില ഖുറൈശി നേതാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ പറഞ്ഞു, മുഹമ്മദേ, ഞങ്ങളുടെ മതം നീ പിൻപറ്റുക, നിന്റെ മതം ഞങ്ങളും പിൻപറ്റാം, ഞങ്ങളുടെ ദൈവങ്ങളെ നീയും ആരാധിക്കുക, നിന്റെ ദൈവത്തെ ഞങ്ങളും ആരാധിക്കാം, എന്നാൽ നിന്റേതാണ് ഉത്തമമെങ്കിൽ അതിൽ ഞങ്ങളും, ഞങ്ങളുടേതാണ് ഉത്തമമെങ്കിൽ അതിൽ നീയും ഭാഗവാക്കാകാമല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മഅദല്ലാ, അല്ലാഹുവിനോട് മറ്റു നിന്നെ പങ്കുചേർക്കുന്നതിൽ നിന്ന് ഞാൻ അവനോട് ശരണം തേടുന്നു. ഇതിനെ തുടർന്ന് ഈ സൂറത്ത് അവതരിച്ചു. അനന്തരം മസ്ജിദുൽ ഹറാമിൽ വെച്ച് ഖുറൈശി പ്രമാണികളുടെ സാന്നിധ്യത്തിൽ തിരുമേനി ഈ അധ്യായം ഓതി വിളംബരം ചെയ്യുകയും ചെയ്തു.
2: പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ.
4: വചനം 1.
2: ഉൽ, നബിയെ പറയുക, യാ അയ്യുഹൽ കാഫിറൂൻ, ഹേ അവിശ്വാസികളെ.
3: ഉൽ യാ അയ്യുഹൽ കാഫിറൂൻ,
2: നബിയെ പറയുക, ഹേ അവിശ്വാസികളെ.
4: വചനം 2.
2: ലാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നില്ല, ആരാധിക്കുന്നതല്ല. മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിന്.
3: ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ,
2: നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല.
4: വചനം 3.
2: വല അൻതും നിങ്ങളുമല്ല, ആബിദൂന ആരാധിക്കുന്നവർ, മാ അഅ്ബുദു ഞാൻ ആരാധിക്കുന്നതിനെ,
3: വല അൻതും ആബിദൂന മാ അഅ്ബുദ
2: ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നവരല്ല.
4: വചനം നാല്.
2: വല അന ഞാനുമല്ല, ഞാനല്ല താനും, ആബിദുൻ ആരാധിക്കുന്നവൻ, മാ അബദ്തും നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളുടെ ആരാധന,
3: വല അന ആബിദും മാ അബദ്തും
2: നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ അഥവാ നിങ്ങളുടെ ആരാധന ഞാനും ആരാധിക്കുന്നവനല്ല.
4: വചനം അഞ്ച്.
2: വല അൻതും നിങ്ങളുമല്ല, ആബിദൂന ആരാധിക്കുന്നവർ, മാ അഅ്ബുദു ഞാൻ ആരാധിക്കുന്നതിനെ എന്റെ ആരാധന,
3: വല അൻതും ആബിദൂന മാ അഅ്ബുദു
2: ഞാൻ ആരാധിച്ചു വരുന്നതിനെ അഥവാ എന്റെ ആരാധന നിങ്ങളും ആരാധിക്കുന്നവരല്ല.
4: വചനം ആറ്.
2: ലക്കും നിങ്ങൾക്ക്, ദീനുക്കും നിങ്ങളുടെ മതം, നടപടി, വലിയ എനിക്ക്, ദീൻ എന്റെ മതം, നടപടി,
3: ലക്കും ദീനുക്കും വലിയ ദീൻ
2: നിങ്ങൾക്കു നിങ്ങളുടെ മതം, എനിക്കു എന്റെ മതവും.
5: ഇസ്ലാമിന്റെ പരിഭാവന സന്ദേശങ്ങൾ പ്രബോധനം ചെയ്യുവാനും അത് പ്രായോഗികമായി നടപ്പിൽ വരുത്തുവാനുമാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയുക്തനായിട്ടുള്ളത്. ഇസ്ലാമിന്റെ പ്രഥമവും പരമപ്രധാനവുമായ ലക്ഷ്യമാകട്ടെ ശിർക്കിനെ നിർമാർജ്ജനം ചെയ്ത് തൗഹീദിനെ സ്ഥാപിക്കുകയുമാണ്. മറ്റുള്ളതെല്ലാം ഈ ലക്ഷ്യത്തിന്റെ വിശദാംശങ്ങളും അനിവാര്യ ഫലങ്ങളുമാകുന്നു. അപ്പോൾ ബഹുദൈവാരാധനയാകുന്ന ശിർക്കും ഏകദൈവാരാധനയാകുന്ന തൗഹീദും തമ്മിൽ ഭാഗികമോ നാമമാത്രമോ ആയ സന്ധി പോലും ഉണ്ടാകുക സാധ്യമല്ല. രണ്ടും തമ്മിൽ പൂർവാഭര വിരുദ്ധങ്ങളായിരിക്കേയുള്ളൂ. ഈ യാഥാർത്ഥ്യം സുസ്പഷ്ടവും ഖണ്ഡിതവുമായ ഭാഷയിൽ ശക്തിയുക്തം തുറന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ചെറിയ അധ്യായമാണ് ഇത്. തൗഹീദിന്റെ മൗലിക വശങ്ങളെ സുവ്യക്തമായ ഭാഷയിൽ സംക്ഷിപ്തമായി വിവരിക്കുന്ന ഒരു ചെറിയ അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ്. അപ്പോൾ ഈ രണ്ട് സൂറത്തുകളും തമ്മിൽ പൊരുത്തവും ബന്ധവും അവയിലെ ആശയങ്ങളുടെ പ്രാധാന്യവും വ്യക്തമാണല്ലോ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനുമില്ല എന്ന കലിമത്തു തൗഹീദിന്റെ ആദ്യ ഭാഗമായ ലാ ഇലാഹ ഒരു ആരാധ്യനുമില്ല എന്നതിന്റെ വിശദീകരണമാണ് ഈ സൂറത്ത് എന്നും അവസാന ഭാഗമായ ഇല്ലല്ലാ അല്ലാഹു ഒഴികെ എന്നതിന്റെ വിശദീകരണമാണ് സൂറത്തിൽ ഇഖ്ലാസ് എന്നും പറയാം. ഈ രണ്ട് സൂറത്തുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നതിന്റെ രഹസ്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ. ഈ സൂറത്തിലെ ആശയം ഇങ്ങനെ സംഗ്രഹിക്കാം: അല്ലാഹുവിനു പുറമെ നിങ്ങൾ ആരാധിച്ചു വരുന്ന യാതൊരു ദൈവത്തെയും, അവ വിഗ്രഹങ്ങളാവട്ടെ മറ്റെന്തെങ്കിലുമാകട്ടെ, ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ അതിന് തയ്യാറുമില്ല, ഞാൻ ആരാധിച്ചു വരുന്നത് അല്ലാഹുവിനെ മാത്രമാണ്, അവനെ നിങ്ങളും ആരാധിക്കുന്നില്ല, അതിനു നിങ്ങൾ തയ്യാറുമില്ല, നിങ്ങൾ നടത്തിവരുന്ന ശിർക്കുപരമായ ആരാധനാമുറകൾ ഒന്നും എനിക്ക് സ്വീകാര്യമല്ല, എന്റെ ആരാധനാമുറകൾ നിങ്ങളും സ്വീകരിക്കുന്നില്ല, എന്റെ ആരാധ്യനായ അല്ലാഹു നിർദ്ദേശിച്ചു തന്ന ആരാധനാരൂപം മാത്രമാണ് ഞാൻ സ്വീകരിച്ചു വരുന്നത്, നിങ്ങൾ നടത്തിവരുന്ന ആരാധനകളാകട്ടെ അവ നിങ്ങൾ തന്നെ സ്വയം കെട്ടിയുണ്ടാക്കിയ ചില ചടങ്ങുകൾ മാത്രമാണ്, അതുകൊണ്ട് നാം തമ്മിൽ ഒരു കാലത്തും യോജിക്കുക എന്ന പ്രശ്നമേ ഇല്ല, നിങ്ങൾ നിങ്ങളുടെ മതവും നടപടിക്രമവും പിൻപറ്റിക്കൊള്ളുക, ഞാൻ എന്റെ മതവും നടപടിയും പിൻപറ്റിക്കൊള്ളാം, അതതിന്റെ ഫലം നമുക്ക് ഇരു കൂട്ടർക്കും വഴിയെ കണ്ടറിയുകയും ചെയ്യാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും അദ്ദേഹത്തോടൊപ്പം സത്യവിശ്വാസം സ്വീകരിച്ചവരും അവരുടെ ജനതയായ മുശ്രിക്കുകളോട് നാം തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതുവരേക്കും നാം തമ്മിൽ പ്രത്യക്ഷ ശത്രുതയാണുള്ളതെന്നും മറ്റും തുറന്ന് പ്രഖ്യാപിച്ചവരും സൂറത്തുൽ മുംതഹിനയിൽ അള്ളാഹു ഉദ്ധരിച്ചിരിക്കുന്നു. അതിൽ നിങ്ങൾക്കു നല്ലതായ ഒരു മാതൃകയുണ്ട് എന്നും അതോടൊപ്പം നമ്മെ അള്ളാഹു ഉണർത്തുകയും ചെയ്തിരിക്കുന്നു. സൂറത്തുൽ മുംതഹിന നാലാം വചനം നോക്കുക. അതുപോലെയുള്ള ഒരു പ്രഖ്യാപനം ഈ സമുദായത്തിലെ മുശ്രിക്കുകളോടും ചെയ്യുവാനാണ് ഈ സൂറത്തിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കൽപ്പന അവിടുത്തെ അനുയായികൾക്കും ബാധകമാണെന്ന് പറയേണ്ടതില്ലല്ലോ. അള്ളാഹു ആലം.
1: തഫ്സീർ അമാനി സമാപിക്കുകയാണ്. സൂറത്തുൽ കൗസർ, സൂറത്തുൽ കാഫിറൂൻ എന്നീ അധ്യായങ്ങളിലെ മലയാള വിവരണമാണ് നാം ഇതുവരെ കേട്ടത്.

0: പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. വിശുദ്ധ മക്കയിലെയും അതുപോലെ മദീനയിലെയും ഫജർ നമസ്കാരത്തിൻ്റെയും മഗ്രിബ് നമസ്കാരത്തിൻ്റെയും ഖുർആൻ പാരായണങ്ങളിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ആദ്യമായി മക്കയിലെ ഫജർ നമസ്കാരത്തിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: الله أكبر
1: الله أكبر.
0: الله أكبر
1: الله أكبر
0: الله أكبر
1: الله أكبر

0: الله أكبر
1: الله أكبر.
2: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ഇസ്രായിലെ 89 മുതൽ 96 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് മുഹമ്മദ് ബർഹാജി.
3: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ അന്നിസയിലെ 90 മുതൽ 92 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നിസായിലെ 90 മുതൽ 92 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ് ഷൈഖ് ഖലീഫ അത്തുനൈജി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്നു ഹൃദയ വസന്തം. അവതരിപ്പിക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم أم عندهم خزائن رحمة ربك العزيز الوهاب. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ ഒമ്പതാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ വചനത്തിൻ്റെ ഏകദേശം അർത്ഥം മാത്രമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അം ഇന്ദഹും ഖസാഇനു റഹ്മത്തി റബ്ബിക്കൽ അസീസിൽ വഹാബ്. അം അഥവാ അതല്ല, ഇന്ദഹും അവരുടെ പക്കൽ ഉണ്ടോ, ഖസാഇനു ഭണ്ഡാരങ്ങൾ നിക്ഷേപങ്ങൾ, റഹ്മത്തി റബ്ബിക്ക നിന്റെ രക്ഷിതാവിൻ്റെ കാരുണ്യത്തിൻ്റെ, അൽ അസീസി പ്രതാപശാലിയായ, അൽ വഹാബ് വളരെ ദാനശീലനായ അഥവാ പ്രതാപശാലിയായ മഹാദാനശീലനായ നിന്റെ രക്ഷിതാവിൻ്റെ കാരുണ്യ ഭണ്ഡാരങ്ങൾ അവരുടെ പക്കലുണ്ടോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഹൽ അഅതാഹുമുല്ലാഹു മഫാതിഹൽ ഖസാഇനി, അള്ളാഹു അവർക്ക് ഖജനാവുകളുടെ അതിൻ്റെ താക്കോലുകൾ അവർക്ക് നൽകിയിട്ടുണ്ടോ. വഖാല ലഹും, അവൻ അവരോട് പറയുകയും ചെയ്തിട്ടുണ്ടോ, തസറഫു ഫിൽ മുൽക്കി, നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾ ആധിപത്യത്തിൽ നിങ്ങൾ ക്രയവിക്രയം ചെയ്തു കൊള്ളുക. മൻഷിഅത്തും വംനഉ മൻഷിഅത്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്നവർക്ക് നിങ്ങൾ നൽകിക്കൊള്ളുക, നിങ്ങൾ ഉദ്ദേശിക്കുന്നവർക്ക് നിങ്ങൾ തടഞ്ഞുകൊള്ളുക. വ അഇസ്സു മൻഷിഅത്തും വ അദില്ലു മൻഷിഅത്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്നവർക്ക് പ്രതാപം നൽകുക, നിങ്ങൾ ഉദ്ദേശിക്കുന്നവരെ നിന്ദ്യന്മാരാക്കുക എന്നെങ്ങാനും അല്ലാഹു പറഞ്ഞിട്ടുണ്ടോ? അതാണ് ആ ചോദ്യത്തിലടങ്ങിയ പൊരുൾ. അൽ അസീസ് എന്ന് പറഞ്ഞാൽ അൽ ഗാലിബു അൽ ഖാഹിറു അല്ലദീ ലാ യുഗ്ലബു വലാ യുഖർ, എല്ലാത്തിനെയും അതിജയിക്കുന്നവൻ, എല്ലാത്തിനെയും അടക്കി ഭരിക്കുന്നവൻ, അതാണ് അതിൻ്റെ ഉദ്ദേശ്യം. അൽ വഹാബ് فهو الذي يهب لمن يشاء ويمنع لمن يشاء. വഹാബ് എന്ന് പറഞ്ഞാൽ താൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നവൻ, താൻ ഉദ്ദേശിക്കുന്നവർക്ക് തടയുന്നവൻ. وينزع الملك ممن يشاء وهو الذي يعز من يشاء ويذل من يشاء. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു പ്രതാപം നൽകുന്നു, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു നിന്ദ്യത നൽകുന്നു. അതിനെല്ലാം അതിൻ്റെ ഉടമസ്ഥനായിട്ടുള്ളവനാകുന്നു അള്ളാഹു എന്നർത്ഥം. സൂറത്തുൽ അൻആമിലെ 126-ാമത്തെ ആയത്തിൽ കാണാം, അള്ളാഹു അഅലമു ഹൈസു യജ്അലു റിസാലത്ത, ആർക്കാണ് റിസാലത്ത് നൽകേണ്ടതെന്ന് അള്ളാഹുവിന് നന്നായിട്ടറിയാം. എവിടെയാണ് അത് എത്തിക്കേണ്ടത്, എവിടെയാണ് നൽകേണ്ടതെന്ന് അള്ളാഹുവിന് കൃത്യമായിട്ടറിയാം. അല്ലാമ സഅദി റഹ്മഹുള്ള അത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഫയുഅതൂന മിൻഹ മൻ ഷാഉ വയംനഊന മിൻഹ മൻ ഷാഉ. അവരുടെ വാക്ക്, അവരോടുള്ള ചോദ്യം അവർക്കുദ്ദേശിക്കുന്നവർക്ക് നൽകാൻ പറ്റിയ രൂപത്തിൽ, അവർക്കുദ്ദേശിക്കുന്നവർക്ക് തടയാൻ പറ്റിയ രൂപത്തിൽ അവരുടെ അടുക്കലാണോ ഇതിൻ്റെയൊക്കെ ഖജനാവുകൾ എന്നാണ് ചോദ്യം. ഐ ഹാദാ ഫദ്ലുഹുല്ലാഹു തആല വറഹ്മത്തുഹു വലൈസ ബിദാലിക ബിഐദീഹിം. ഇത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യവുമാകുന്നു, അത് ആരുടെയും കൈകളിലല്ല എന്നതാണ് അതിൻ്റെ ഉദ്ദേശ്യം. ഇമാം ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഐ അൽ അസീസ് അല്ലദീ ലാ യുറാമു ജനാബുഹു അൽ വഹാബുല്ലദീ യുഅതീ മാ യുരീദു ലിമൻ യുരീദ്. എല്ലാത്തിനെയും മികച്ചു നിൽക്കുന്ന, എല്ലാ അർത്ഥത്തിലും പ്രതാപവാനായിട്ടുള്ളവൻ, അതേപോലെ തന്നെ ഏതും അള്ള ഉദ്ദേശിക്കുന്നതെന്തും നൽകാൻ കഴിവുള്ളവൻ അവനാകുന്നു അൽ അസീസുൽ വഹാബ്. അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ഇസ്രായിലെ 101-ാമത്തെ വചനത്തിൽ പറയുന്നത് കാണാം, ഖുൽ ലൗ അൻതും തംലികൂന ഖസാഇന റഹ്മത റബ്ബി ഇദല്ല അംസക്തും ഖശ്യതൽ ഇൻഫാഖി വകാനൽ ഇൻസാനു ഖതൂറാ. ഖുൽ, നബിയെ പറയുക, ലൗ അൻതും, നിങ്ങളാണെങ്കിൽ, തംലികൂന ഖസാഇന റഹ്മത റബ്ബി, എന്റെ രക്ഷിതാവിന്റെ ഖജനാവുകളുടെ അത് അധീനമാക്കിയവൻ, എന്റെ രക്ഷിതാവിന്റെ കാരുണ്യത്തിന്റെ ഖജനാവുകൾ അധീനമാക്കിയവർ നിങ്ങളാണെങ്കിൽ, ഇതല്ല അംസക്തും, നിങ്ങളത് പിടിച്ചുവെക്കുമായിരുന്നു, ഖശ്യതൽ ഇൻഫാഖ്, ചെലവഴിക്കാനുള്ള പേടി കാരണത്താൽ. കാരണം വക്കാനൽ ഇൻസാനു, മനുഷ്യനാകുന്നു, ഖതൂറാ, അങ്ങേ അറ്റം ലുബ്ദ് കാണിക്കുന്നവനാകുന്നു. അല്ലാമ തൊബരി റഹ്മത പറയുന്നു, യഖൂൽ തആല അം ഇൻദഹും ഇൻദ ഹാഉലാഇൽ മുശ്രിക്കീന അൽ മുൻകിരീന വഹിയല്ലാഹ് ഇലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ മുഹമ്മദ് നബിക്ക് അള്ളാഹു വഹിയ നൽകിയതിനെ നിഷേധിക്കുന്ന, അതേപോലെ തന്നെ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകൾ, അവർ അവരുടെ അടുക്കലാണെന്നാണോ എന്നാണോ വാദിക്കുന്നത്? ഖസാഇനു റഹ്മത റബ്ബിക്, നിന്റെ രക്ഷിതാവിന്റെ ഖജനാവുകൾ, കാരുണ്യത്തിന്റെ ഖജനാവുകൾ, യഅനി മഫാതിഹ റഹ്മത റബ്ബിക് യാ മുഹമ്മദ്, അതായത് രക്ഷിതാവിന്റെ, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഖജനാവുകളുടെ താക്കോലുകൾ അവരുടെ കൈവശമാണോ? അൽ അസീസു ഫി സുൽത്താനിഹി അൽ വഹാബു ലിമൻ യഷാഉ മിൻ ഖൽഖിഹി, തന്റെ അധികാരത്തിൽ പ്രതാപവാനായിട്ടുള്ളവനും താൻ ഉദ്ദേശിക്കുന്ന തന്റെ സൃഷ്ടികൾക്ക് നൽകുന്നവനും, മാ യഷാഉ മിൻ മുൽക്കിൻ വ സുൽത്താനിൻ വ നുബുവത്തിൻ, അത് രാജാധിപത്യമാകാം, അധികാരമാകാം, പ്രവാചകത്വമാകാം, താൻ ഉദ്ദേശിക്കുന്നത് താൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നവൻ. എന്നിട്ട് ഫയം നഊക യാ മുഹമ്മദ് മാ മന്നല്ലാഹു ബിഹി അലൈക മിൽ കറാമത്തി വ ഫദ്ദലക ബിഹി മിൻ റിസാല, താങ്കൾക്ക് അള്ളാഹു നൽകിയ നുബുവത്തിന്റെ കാര്യത്തിൽ, റിസാലത്തിന്റെ കാര്യത്തിൽ അവർ താങ്കളെ ആ കാര്യത്തിൽ തടയുകയാണോ, അവരുടെ ഇഷ്ടാനുസരണമാണ് നൽകപ്പെടേണ്ടതെന്ന് അവർ വാദിക്കുകയാണോ എന്നാണ് ആ ചോദ്യത്തിന്റെ പൊരുൾ. ഇനി 10-ാമത്തെ വചനം, അംലഹും മുൽക്കു സമാവാതി വൽ അർദി വമാ ബൈനഹുമാ ഫൽയർതഖൂ ഫിൽ അസ്ബാബ്. അംലഹും, അതോ അവർക്കുണ്ടോ അല്ലെങ്കിൽ അവർക്കാണോ, മുൽക്കു സമാവാത്തി, ആകാശങ്ങളുടെ ഭരണാധിപത്യം അല്ലെങ്കിൽ രാജത്വം, വൽ അർളി ഭൂമിയുടെയും, വമാ ബൈനഹുമാ അവയുടെ ഇടക്കുള്ളതിൻ്റെയും, ഫൽ യർത്തഖൂ എന്നാൽ അവർ കയറി ചെല്ലട്ടെ, ഫിൽ അസ്ബാബ് കാരണങ്ങളിൽ അല്ലെങ്കിൽ മാർഗങ്ങളിൽ. അഥവാ ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയുടെ ഇടയിലുള്ളതിൻ്റെയും ഭരണാധിപത്യം അവർക്ക് ഉണ്ടോ? എന്നാൽ അവർ അതിൻ്റെ മാർഗങ്ങളിൽ കയറി നോക്കട്ടെ. അപ്പോ അവരുടെ വാദം കേട്ടാൽ തോന്നിപ്പോകും ഇതിലൊക്കെ അവർക്ക് വലിയ അധികാരമുണ്ട്, അവർക്ക് വല്ല സ്ഥാനങ്ങളുമുണ്ട് എന്ന്. അതാണ് അല്ലാഹുവിന്റെ വാക്യം. ഇമാം ഇബ്നു കസീർ എന്ന് പറയുന്നു, ഇൻ കാനലഹും ദാലിക, അങ്ങനെ വല്ലതും അവർക്കുണ്ടായിരുന്നെങ്കിൽ, ഫൽയസ്അദു ഫിൽ അസ്ബാബ്, അവർ കാര്യങ്ങളിൽ അവരൊന്ന് കയറി നോക്കട്ടെ. ഖാല ഇബ്നു അബ്ബാസ് വ മുജാഹിദ് വ സഈദ് ബിൻ ജുബൈർ വ ഖതാദ വ ഗൈറുഹും യഅനി തുറുഖസ് സമാ, ആകാശമാർഗങ്ങളിലേക്ക്, ആ മാർഗങ്ങളിൽ അവരൊന്ന് കയറി നോക്കട്ടെ, ആകാശത്തെ വഴികളിലേക്ക്. വഖാല ദുഹാക് ഫൽയസ്അദു ഇല സമാഇ സാബിഅ, ഏഴ് ആകാശത്തിലേക്ക് അവരൊന്ന് കയറിപ്പോകട്ടെ. അല്ലാമ തബരി റഹ്മത്ത് പറയുന്നു, യഖൂലു തആല ദിക്റുഹു അം ലിഹാഉലാഇൽ മുശ്രിക്കീന അല്ലദീനഹും ഫീ ഇസ്സതിൻ വ ശിഖാഖ്, പ്രതാപത്തിലും മാത്സര്യത്തിലും ഏർപ്പെട്ടിരിക്കുന്ന ഈ ബഹുദൈവ വിശ്വാസികൾ, അവർക്കാണോ മുൽക്കു സമാവാത്തി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം. വമാ ബൈനഹുമാ, അവക്കിടയിലുള്ളതിൻ്റെയും. ഫഇന്നഹു ലാ യുആസി യുആസുനി വലാ യുഷാഖുനി മൻ കാന ഫീ മുൽക്കിൻ വസുൽത്താനിൻ, എന്നാൽ അങ്ങനെയുള്ളവർ അവർ ഞാനുമായിട്ട് തർക്കത്തിലേർപ്പെടുകയില്ല. ഫഇന്നഹു ലാ യുആസുനി വ യുഷാഖുനി മൻ കാന ഫീ മുൽക്കിൻ വസുൽത്താനിൻ, ഈ അധികാരത്തിലും അതേപോലെ തന്നെ കഴിവിലുമൊക്കെ പദവിയുള്ളവർ, അവർക്കാണല്ലോ അങ്ങനെ തർക്കിക്കാൻ സാധിക്കുക എന്നർത്ഥം. അള്ളാഹു പറയുന്നു, ഫൽ യർതഖൂ ഫിൽ അസ്ബാബ് യഖൂലു വ ഇൻ കാന ലഹും മുൽക്കു സമാവാത്തി വൽ അർളി വമാ ബൈനഹുമാ, അവർക്ക് ആകാശങ്ങളുടെയും ഭൂമിയുടെയും, അവർക്ക് ആകാശങ്ങളിലും ഭൂമിയിലും ആധിപത്യമുണ്ടായിരുന്നെങ്കിൽ, രാജ്യത്വമുണ്ടായിരുന്നെങ്കിൽ, ഫൽ യസ്അദു, അവർ കയറിപ്പോകട്ടെ, ഫി അബ്വാബിസ്സമാഇ, ആകാശത്തിന്റെ കവാടങ്ങളിൽ, വ തുറുഖിഹാ, അതിന്റെ മാർഗങ്ങളിൽ. ഫ ഇൻ കാന ലഹു മുൽക്കു ഷൈഇൻ ലം യതഅസ്റ അലൈഹി അൽ ഇശ്റാഫു അലൈഹി വ തഫഖുദുഹു വ തഅഹുദുഹു, അങ്ങനെ വല്ല കഴിവും വല്ല അധികാരവും അവർക്കുണ്ടായിരുന്നെങ്കിൽ ഒരു പ്രയാസവും കൂടാതെ അവർക്ക് കയറിപ്പോകാമായിരുന്നു. പക്ഷേ അവർക്കതിന് സാധ്യമല്ല, അവർക്കതിൽ അധികാരമില്ല എന്നതാണ് അള്ളാഹു അവിടെ സ്ഥാപിക്കുന്ന കാര്യം. അല്ലാമ സഅദി റഹ്മത്ത് പറയുന്നു, ലിയകൂനൂന ഖാ യകൂനൂന ബിഹൈസു യകൂനൂന ഖാദിരീന അലാ മാ യുരീദൂന, അവർക്ക് അവർ ഉദ്ദേശിക്കും പ്രകാരം പ്രവർത്തിക്കാമായിരുന്നു അങ്ങനെ കഴിവുണ്ടായിരുന്നെങ്കിൽ. ഫൽ യർതഖൂ ഫി അസ്ബാബി അൽ മൂസിലത്തി ലഹും ഇല സമാഇ, ആകാശത്തിലേക്ക് എത്താൻ പറ്റിയ വഴികളിൽ അവർക്ക് പ്രവേശിക്കാമായിരുന്നു. ഫല്യഖ്തഉ അർറഹ്മ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് പ്രവാചകന് നൽകിയ ആ കാരുണ്യം അവർക്ക് വിച്ഛേദിക്കാമായിരുന്നു. ഫകൈഫ യതകല്ലമൂന വഹും അഅജസു ഖൽഖില്ലാ വഅദ്അഫുഹും ബിമാ തകല്ലമൂ ബിഹി, പക്ഷേ എങ്ങനെയാണ് അവർക്ക് സാധിക്കുക? അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ദുർബലന്മാരാകുന്നു അവർ, അശക്തരാകുന്നു അവർ. അം ഖസ്ദുഹും അത്തഹസ്സുബു വത്തജന്നുദു വത്തആബുനു അലാ ബസ്റിൽ ബാത്തിലി വഖദ്ലാനിൽ ഹഖി, അവരീ വാദങ്ങളൊക്കെ പറയുന്നത് അവരുടെ കക്ഷി മാത്സര്യം കൊണ്ടും അതേപോലെ തന്നെ ധിക്കാരം കൊണ്ടും സത്യത്തിന് എതിർ നിൽക്കുന്നത് കൊണ്ടും മാത്രമാകുന്നു. വഹുവൽ വാത്തിഉ ഫഇന്ന ഹാദൽ മഖ്സൂദ് ലാ യത്തിമു ലഹും ബൽ സഈഹും ഖായിബുൻ വജുൻദുഹും മഹ്സൂമുൻ, അവരുടെ പരിശ്രമങ്ങൾ വിഫലമാണ്, അവരുടെ സൈന്യങ്ങളെല്ലാം തകർക്കപ്പെട്ടവരാകുന്നു, അവർക്കത് സാധ്യമല്ല എന്നർത്ഥം. ഇബ്നു ആഷൂർ അഹ്മദ് പറയുന്നു, ഇൻ കാനലഹും മുൽക്കു സമാവാത്തി വൽ അർളി, അവർക്ക് ആകാശഭൂമികളിൽ ആധിപത്യമുണ്ടായിരുന്നെങ്കിൽ, വമാ ബൈനഹുമ അവക്കിടയിലുള്ളതിന്റെ കാര്യത്തിലും, ഫക്കാനലഹും ഷൈ ഉൻ മിൻ ദാലിഖ്, അങ്ങനെ വല്ലതുമൊക്കെ അവർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ, ഫൽ യസ്അദു ഇനിസ്തതാഉ ഫി അസ്ബാബി സമാവാത്തി, അവരൊന്ന് ആകാശങ്ങളിലേക്ക് കയറിപ്പോകട്ടെ. ലിയുഖ്ബിറു ഹഖായിഖൽ അഷ്യാ, കാര്യങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ അവർ പറയാൻ വേണ്ടി, അറിയിക്കാൻ വേണ്ടി, പക്ഷെ അവർക്കതിന് സാധ്യമല്ല എന്നർത്ഥം. അള്ളാഹുവിൻ്റെ ഒരു വെല്ലുവിളിയാണ്, അതോടൊപ്പം തന്നെ അവരുടെ അശക്തിയും അവരുടെ ദുർബലതയും അള്ളാഹു വ്യക്തമാക്കുകയാണ്. അം അതല്ല, ലഹും അവർക്കുണ്ടോ, മുൽക്കു സമാവാത്തി വൽ അർദ്, ആകാശഭൂമികളുടെ ആധിപത്യം, വമാ ബൈനഹുമാ അവർക്കിടയിലുള്ളതിൻ്റെയും, ഫൽ യർത്തഖൂ എന്നാൽ അവർ കയറി ചെല്ലട്ടെ, ഫിൽ അസ്ബാബ് കാരണങ്ങളിൽ അല്ലെങ്കിൽ മാർഗങ്ങളിൽ അവർ കയറി ചെല്ലട്ടെ. അതാണ് അള്ളാഹു സുബ്ഹാനഹു തആല ആ വചനത്തിൽ വ്യക്തമാക്കുന്നത്. തുടർന്ന് 11-ാമത്തെ വചനം, ജൂദുൻ ജൂദുൻ മാ ഹുനാലിക മഹ്സൂമുൻ മിനൽ അഹ്സാബ്. ജുന്ദുമ്മ എന്തോ ഒരു സൈന്യം, ഒരു പട്ടാളം ആകുന്നു, ഹുനാലിക അവിടെ, മഹ്സൂമുൻ പരാജയപ്പെടുത്തപ്പെടുന്ന, മിനൽ അഹ്സാബ് മിത്ര കക്ഷികളിൽപ്പെട്ട, അതായത് മിത്ര കക്ഷികളിൽപ്പെട്ട പരാജയപ്പെട്ടു പോകുന്ന എന്തോ തുച്ഛമായ ഒരു സൈന്യമത്രേ അവിടെയുള്ളത്. അപ്പോ അവരുടെ ആ സൈന്യത്തിൻ്റെ അവരുടെ ആ ബലഹീനതയും ദുർബലതയും അള്ളാഹു വ്യക്തമാക്കുകയാണ് ഈ വചനത്തിൽ ചെയ്യുന്നത്. ജുന്തുമ്മ എന്തോ ഒരു സൈന്യം, ഹുനാലിക അവിടെ ഉള്ള, മഹ്സൂമുൻ പരാജയപ്പെടുത്തപ്പെടുന്ന, മിനൽ അഹ്സാബ് സഖ്യകക്ഷികളിൽപ്പെട്ട അല്ലെങ്കിൽ മിത്ര കക്ഷികളിൽപ്പെട്ട. ഇബ്നു ഖസീർ റഹിമ പറയുന്നു, ഐ ഹാഉലാഇൽ ജുന്ദു അൽ മുകദ്ദിബൂന അല്ലദീന ഫീ ഇസ്സത്തിൻ വശിഖാഖിൻ, പ്രതാപത്തിലും മാത്സര്യത്തിലും ഏർപ്പെട്ടിരിക്കുന്ന ഈ സൈന്യം, ഈ വ്യാജവാദികൾ, സയുഹ്സമൂന വയുഗ്ലബൂന, അവർ തകർക്കപ്പെടും, അവർ പരാജയപ്പെടുത്തപ്പെടും, വയുഖ്ബതൂന കമാ കുബിതല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവർ അപമാനിക്കപ്പെട്ടതുപോലെ ഇവരും അപമാനിക്കപ്പെടും, മിനൽ അഹ്സാബിൽ മുകദ്ദിബീന വഹാദിഹി കഖൗലിഹി, ഇത് അള്ളാഹുവിന്റെ മറ്റൊരു വചനം പോലെ തന്നെയാകുന്നു. സൂറത്തുൽ ഖമറിൽ കാണാം, അം യഖൂലൂന നഹ്നു ജമീഉം മുതസിർ, അതല്ല അവർ പറയുന്നുവോ ഞങ്ങൾ സംഘടിതരും സ്വയം പ്രതിരോധിക്കാൻ കഴിവുള്ളവരുമാണെന്ന്. സയുഹ്സമൂനൽ ജംഉ വയുവല്ലൂന ദുബുർ, സയുഹ്സമുൽ ജംഉ വയുവല്ലൂന ദുബുർ, എന്നാൽ വഴിയെ ആ സംഘം തോൽപ്പിക്കപ്പെടുന്നവരാണ്, അവർ പിന്തിരിഞ്ഞ് ഓടുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ അവരുടെ അങ്ങേയറ്റത്തെ ദുർബലതയാണ് ഈ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. തുടർന്ന് പറയുന്നു, ബലിസ്സാഅതു മൗഇദുഹും വസ്സാഅതു അദ്ഹാ വഅമർ, എന്നാൽ അന്ത്യസമയമാകുന്നു അവരുടെ വാഗ്ദത്ത സമയം. അന്ത്യസമയമാകട്ടെ ഏറെ ആപൽകരവും അതേപോലെ തന്നെ ഏറ്റവും കൈപ്പേറിയതുമാകുന്നു. അതാണ് സൂറത്തുൽ ഖമറിൽ അള്ളാഹു വ്യക്തമാക്കിയത്. റാസി റഹ്മഹുള്ള പറയുന്നു, അന്ന ഖൗമ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുന്ദും മിനൽ അഹ്സാബ്, പ്രവാചകന്റെ ആ സമൂഹം, അന്നത്തെ ആളുകൾ, അവര് കക്ഷികളിൽപ്പെട്ട ഒരു കക്ഷിയാകുന്നു, ഒരു സൈന്യമാകുന്നു. ഐ മിൻ ജിൻസിൽ അഹ്സാബി അൽ മുതഖദ്ദിമീന ഫലമ്മാ ദക്കറ അന്നഹു ആമല അഹ്സാബ അൽ മുതഖദ്ദിമീന ബിൽ ഇഹ്ലാഖി കാന ദാലിക തഖ്വീഫൻ ശദീദൻ ലിഖൗമി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പൂർവ്വ സമൂഹങ്ങളെ, ഇതുപോലെയുള്ള ജനങ്ങളെ നശിപ്പിക്കപ്പെട്ടതുപോലെ ഈ ആളുകളും നശിപ്പിക്കപ്പെടുന്നൊരു കൗമാകുന്നു, ഒരു സമൂഹമാകുന്നു എന്ന ഒരു താക്കീദാകുന്നു അള്ളാഹുവിന്റെ ഈ വചനത്തിൽ അടങ്ങിയിരിക്കുന്നത്. ജുന്ദുമാലിക മഹ്സൂമും മിനൽ അഹ്സാബ്. സ്വാലി വസൈം റഹ്മാൻ പറയുന്നു, ഫി ഹാദിഹിൽ ആയ തസ്ലിയത്തുൽ റസൂലി അലൈഹി സ്വലാത്തു വസ്സലാം, ഈ വചനത്തിൽ പ്രവാചകനെ ആശ്വസിപ്പിക്കലാകുന്നു. വതഹദീദുൻ, ഇതൊരു താക്കീദാകുന്നു, ലിൽ മുകദ്ദിബീന കളവാക്കുന്നവർക്ക്, ലിൽ മുകദ്ദിബീന ലഹു പ്രവാചകനെ നിഷേധിക്കുന്നവർക്ക്, അൻ യുസീബഹും മിസ്ലമാ അസ്വാബ മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പുള്ളവർക്ക് ബാധിച്ചതുപോലെയുള്ള ശിക്ഷയാണ് ഇവരെയും കാത്തിരിക്കുന്നത് എന്ന ഒരു മുന്നറിയിപ്പാകുന്നു, ഒരു താക്കീദാകുന്നു ഈ വചനത്തിൽ അവിശ്വാസികൾക്കുള്ളത് എന്നാണ് മുഫസ്സിറുകൾ വ്യക്തമാക്കുന്നത്. തുടർന്ന് 12-ാമത്തെ വചനം, كذبت قبلهم قوم نوح وعاد وفرعون ذو الأوتاد. كذبت വ്യാജമാക്കി കബലഹും ഇവരുടെ മുമ്പ് കൗമു നൂഹിൻ നൂഹിന്റെ ജനത വ ആദുൻ ആദ് സമൂഹവും വ ഫിർഔനു ഫിർഔനും ദുൽ ഔതാദ് ആണികളുള്ള ആളായ അല്ലെങ്കിൽ കുട്ടികളുള്ള ആളായ നൂഹിന്റെ ജനതയും ആദു ഗോത്രവും ആണികളുടെ ആളായ ഫിർഔനും ഇവരുടെ മുമ്പ് വ്യാജമാക്കുകയുണ്ടായി. അതാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ വചനത്തിൽ വ്യക്തമാക്കുന്നത്. ഇബ്നു ഖസീഹൽമ പറയുന്നു, യഖൂലു തആല മുഖ്ബിറൻ അൻ ഹാഉലാഇൽ ഖുറൂനിൽ മാദിയ, അള്ളാഹു മുൻകഴിഞ്ഞ ഈ സമുദായത്തെക്കുറിച്ച് പറയുന്നു, വമാ ഹല്ല ബിഹിം മിനൽ അദാബി വൻ നികാലി വൻ നിഖാമ നിഖ്മാതി ഫീ മുഖാലഫത്തിർ റുസുൽ, പ്രവാചകന്മാരെ ധിക്കരിച്ചത് കാരണം അവർക്കുണ്ടായ ശിക്ഷയെക്കുറിച്ച് അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് അള്ളാഹു പറയുന്നു. വത്തക്കിദീബിൽ അംബിയാഇ അലൈഹിമുസ്സലാത്തു വസ്സലാം, അംബിയാക്കന്മാരെ അള്ളാഹു നിയോഗിച്ചയച്ച അംബിയാക്കന്മാരെ നിഷേധിച്ചത് കാരണം അവർക്കുണ്ടായ ശിക്ഷയെക്കുറിച്ച് അള്ളാഹു വ്യക്തമാക്കുന്നു. ഇനി ഫിറാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ദുൽ ഔതാദ് എന്നാണ് അള്ളാഹു വിശേഷിപ്പിച്ചത്. ആ വചനം, ആ ഭാഗം വ്യാഖ്യാനിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ പറയുന്നു, ലിൽ മുഫസ്സിരീന ഫിൽ ഔതാദി അഖ്വാലുൻ കസീറ, പല അഭിപ്രായങ്ങളും മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അൽ വത്തുദു കിനായത്തുൻ അൻ തസ്ബീത്തിൽ മുൽക്കി, ആധിപത്യം ഉറപ്പിച്ചു നിർത്താനാവശ്യമായ ദണ്ഡ് എന്നാണ് ഒരു വ്യാഖ്യാനം. വമിൻഹ അൽ ഔതാദു, അത് അവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഔതാദ് എന്നത് ആണികൾ എന്നത്, കാന ഇദാ അറാദ അൻ യുഅദ്ദിബ വാഹിദൻ, ഒരാളെ ശിക്ഷിക്കാൻ ഫിർഔൻ ഉദ്ദേശിച്ചാൽ, യദുഖുലഹു അർബഅത്തു ഔതാദിൻ വയർബുത്തു യദൈഹി വരിജിലൈഹി ഫീഹാ വയുഅദ്ദിബുഹു, രണ്ട് കൈകളും രണ്ട് കാലുകളും ബന്ധിക്കാനാവശ്യമായ ഒരു തൂണ് അവൻ സ്ഥാപിക്കുമായിരുന്നു. എന്നിട്ട് നാല് തൂണുകൾ സ്ഥാപിക്കുമായിരുന്നു. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. വമിൻഹ അന്നൽ മുറാദബിൽ ഔതാദ് അൽ അഹ്റാമാത്, മറ്റൊന്ന് പിരമിഡുകളെക്കുറിച്ച്, അന്നുണ്ടായിരുന്ന പിരമിഡുകളെക്കുറിച്ചാണെന്നും അഭിപ്രായപ്പെടുന്നു. അതാണ് ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുൽ ഔതാദ് എന്ന പദത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ പറഞ്ഞ കാര്യം. അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ഫജറിൽ ദീർഘമായി പറയുന്നത് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും അല്ലാഹുവിന്റെ വചനങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാകുമുല്ലാഹു ഖൈറാ. ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
4: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്, ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കുവേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറെ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറെ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

പീസ് ഖുർആൻ റേഡിയോയിലിനി മനപ്പാഠം. ദിവസവും ഒരു പേജ് വീതം മനപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 458-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 458-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഖാമിദി.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അത്തഹ്സീൻ. പാരായണ സമയങ്ങളിൽ സ്വാഭാവികമായും നമുക്കുണ്ടാകുന്ന അബദ്ധങ്ങളെ പ്രാമാണികമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തിരുത്തുകയാണ് അത്തഹ്സീൻ പരിപാടിയുടെ ധർമ്മം. ഇന്നത്തെ അത്തഹ്സീൻ പരിപാടിയിൽ സൂറത്തുൽ ഇൻസാൻ 21 മുതൽ 25 വരെ വചനങ്ങളാണ് നാം കേൾക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇൻസാൻ. സൂറത്തുൽ ഇൻസാൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ പ്രത്യേകിച്ചും വരാൻ സാധ്യതയുള്ള തെറ്റുകളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിച്ചു വരുന്നത്. അമ്മ ജുസിലേതുപോലെ ഓരോ അക്ഷരവോ അല്ലെങ്കിൽ ഓരോ വാക്കുകളോ എടുത്തു പറയുന്നില്ല. പ്രത്യേകിച്ചും വരാൻ സാധ്യതയുള്ള തെറ്റുകൾ മാത്രമാണ് 29-ാമത്തെ ജുസിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. സൂറത്തുൽ ഇൻസാനിലെ 21 മുതൽ ഉള്ള ആയത്തുകൾ ശ്രദ്ധിക്കുക.

0: അലിയഹും ഫിയാബു സുന്ദുസിൻ. ഇവിടെ ഫിയാബു എന്നതിലെ ഫാഇൻ്റെ ഉച്ചാരണം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. അലിയഹും സിയാബു സുന്ദുസിൻ എന്ന് പറയുമ്പോൾ അത് തെറ്റാവും, കാരണം ഫാഇൻ്റെ മഹ്റജ് അതിൻ്റെ ഉച്ചാരണം പൂർണ്ണമായിട്ടും മാറുന്നു. അപ്പോൾ ഫിയാബു സുന്ദുസിൻ, ഫ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം. ശേഷം ഖുദ്റുൻ, ഇവിടെ സ്വാദിന് പുള്ളിട്ട ദോദാണ്. അപ്പോൾ നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം, അല്ലാതെ അതിനെ സാധാരണ ഖുലുർ എന്ന് പറയരുത്. ഖുദ്റു വ ഇസ്തബറഖ്. ഇനി വ ഇസ്തബറഖ് വഖഫ് ചെയ്യുമ്പോൾ ഖാഫിനെ ശരിക്കും എടുത്ത് കാണിക്കണം, കാരണം അത് ഖൽഖലയുടെ അക്ഷരമാണ്, ഖുതുബുജദ് എന്ന ഈ അഞ്ച് അക്ഷരത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അതിനെ വ ഇസ്തബറഖ് എന്ന് പറയണം. വഹുല്ലു അസാവിറ മിൻ ഫിദ്ദത്തിൻ. വഹുല്ലു അസാവിറ, ഇവിടെ മദ്ദ് മുൻഫസ്സിലാണ്. മദ്ദക്ഷരമായ വാവിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ വന്നാൽ മദ്ദ് മുൻഫസ്സിൽ, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ടാണ് അതിനെ നീട്ടേണ്ടത്. അസാവിറ മിൻ ഫിദ്ദത്തിൻ, ഫിദ്ദത്തിൻ വസഖാഹും. ഫിദ്ദത്ത് നേരത്തെ പറഞ്ഞതുപോലെ ദാദാണ് അതിൻ്റെ മഹ്റജ്. ദാദിൻ്റെ ഉച്ചാരണം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ മഹ്റജ് അണപ്പല്ലുകളോട് ചേർന്ന് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ്. വസഖാഹും വസഖാഹും, ഖാഫിനെ ഉച്ചരിക്കുമ്പോൾ വസഖാ ഖാ അല്പം കനപ്പിച്ച് ഉച്ചരിക്കണം. വസഖാഹും അല്ലാതെ വസഖാഹും അല്ലെങ്കിലോ വസഖാഹും എന്നോ അല്ല ഉച്ചരിക്കേണ്ടത്. വസഖാഹും. റബ്ബുഹും ശറാബൻ തഹൂറ. ശറാബൻ, ഷ ഷറാ, റായിനെയും കനപ്പിച്ച് അഥവാ തഫ്ഹീം ചെയ്തുകൊണ്ട് ഉച്ചരിക്കണം. ശറാബൻ തഹൂറ. ത്വവും ഖനമുള്ള അക്ഷരമാണ് അഥവാ കനപ്പിച്ച് ഉച്ചരിക്കേണ്ടതാണ്, ഇസ്തിഇലാഇൻ്റെ അക്ഷരമാണ്. അപ്പോൾ അതോടൊപ്പം വരുന്ന ഗുന്ന, ഇഖ്ഫാം ബി ഗുന്നയാണ്, അതിനെയും കനപ്പിച്ച് പറയണം.
1: ശറാബൻ തഹൂറ. عاليهم ثياب سندس خضر.

ഇന്ന ഹാദ കാന ലകും ജസാഅൻ. അവിടെ മദ് മുത്തസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നിർബന്ധമായിട്ടും നീട്ടണം. വകാന സഅയുകും മഷ്കൂറ, സഅയുകും മഷ്കൂറ. മീമു സാക്കിനയ്ക്ക് ശേഷം മീമു വന്നാൽ ഇത് ഗാം മുതമാഥിലൈനി സഗീർ. ആ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് നന്നായിട്ട് ശദ്ദ് ചെയ്ത് കൂട്ടി ലയിപ്പിച്ച് മണിക്കലോടുകൂടെ വായിക്കണം. അപ്പോൾ വകാന സഅയുകും മഷ്കൂറ.

0: إِنَّا نَحْنُ نَزَّلْنَا عَلَيْكَ الْقُرْآنَ. ഇവിടെ ഖുർആന എന്ന പദത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും നമ്മൾ പറയുന്നൊരു വാക്കാണത് ഖുർആൻ. നമ്മൾ പലപ്പോഴും ഖുർആൻ ഖുർആൻ എന്നാണ് പറയുക. അപ്പോൾ ഖുർആന ഖുർആന, ഖാഫിൻ്റെ ഉച്ചാരണമെങ്കിലും പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. അതൊരിക്കലും കാഫിനെ കൊണ്ട് പറയരുത്. തൻസീല, അവിടെ ഇഖ്ഫാവും ബിഗുന്ന.
1: إِنَّا نَحْنُ نَزَّلْنَا عَلَيْكَ الْقُرْآنَ تَنْزِيلًا فَاصْبِرْ لِحُكْمِ رَبِّكَ وَلَا تُطِعْ مِنْهُمْ آثِمًا أَوْ كَفُورًا.
0: ഇവിടെ ഫസ്ബിർ ലിഹുക്മി, അധികം ആളുകളും ഫസ്ബിർ ലിഹുക്മി എന്നായിരിക്കും പറയുക. റായിനെ കനപ്പിച്ചുകൊണ്ട് ഒരിക്കലും അങ്ങനെ പറയരുത്. ഫസ്ബിർ, റായിന് തർക്കീക്കാണ്, അഥവാ നേർപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം ഫസ്ബിർ. അതോടൊപ്പം സ്വാദിൻ്റെ ഉച്ചാരണവും, അതിനെ സീൻ ഫസ്ബിർ ഫസ്ബിർ അല്ലെങ്കിൽ ഫസ്ബിർ എന്ന് പറയരുത്. ഫസ്ബിർ ലിഹുക്മി റബ്ബിക, ലിഹുക്മി റബ്ബിക, കാഫിനെ കൽക്കല ചെയ്യരുത്. ലിഹുക്മി ലിഹുക്മി റബ്ബിക വലാ തുതിഉ മിൻഹും, തുതിഉ എന്നുള്ള പദമൊക്കെ ശരിക്കും പറഞ്ഞു പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ യഥാർത്ഥ മഖ്റജിൽ നിന്നും ഉച്ചരിച്ചുകൊണ്ട് പറയാൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് സാധാരണ പോലെ തുതിഉ എന്നാവും. ഒന്നാമത്തതും ത, രണ്ടാമത്തതും ത, ഈ രൂപത്തിലാവും. ശരിക്കും രണ്ടാമത്തത് ത ആണ്. അങ്ങനെ ഉച്ചരിക്കുമ്പോഴാണ് അതിൻ്റെ ശരിയായ അർത്ഥം വരികയുള്ളൂ. അപ്പോൾ വലാ തുതിഉ ഇങ്ങനെ തന്നെ പറയണം. മിൻഹും ആസിമൻ ഔ കഫൂറ, ആസിമൻ ഇതുപോലെ സഇനയും സീനാക്കിക്കൊണ്ട് വായിക്കരുത്, അതൊക്കെ വലിയ വലിയ തെറ്റുകളായിട്ട് വരും. അപ്പോൾ
1: ഫസ്ബിർ ലിഹുക്മി റബ്ബിക വലാ തുതിഉ മിൻഹും ആസിമൻ ഔ കഫൂറ.
0: ഇനി 25-ാമത്തെ ആയത്തിൽ
1: വദ്കുരി ഇസ്മ റബ്ബിക ബുക്രതൻ വഅസീല.
0: വദ്കുരിസ്മ റബ്ബിക്, ഇവിടെ വദ്കുരിസ്മ കൂട്ടി ഓതുമ്പോൾ വദ്കുരിസ്മ, അല്ലെങ്കിലോ വദ്കുർ ഇസ്മ, അവിടെ നമ്മൾ വഖഫ് ചെയ്യുകയില്ല. വഖഫ് ചെയ്താൽ വദ്കുർ എന്നാണ് പറയുന്നത്. പിന്നെ ഇസ്മ, ഒരിക്കലും അവിടെ വദ്കുർ ഇസ്മ എന്ന് പറയരുത്, വദ്കുരിസ്മ വദ്കുരിസ്മ എന്നാണ് പറയേണ്ടത്. റബ്ബിക ബുക്റതൻ, കാഫിനെ കലകല ചെയ്യാതെയാണ് വായിക്കേണ്ടത്. ബുക്റതൻ ബുക്റതൻ എന്ന് പറയാൻ പാടില്ല.
1: വഅസീല ബുക്റതൻ വഅസീല,
0: ഇദ്ഗാം നാഖിസ്, ആ തൻവീനിനെ വാവിലേക്ക് ഇദ്ഗാം ചെയ്ത് ഉച്ചരിക്കുന്നു.

0: സൂറത്തുൽ ഇൻസാനിലെ 21 മുതൽ 25 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. പാരായണത്തിൽ വളരെ കൃത്യതയും ഭംഗിയും യഥാർത്ഥ മഹ്റജിൽ നിന്നുമുള്ള ഒരു ഉച്ചാരണം ഒക്കെ ഉണ്ടാക്കി വളരെ ഭംഗിയായിട്ട് പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹ്സീൻ. പാരായണ സമയങ്ങളിൽ ഉണ്ടായേക്കാവുന്ന അബദ്ധങ്ങളെയും തെറ്റുകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനനായ ഹാഫിള് അബ്ദുശുക്കൂർ പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം ലോകത്തിന് തന്നെ അത്ഭുതമായി മാറിയ വിശുദ്ധ ഖുർആനെ ചെറുപ്പത്തിലെ മനഃപ്പാഠമാക്കിയ മധുര ശബ്ദത്തിനുടമകളായ കുഞ്ഞു കാരികളുടെ പാരായണം പരിചയപ്പെടുത്തുന്ന കിഡ്സ് ടൈം പരിപാടിയിൽ ഇന്ന് നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ വാഖിഅ 10 മുതൽ 57 വരെ വചനങ്ങളാണ്.

പീസ് ഖുർആൻ റേഡിയോ. അടുത്ത പരിപാടി ഖത്മുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസ്ഉകൾ മുഴുവനായും ഓരോ ദിവസങ്ങളിലും കേൾക്കുവാനുള്ള അവസരമാണ് ഖത്മുൽ ഖുർആൻ പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് ലഭിക്കുന്നത്. ഇന്നത്തെ ഖത്മുൽ ഖുർആൻ പരിപാടിയിൽ ഖുർആനിലെ 17-ാം ജുസ് മുഴുവനായും നാം കേൾക്കുന്നു. പാരായണം ഹാഫിൽ സലാഹ് അൽ ഹാഷിം.

0: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 17 ജുസ് പൂർണ്ണമായും നാം കേട്ടുകഴിഞ്ഞു. ഹാഫിദ് സലാഹ് അൽ ഹാഷിമിന്റെ ശബ്ദത്തിൽ
1: പരിശുദ്ധ ഖുർആനിന്റെ 27 അധ്യായം സൂറത്തുൻ നംലിന്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27 അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ.
2: ഈസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹിഫ്ളുൽ ഖുർആൻ അവതരിപ്പിക്കുന്നത് ഹാഫിദ് ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. സ്നേഹനിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 41-42 വചനങ്ങളാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

وسبحوه بكرة وسبحوه بكرة وسبحوه بكرة.

ബുക്രതൻ വ അസീല, ബുക്രതൻ വ അസീല.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവും എല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: ഹിഫ്ളുൽ ഖുർആൻ ഇതോടെ സമാപിക്കുന്നു. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല. ജോലിസ്ഥലത്തു നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല. വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണ അവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ.
3: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ ശ്രോതാക്കൾ കേൾക്കുന്നത് സൂറത്തുൽ ഹദീദ് മുതൽ സൂറത്തുൽ ജുമഅ വരെ. പാരായണം നിർവഹിച്ചത് അൽ ഹാഫിദ് മുഹമ്മദ് അയ്യൂബ്.